ശനിയാഴ്ച സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 52 സെക്കൻഡും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 16, കൊല്ലവർഷം 1201, ഇടവം 23. 2026 ജൂൺ 6

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: സുഭാഷിതം.
2: മനുഷ്യന് നിർവഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വളരെ അപൂർവമാണ്. അസാധ്യമായി ഒന്നുമില്ല എന്നാണ് മഹാത്മാക്കൾ അവരുടെ ജീവിതം കൊണ്ടും വചനം കൊണ്ടും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അനുപമമായ വളർച്ചയുടെ ഫലമായി മനുഷ്യൻ പ്രകൃതി പ്രതിഭാസങ്ങളുടെ അകത്തളങ്ങളിലേക്ക് തൻ്റെ കാഴ്ചകളെ നിഷ്പ്രയാസം എത്തിച്ചിരിക്കുന്നു. ബഹിരാകാശത്തു തന്നെ നിരീക്ഷണ നിലയം സ്ഥാപിച്ച് പ്രപഞ്ചരഹസ്യങ്ങളിലേക്ക് അവൻ നടന്നുകയറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യചേതനയുടെ അതിശയകരമായ ഈ ശക്തിയെ വളരെ മുൻകൂട്ടി കാണുവാനും അത് തൻ്റേതായ രീതിയിൽ അടയാളപ്പെടുത്തുവാനും നമ്മുടെ പൂർവികർ വളരെ മുമ്പു തന്നെ പരിശ്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ദാർശനിക കവിയായിരുന്നു ഭർതൃഹരി. അദ്ദേഹം ഈ സുഭാഷിതത്തിലൂടെ ഭംഗ്യം തരേണ മനുഷ്യൻ്റെ അതിരുകൾ ഭേദിക്കുന്ന ഉത്സാഹത്തെയും കഴിവിനെയും പ്രകീർത്തിക്കുന്നതോടൊപ്പം അവന് അസാധ്യമായ ഒരു ദൗത്യത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വ്യാളം ബാലമൃണാളതന്തുഭിരസൗ രോധും സമുദ്രംഭതേ ചേത്തും വജ്രമണിം ശിരീഷകുസുമ പ്രാന്തേന സന്നഹ്യതേ മാധുര്യം മധുബിന്ദുനാ രജയിതും ക്ഷാരാംബുധേറീഹതേ നേതും വാഞ്ചതിയ കലാൻപഥി സദാം സൂക്തൈ സുധാസ്യന്തിഭിം യഹ സുധാസ്യന്തിഭിഹി സൂക്തൈഹി. ആരാണോ അമൃതധാരയായി ഒഴുകുന്ന സൂക്തങ്ങളാൽ ഖലാൻ നീചന്മാരെ, സദാം പഥി സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് നേതും വഞ്ചതി ആനയിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അസൗ അവൻ ബാലമൃണാളതന്തുഭിഹി ഇളം താമരനൂലുകൊണ്ട് വ്യാളം രോധും മദയാനയെ ബന്ധിക്കാൻ സമുജൃംഭതെ ഉദ്യമിക്കുകയാണ്. അസൗ ഇവൻ ശിരീഷകുസുമപ്രാന്തേന ശിരീഷപുഷ്പത്തലപ്പുകൊണ്ട് വജ്രമണിം വജ്രത്തെ ചേത്തും സന്നഹ്യതെ മുറിക്കാൻ ഉദ്യമിക്കുകയാണ്. മധുബിന്ദുനാം തേന്തുള്ളിയാൽ ക്ഷാരാംബുധേഹെ ഉപ്പുകടലിനെ മാധുര്യം രചയിതും മധുരതരമാക്കാൻ ഈഹതെ ആഗ്രഹിക്കുകയാണ്. വജ്രം ഏറ്റവും കഠിനമാണ്, അതിനെ മുറിക്കാൻ ശിരീഷപുഷ്പത്തിൻ്റെ ഇതളുകൾ മതിയാവുകയില്ല. എന്നാൽ ഒരുപക്ഷേ മനുഷ്യൻ തൻ്റെ അത്ഭുതകരമായ ശക്തി കൊണ്ട് അതിനുള്ള കഴിവ് ആർജിച്ചേക്കാം. ഇളം താമര നൂലുകൊണ്ട് മദയാനയെ തളയ്ക്കുക

0: അസാധ്യമാണ്. എന്നാൽ ഒരു പക്ഷേ മനുഷ്യൻ അവൻ്റെ അനുപമമായ ശാക്തിക പ്രഭാവം കൊണ്ട് അതിനും പ്രാപ്തനായേക്കാം. അടിമുടി ഉപ്പുകലർന്നിരിക്കുന്ന സമുദ്രത്തിൻ്റെ സ്വാദ് മധുരമാക്കാൻ ഒരു തുള്ളി തേൻ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ ഒരുപക്ഷേ മനുഷ്യൻ അതിനും പ്രാപ്തനായേക്കാം. എന്നാൽ അമൃതോപമമായ നല്ല വാക്കുകളോതി ഉപദേശിച്ച് ഒരു ദുഷ്ടനെ സന്മാർഗത്തിലേക്ക് ആനയിക്കുക ഒരിക്കലും സാധ്യമല്ല തന്നെ. ക്ഷീരമുള്ളോരകിടിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം എന്നു പറഞ്ഞതുപോലെ ദുഷ്ടമായ മനസ്സുകളുടെ നൈസർഗിക സ്വഭാവത്തിൽ മാറ്റം വരുത്തുക അസാധ്യമെന്നത്രേ കവി ഉദ്ഘോഷിക്കുന്നത്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ സമാധാന സേനാംഗം മേജർ അഭിലാഷ ബരാക്കിന് യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ്. യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് അഭിലാഷ ബരാക്കിന് അവാർഡ് നൽകി ആദരിച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. ലഹരിമരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരിമരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൌണ്ടിൽ വിജയകിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക 1 നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകളാണ് ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴയുടെ പൊൻപുലരി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മണിക്ക് മഹിതം മലയാളം, 7:05 ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാറിന് എഴുതിയ നോവൽ, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാഗ്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. സ്ഥാപകൻ അനസ് ഡി സംസാരിക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:40 സ്പൈൻ ഫൗണ്ടേഷൻ എഫ് എം ഹെൽത്ത് ലൈൻ, ഇന്റർനാഷണൽ സ്കോളിയോസിസ് ബോധ

0: ബോധവൽക്കരണ മാസത്തോടനുബന്ധിച്ച് സ്കോളിയോസിസ് എന്ന വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. 9 മണിക്ക് സാഹിത്യ സുരഭിയിൽ മനോജ് കെ കഥ ഒരാളിന്നും, കെ സുജാതയുടെ കവിതകൾ നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധികാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10 മണിക്ക് നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സിടെ പള്ളി ഉച്ച ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. അല്പസമയത്തിനകം ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹി റിലേ.
3: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi has asserted that the foundation of the Indian economy remains exceptionally strong, with the nation recording a robust 7.7% growth in the fiscal year 2025-26 despite a global economic crisis. Addressing a large gathering after launching a series of developmental works worth ₹2,970 crore in Daman last evening, the Prime Minister noted that India continues to be among the fastest growing economies in the world. He assured the citizens that the country will forge ahead with its reform express while prioritizing massive infrastructure development and welfare schemes for the poor. Prime Minister Narendra Modi has emphasized self-reliance in the energy sector, stating that the world is moving towards a green future and India is actively leading the way by balancing economic growth with ecological preservation. Earlier, Mr. Modi launched various infrastructure projects worth around 18,000 crore rupees in Surat. India's economy has maintained a strong momentum in 2025-26 with real gross domestic product GDP estimated to grow by 7.7% in comparison to 7.1% in 2024-25. The Ministry of Statistics and Program Implementation yesterday released the provisional estimates of annual GDP for the financial year 2025-26 and quarterly estimates of January to March this year. It said the primary sector has observed 3.2% growth rate, mainly driven by the performance of agriculture and fisheries sectors. Minister for Petroleum and Natural Gas Hardeep Puri announced that natural gas has been discovered at the Sri Vijayapuram 3, about 15 kilometers off the east coast of the Andaman Islands. In the social media post, Mr. Puri said the discovery reinforces the vast energy potential of the Andaman Sea and marks another success in the ongoing exploration campaign in the basin. He said Oil India is currently undertaking gas sampling to assess the composition and calorific value of the gas. Central Board of Secondary Education CBSE has extended the last date for the submission of applications for the verification of marks and re-evaluation till 7th of June. In a social media post, the board said students can now submit their applications till Sunday midnight. CBSE said that the decision has been taken in the interest of students to provide them with additional time to complete the application process. The earlier deadline for submission of applications was 6th of this month. CBSE has advised all the eligible students to take note of the extended deadline and complete the application process within the stipulated time. The Reserve Bank of India, RBI, has announced key changes to the regulatory framework governing investments by foreign portfolio investors, FPIs, in government securities aimed at improving ease of investment and simplifying compliance requirements. Under the revised framework, FPIs investing through the general route will no longer be required to comply with short-term investment limits.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ജയവിജയ രചിച്ച് ഈണമിട്ട് ആലപിച്ച ഗാനം അടുത്തത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കാവാലം ശ്രീകുമാറും സംഘവും പാടിയ ഗാനം.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി 8th വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th 6

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 27:32. കാർഷിക വാർത്തകൾ. എറണാകുളം വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. ഫോൺ നമ്പർ 0484-2-80-99-63, 80-75-22-08-64, 0484-2-80-99-63. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്പർ 0487-2-43-81-39. www.admissions.kau.in ഇതാണ് വെബ്സൈറ്റ്. ഫോൺ നമ്പർ 0487-2-43-81-39. കേരള കാർഷിക

സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി ഗവേഷണ കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. വിളിക്കേണ്ട നമ്പർ 8281 20 06 73, 8281 20 06 73. ചങ്ങനാശ്ശേരിയിൽ തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിന് മേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഈ മാസം 7 രാവിലെ 9 മുതൽ വിതരണം ചെയ്യുന്നു. അതായത് നാളെ. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 97 44 92 75 80, 97 44 92 75 80. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. വിളിക്കേണ്ട നമ്പർ 04942 68 62 14, 04942 68 62 14. www.admissions.kau.in വെബ്സൈറ്റ്. കേരള സർവകലാശാലയുടെയും AICTE അംഗീകാരത്തോടെ ആലപ്പുഴ പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി പുന്നപ്രയിൽ 2026-28 വർഷത്തേക്കുള്ള ദ്വിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം 9 തീയതി ചൊവ്വാഴ്ച രാവിലെ 10 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും നടത്തും. 50% മാർക്കോടുകൂടി ഡിഗ്രി പരീക്ഷ പാസ്സായവർക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും കെമാറ്റ് സിമാറ്റ് ക്യാറ്റ് ഉള്ളവരും അതിനപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരും ഉള്ളവർക്കും പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 91 88 06 76 01, www.imtpunnapra.org ഇതാണ് വെബ്സൈറ്റ്. www.imtpunnapra.org. നമ്പർ 91 88 06 76 01. മത്സ്യ സംസ്കരണത്തിനും മീൻ ഉണക്കലിനും ഉള്ള നവീന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് CIFTE പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 16 വരെ ഉള്ള തീയതികളിലാണ് പരിശീലനം നടത്തുന്നത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. നമ്പർ 98 46 07 95 83, 98 46 07 95 83. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 23,300 രൂപ, കൊപ്ര 13,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,600, അൺഗാർബിൾഡ് 69,600 രൂപ, റബ്ബർ RSS 4 26,400, RSS 5 26,100 രൂപ. സമയം 6:32:42. പ്രധാന പത്രവാർത്തകൾ: ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തങ്ങൾ നിർത്തിവച്ചിട്ടുണ്ടെന്ന ഇറാന്റെ അവകാശവാദം സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. വെടിനിർത്തൽ കരാറിലെത്തിയിട്ടും ലെബനനിലെ സൈനിക നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ അവരോട് ഏറ്റുമുട്ടുന്ന സായുധ സംഘടനയായ ഹിസ്ബുള്ളയ്ക്കുള്ള പിന്തുണ ഇറാൻ ആവർത്തിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ തീരദേശത്തെയും നദികളെയും കായലുകളെയും രാജ്യാന്തര വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന മിഷൻ സമുദ്ര സംസ്ഥാന സർക്കാരിന്റെ 5 സ്വപ്ന പദ്ധതികളിലൊന്നായി നടപ്പാക്കാൻ തീരദേശ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന് നിർദ്ദേശം. H1N1 രോഗം ബാധിച്ച ജില്ലയിൽ ഈ മാസം 2 മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. നീണ്ട 43 വർഷത്തിനുശേഷം മറൈൻ ടാർഡിഗ്രേഡ് ജീവിവർഗത്തിലെ ആക്ടിനാർട്ടസ്
ജനുസിൽപ്പെടുന്ന ഒരു പുതിയ സ്പീഷീസിനെ കണ്ടെത്തി. ആർക്കിനക്ടസ് ഒഡീസ്.

0: സി എന്നാണ് പുതിയ അതിഥിയുടെ പേര്. കായികം, ലോകകപ്പിനായുള്ള അവസാനഘട്ട സന്നാഹ മത്സരങ്ങളിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനും സ്പെയിനിനും നിരാശ. ഐവറി കോസ്റ്റുമായുള്ള മത്സരത്തിൽ ഫ്രാൻസ് 2-1 പരാജയപ്പെട്ടു. സ്പെയിനും ഇറാനും തമ്മിലുള്ള മത്സരം ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആകാശവാണി കൊച്ചി FM 102.3.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ പൊൻപുലരി എന്ന കവിത കേൾക്കാം.

വിശ്വസൗഹാർദ്ദത്തിൻ ക്ഷേമോത്സവം വാഴ്ത്തി വിസ്തൃതാദർശങ്ങൾ വീശി വീശി. ഉൽക്കകൾ ചിന്തട്ടെ ഞങ്ങൾ തൻ ചിന്തകൾ ചക്രവാളാന്തത്തെ ലക്ഷ്യമാക്കി. ഓരോ ചിറകടി തട്ടി

0: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ പൊൻപുലരി എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം കാവാലം സജീവ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 6:50 കിസാൻ വാണിയിൽ ഓർക്കിഡ് കൃഷി അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു വെണ്ണലയിലുള്ള പി ആർ മണി. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി ലിജി തങ്കച്ചന്റെ കൃഷിവിശേഷങ്ങൾ, 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 എഫ് എം ഈവനിംഗിൽ സമകാലികം മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയപ്പെട്ട മന്ദിരകുലം, 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:50 എഫ് എം ഹെൽത്ത് ലൈനിൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി അഭിമുഖം, 8:45 നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം ചോദ്യമുദ്രം നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ യുവശക്തി എന്ന പദ്ധതി ഡൽഹിറിലെ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരും. എഫ് എം ഡയറിയിലൂടെ നിങ്ങളുടെ ഇഷ്ടയിനങ്ങളുമായി 6:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം.

രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന

0: തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPC കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൌകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ E ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. E ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്ര

0: കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 13 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, സ്നേഹസ്വാഗതം എഫ് എം ഡയറിയിലേക്ക്. ഇപ്പോൾ മുതൽ 8:30 വരെ അറിവും ആനന്ദവും പങ്കുവയ്ക്കാം. ചിന്താശകലം. വിജയകരമായ ഒരു മനുഷ്യനാകാൻ ശ്രമിക്കരുത്, പകരം മൂല്യമുള്ള ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുക. വിജയകരമായ ഒരു മനുഷ്യനാകാൻ ശ്രമിക്കരുത്, പകരം മൂല്യമുള്ള ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ. ഇന്നത്തെ ചോദ്യം: ടാക്സോണമിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ടാക്സോണമിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം വിശദമായി 8:30 തൊട്ടു മുൻപ് പറയാം, ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആലാപ് അവതരിപ്പിക്കുന്ന ഗാനമേള വൈകിട്ട് 6:00. വടക്കൻ പറവൂർ വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. വൈദ്യുതി അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ചിറ്റൂർ അമ്പലം, ഒഡോണിൽ ചിറ്റൂർ ചർച്ച്, സാഗരിക, സെന്റ് ജോർജ് കപ്പേള എന്നിവിടങ്ങളിൽ രാവിലെ 8:00 വൈകിട്ട് 5:00 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

സേവന വാർത്തകളുമായി FM ഡയറി തുടരുന്നു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് വിർച്വൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള സെന്ററുകൾ മുഖേന രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് മേള നടക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുളിങ്കുന്ന്, കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ FPK സെന്ററുകളിലാണ് മേള ക്രമീകരിച്ചിട്ടുള്ളത്. പ്രമുഖ കമ്പനികളിലെ വിവിധ തസ്തികകളിലായി 10,000 ഒഴിവുകളാണ് ഉള്ളത്. വിളിക്കേണ്ട നമ്പർ 90 37 89 77 9037 8977. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലെ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് MBA ട്രാവൽ ആൻഡ് ടൂറിസം പ്രോഗ്രാമിന്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് www.mbatravel.com

0: KATTSEDU.org എന്ന വെബ്സൈറ്റിലോ 9645167828 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. വെബ്സൈറ്റ് www.KITTSEDU.org. നമ്പർ 9645176828. സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: അശ്വമേധം. 1962 തോപ്പിൽ ഭാസി പ്രസിദ്ധീകരിച്ച അശ്വമേധം നിരവധി അരങ്ങുകളെ സജീവമാക്കിയ നാടകമാണ്. ഗഹനമായ ഒരു വിഷയം ഗൗരവപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് പ്രബോധനാത്മകമായ സന്ദേശം പ്രേക്ഷകർക്ക് നൽകാൻ തോപ്പിൽ ഭാസിക്ക് കഴിഞ്ഞിരിക്കുന്നു. കുഷ്ഠരോഗവും സമൂഹവും എന്ന വിഷയമാണ് ഈ നാടകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പൊതുജനാരോഗ്യ പ്രചാരണം, കുഷ്ഠരോഗ നിവാരണം എന്നീ ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ നാടകം വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. കുഷ്ഠരോഗിയായ വ്യക്തിയുടെ മനോഭാവം, സഹജീവികളുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം അശ്വമേധത്തിൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നു. നിത്യജീവിതത്തിൽ നിന്ന് നാടകവേദിയിലേക്ക് കടന്നു വന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. കടുത്ത അന്ധവിശ്വാസിയായ കേശവസ്വാമിയുടെ മകളാണ് സരോജം. അവൾക്ക് 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. താൻ സ്നേഹിക്കുന്ന മോഹനനുമായുള്ള സരോജത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ചിത്രകാരി കൂടിയായ സരോജം വിരലിൽ തരിപ്പ് തോന്നിയതിനാലാണ് ഡോക്ടറെ കാണുന്നത്. തനിക്ക് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞ അവൾ തകർന്നു പോകുന്നു. സങ്കടത്തോടെ മോഹനോട് ഈ വിവരം അവൾ അറിയിക്കുന്നു. ഒടുവിൽ അവൾ സാനിറ്റോറിയത്തിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. സരോജത്തിൻ്റെ രോഗം ആരോ കൂടോത്രം ചെയ്തിട്ടാണെന്ന് കേശവസ്വാമി കരുതുന്നു. സരോജത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ തോമസ് ആദർശധീരനായ ഒരു വ്യക്തിയാണ്. കുഷ്ഠരോഗികളോട് അയാൾ പ്രകടിപ്പിക്കുന്ന സഹതാപവും കരുണയും അയാളുടെ വീട്ടുകാരെ അലോസരപ്പെടുത്തുന്നുണ്ട്. സരോജത്തോട് അടുക്കുന്ന ഒരു ഭിക്ഷക്കാരൻ ഉണ്ട് നാടകത്തിൽ. അയാളോട് ഡോക്ടർ തോമസ് പരുഷമായാണ് പെരുമാറുന്നത്. അയാൾ ഡോക്ടർ തോമസിനോട് പറയുന്നു, ലോകം വെറുത്തവരാണ് യമാനെ കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗിയോട് ഭാര്യയ്ക്കും വെറുപ്പാണ്, മക്കൾക്ക് വെറുപ്പാണ്, എല്ലാവർക്കും വെറുപ്പാണ്. സരോജത്തിൻ്റെ രോഗം ഭേദമായി എങ്കിലും പഴയ പോലെ വീട്ടുകാർ അവളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന മോഹനനും അവളിൽ നിന്നകന്നു. ഒടുവിൽ ഡോക്ടർ തോമസ് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അതും അവൾ നിരസിച്ചു. ഒരു നേഴ്സായി സമൂഹത്തെ സേവിക്കാനും കുഷ്ഠരോഗികളെയും സമൂഹത്തെയും ബോധവത്കരിക്കാനുമാണ് തൻ്റെ താൽപ്പര്യം എന്ന് സരോജം അറിയിക്കുന്നു. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, ശാസ്ത്രത്തിന് തോൽവിയില്ല സരോജം, എന്നാൽ അതിന് ഒട്ടനവധി രക്തസാക്ഷികൾ ഉണ്ട്. ഈ സംഭാഷണത്തോടെ അശ്വമേധം അവസാനിക്കുന്നു. ഹൃദയസ്പർശിയായ ഒരു ശോക നാടകമാണ് തോപ്പിൽ ഭാസിയുടെ അശ്വമേധം. കുഷ്ഠരോഗികളുടെ മനസ്സ് ലോകത്തിനു മുൻപിൽ തുറന്നു വയ്ക്കുകയും അന്ധവിശ്വാസജടിലമായ സമൂഹം അവരോട് കാട്ടുന്ന അവഗണന തുറന്നു കാട്ടുകയും ചെയ്യുന്നു ഈ നാടകം. അങ്ങനെ മലയാളത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു നാടകമായി അശ്വമേധം മാറുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
0: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന

ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, ജൂൺ 8 വൈകിട്ട് 6 മണിക്ക്.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്ന ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയോട് ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും നൽകാൻ ഉപഭോക്തൃകോടതി ഉത്തരവിട്ടു. മൂവാറ്റുപുഴ മാനാരിയിലുള്ള മനോജ് ഭാസ്കരൻ ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ ഫയൽ ചെയ്ത കേസിലാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതിയുടെ ഉത്തരവ്. പരാതിക്കാരൻ തനിക്കും ഭാര്യ പ്രിയങ്ക രാജീവിനും മകൾക്കും വേണ്ടി ഒരു ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങി. പോളിസി നിലവിലിരിക്കെ പരാതിക്കാരന്റെ ഭാര്യയെ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് അഥവാ തീവ്രമായ ശ്വാസനാളി വീക്കം ലക്ഷണങ്ങളോടെ 2024 ജൂൺ 12 MCS സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും 2024 ജൂൺ 18 വരെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുകയും ചെയ്തു. പരാതിക്കാരന് ചികിത്സാ ചെലവായി 32,000 രൂപ ആശുപത്രിയിൽ അടക്കേണ്ടി വന്നു. തുടർന്ന് എല്ലാ രേഖകളും സഹിതം ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ബ്രോങ്കിയൽ ആസ്മ അഥവാ ശ്വാസം മുട്ടൽ എന്ന മുൻകാല രോഗവിവരം മറച്ചുവെച്ചു എന്ന് ആരോപിച്ച് ഇൻഷുറൻസ് കമ്പനി റീഇംബേഴ്സ്മെന്റ് ക്ലെയിം നിരസിച്ചു. ചികിത്സ നൽകിയ ഡോക്ടർമാർ രോഗിക്ക് ആസ്മയുടെ ചരിത്രമോ രോഗനിർണയമോ ഉണ്ടായിരുന്നില്ലെന്നും കടുത്ത അണുബാധയുള്ള സമയത്ത് താൽക്കാലിക ആശ്വാസത്തിനായി മാത്രമാണ് ഇൻഹെയിലറുകൾ നിർദ്ദേശിച്ചതെന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം നിരസിക്കൽ ഏകപക്ഷീയവും മെഡിക്കൽ പരമായി നിലനിൽക്കാത്തതുമാണെന്ന് പരാതിക്കാരൻ ഉപഭോക്തൃകോടതിയിൽ വാദിച്ചു. ക്ലെയിം നിരസിക്കുന്നതിനു മുൻപ് ഇൻഷുറൻസ് കമ്പനി കൃത്യമായ മെഡിക്കൽ പരിശോധനയോ സ്വതന്ത്രമായ വിലയിരുത്തലോ നടത്തിയിട്ടില്ലെന്നും ഇത് സേവനത്തിലെ പോരായ്മയും അനുചിതമായ വ്യാപാര രീതിയുമാണെന്നാണ് പരാതിക്കാരൻ ആരോപിച്ചത്. ഉപഭോക്തൃകോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകി. നോട്ടീസ് ലഭിച്ചിട്ടും ആദിത്യ ബിർള ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ ഹാജരാവുകയോ തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുകയോ ചെയ്തില്ല. തന്മൂലം എതിർകക്ഷിയെ എക്സ്പാർട്ടിയായി പ്രഖ്യാപിക്കുകയും കോടതി തുടർ നടപടികളുമായി പോവുകയും ചെയ്തു. പരാതിക്കാരൻ തെളിവ് സത്യവാങ്മൂലം സമർപ്പിച്ചു. കൂടാതെ ഇൻഷുറൻസ് പോളിസി രേഖ, ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറി, എതിർകക്ഷി അയച്ചു തന്ന ക്ലെയിം നിരസിച്ചുകൊണ്ടുള്ള കത്ത്, ചികിത്സിച്ച ഡോക്ടർമാരുടെ പ്രത്യേകമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, ചികിത്സിച്ച ഡോക്ടർമാരുടെ എല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എന്നീ 7 രേഖകളും തെളിവ് സത്യവാങ്മൂലത്തോടൊപ്പം കോടതിയിൽ ഹാജരാക്കി. ചികിത്സ നൽകിയ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും രോഗിക്ക് ഒരിക്കലും ആസ്മ ഉണ്ടായിരുന്നില്ലെന്നും രോഗം താൽക്കാലികവും പെട്ടെന്നുണ്ടായതുമാണെന്നും വ്യക്തമാക്കുന്നു. ഇൻഹെയിലറുകളുടെ താൽക്കാലിക ഉപയോഗം ഒരു വിട്ടുമാറാത്ത രോഗാവസ്ഥയെ സൂചിപ്പിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. IRDAI മാർഗനിർദ്ദേശങ്ങളും നിയമതത്വങ്ങളും ലംഘിച്ചുകൊണ്ട് വിദഗ്ധരുമായി ആലോചിക്കാതെയാണ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിരസിച്ചതെന്ന് കോടതി വിലയിരുത്തി. മുൻകാല കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ ഈ നിരസിക്കൽ സേവനത്തിലെ പോരായ്മയും നിയമവിരുദ്ധവുമാണെന്ന് വ്യക്തമായെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. എതിർകക്ഷിക്ക് ആവശ്യത്തിന് അവസരം ലഭിച്ചിട്ടും ലിഖിതവാദങ്ങളോ എതിർരേഖകളോ ഹാജരാക്കാത്തതിനാൽ പരാതിക്കാരന്റെ വാദങ്ങൾ അവിശ്വസിക്കേണ്ട യാതൊരു കാരണവും കോടതി കണ്ടില്ല. മുൻകാല രോഗവിവരങ്ങൾ മറച്ചുവെച്ചു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ ഹാജരാവുകയോ തെളിവുകൾ നൽകുകയോ ചെയ്തിട്ടില്ല. ചികിത്സിച്ച ഡോക്ടർമാരോട് കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി ക്ലെയിം നിരസിച്ച ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി സേവനത്തിലെ പോരായ്മയും അനുചിത വ്യാപാര രീതിയുമാണെന്ന് കോടതി വിലയിരുത്തി. ചികിത്സാ പിഴവ് റീഇംബേഴ്സ്മെന്റായി ഇൻഷുറൻസ് കമ്പനി 32,000 രൂപ പരാതിക്കാരന് നൽകണം. സേവനത്തിലെ പോരായ്മയ്ക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും നഷ്ടപരിഹാരമായി 25,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും 45 ദിവസം

0: ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരന് നൽകണമെന്ന് ഡി ബി വിനു അധ്യക്ഷനും ടി എൻ ശ്രീവിദ്യ അംഗവുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതി ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. FM ഡയറി തുടരുന്നു.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ആയിരത്തി 1977 ബേബി സംവിധാനം ചെയ്ത് സോമൻ, വിധുബാല, സുകുമാരി തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ചിത്രമാണ് ശംഖുപുഷ്പം. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ, പാടിയത് യേശുദാസ്.

0: കോഴ്സുകളിലേക്കുമുള്ള പുതിയ ബാച്ച് രജിസ്ട്രേഷൻ പിഴയില്ലാതെ ഈ മാസം 15 വരെ നീട്ടി. കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രൊറക്ടർമാർ മുഖേന നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അഡ്മിഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾ, പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷ ഫോം, ചെലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www ലിറ്ററസി മിഷനിൽ ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 95 39 50 93 4 95 39 50 9 3 4. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി ഒരു മാസം, ആറുമാസം, മൂന്ന് മാസം, ഒരു വർഷം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 79 94 92 60 81 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 79 94 92 60 81.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: നെർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിന്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ്. നമ്മുടെ പല ആക്ടിവിറ്റീസിലും ഈ നാഡികൾ കംപ്രഷൻ വരാൻ സാധ്യതകളുണ്ട്. പല നെർവ്സ് പല മസിൽസിന്റെ കൂടെ പോകുമ്പോൾ പല ലെവൽസിലായിരിക്കും ഞെരുക്കം വരാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ നമ്മുടെ കഴുത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. കഴുത്തിൽ നിന്ന് വന്ന് പല ലെവലിൽ ഷോൾഡറിലാവാം, എൽബോയിലാവാം, റിസ്റ്റിലാവാം, ഫിംഗേഴ്സിലാവാം കംപ്രഷൻ വരുന്നത്. ഇത് ഓരോ ഞരമ്പും ഒരു ടണലിൽ കൂടി ആയിരിക്കും ഈ ഞരമ്പുകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നാഡികൾ ടൈറ്റ് ആവുമ്പോൾ കംപ്രഷൻ വരും. യൂഷ്വലി പ്രഗ്നൻസിയിലൊക്കെ ബോഡിയിൽ കൂടുതലും നീരുകെട്ട് വരും. ബിക്കോസ് ഹോർമോണൽ ഡിഫറൻസസ് വരുന്നതുകൊണ്ട് ബോഡിയിൽ നീരുകെട്ട് കൂടും. അപ്പോൾ ഈ മസിൽസിൽ നീര് കൂടുമ്പോഴത്തേന് അതും ഒരു റീസണാണ് ഈ ഞരമ്പുകൾക്ക് കംപ്രഷൻ വരുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എല്ല് തേയ്മാനം കാരണം പോകുന്ന നാഡികൾക്ക് അതിന്റെ ഗ്യാപ്പ് കുറയും. അത് കാരണം ഞരമ്പുകൾക്ക് കംപ്രഷൻ വരാം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊരു ഡിസീസ് ഉണ്ട്. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിലേക്ക് വരുന്ന ഒരു ഞരമ്പ് റിസ്റ്റിന്റെ അവിടെ വെച്ച് കംപ്രഷൻ വരുമ്പോഴാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം വരുന്നത്. കൂടുതലും നമ്മുടെ കൈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ച് കിടക്കുമ്പോൾ അധികം നേരം ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ നാഡികളിൽ ഗ്യാപ്പ് കുറഞ്ഞിട്ട് ആ നെർവിനായിരിക്കും കംപ്രഷൻ വരുന്നത്. രോഗികൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് വേദന കഴുത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് താഴോട്ടോ മേളിലോട്ടോ വേദന അനുഭവപ്പെടും. അവർക്ക് പല ശരീരഭാഗങ്ങളിൽ തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ അനുഭവപ്പെടും. ഈ പുകച്ചിലും ഈ നീറ്റലും തരിപ്പും ഒക്കെ കുറെ നാൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും. ഫോർ എക്സാമ്പിൾ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഇവർ രാത്രി കിടന്നതിന് ശേഷമാണ് ഇവർക്ക് ഈ പുകച്ചിലും നീറ്റലും കൂടുന്നത്. പല കാരണവശാൽ അവർക്ക് ഈ ഉറക്കം തന്നെ നഷ്ടപ്പെടും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കൈ കൊടയേണ്ടി ആവശ്യം വരും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സിംറ്റംസ് കൂടുന്നത്. ഇത് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന്, ഞരമ്പുകൾക്ക് രണ്ട് ആക്ഷൻസ് ആണുള്ളത്. ഒന്ന് സ്പർശനം, ഒന്ന് മസിലിന് ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്കിന്നിന്റെ തരിപ്പ് മാത്രമല്ലാതെ അവർക്ക് ഈ മസിൽസിലേക്കുള്ള ആക്ടിവിറ്റിയും കുറയും. അപ്പോൾ മസിൽസിൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുറേ നാൾ ഡിലേ ചെയ്യുവാണെങ്കിൽ ആ മസിലിന്റെ ആക്ഷൻ അവർക്ക് നഷ്ടപ്പെടും. അത് റിക്കവറി ആവാൻ ഓൾമോസ്റ്റ് അപ് ടു കംപ്രഷൻ എത്ര നാളുണ്ടായിരുന്നു അതിന്റെ ഡബിൾ ടൈം വേണ്ടി വരും അവർക്ക് റിക്കവറി ചെയ്ത് വരണമെങ്കിൽ.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് നെർവ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നിക്കു മാത്യു.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം കുറിച്ചി മോഡൽ റെസിഡൻഷ്യൽ ഐടിഐയിൽ ഫുൾ ടൈം സ്വീപ്പറുടെ ഒഴിവിലേക്ക് ഏഴാം ക്ലാസ് വിജയിച്ച 35-നും 55-നും ഇടയിൽ പ്രായമുള്ള വൈകല്യങ്ങളില്ലാത്ത പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഈ മാസം 9-ന് വരുന്ന ചൊവ്വാഴ്ച രാവിലെ 11-ന് കുറിച്ചി ഗവൺമെന്റ് ഐടിഐ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. വിളിക്കേണ്ട നമ്പർ

0: 9400044 85 9400044 84 85.
1: അല്ല ചേച്ചി, എന്താ ഈ മാസ്ക് ഒക്കെ ആയിട്ട്?
2: ഓ വയ്യ സുഗണ, ഒരു ജലദോഷം, ചുമ, തലവേദന.
3: മതി മതി മതി, ബാക്കി ഞാൻ പറയാം. തുമ്മല്, തൊണ്ടവേദന, തലക്കനം, മൂക്കൊലിപ്പ്, ഇതിപ്പോ എല്ലാവർക്കും ഉണ്ട്.
1: മഴയാണ്, എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ.
3: മഴ കൊണ്ട് മാത്രം മുളക്കുന്ന രോഗങ്ങൾ പലതുണ്ട് മലയാള മണ്ണിൽ.
2: ഓ എന്റെ ബാബു, ഇപ്പൊ അജിക്ക് പഠിക്കുക അല്ലേ? നിമിഷ കവനം.
1: അല്ല, നമ്മുടെ അജി പോയിട്ട് ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ. അവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
3: അത് ശരിയാണല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മഴയത്തെ എന്തെങ്കിലും ഏടാകൂടെ ഒപ്പിച്ചുകൊണ്ട് വരുമായിരുന്നു.
1: ഓ, അജി ഇപ്പോ ഗുണ്ടർട്ട് മലയാളത്തിൽ എഴുതിയ കവിത തപ്പി വല്ല ജർമ്മൻ പുരാവസ്തു വകുപ്പിലോ ലൈബ്രറിയിലോ ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടാവും.
3: ഗുണ്ടർട്ടാ, അതാരാണ് സൂണു
1: സാറ്?
2: അതെ, ശരി. ഈ ഗുണ്ടർട്ട സായിപ്പ മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയമായ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും ഒക്കെ എഴുതിയത്. ആദ്യത്തെ മലയാള പത്രവും അദ്ദേഹത്തിൻ്റെതാ.
3: ഓ, നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട്. പറയുമ്പോ മുഴുവൻ പേരും പറയണ്ടേ?
1: ഓ, മുഴുവൻ പേര് കിട്ടിയിട്ട് വേണം നിനക്ക് ഒന്ന് പോവാൻ്റെ ബാബു.
2: എന്താ ഈ സുഗണന്റെ കയ്യിൽ ഒരു പൊതി?
3: അത് ശരിയാണല്ലോ, മഴയും പിടിച്ച് തിന്നാനുള്ള വല്ലതും ആണോ?
1: ഇന്ന് മോളുടെ പിറന്നാളായിരുന്നു.
3: ഓ, കേക്കൊക്കെ മുറിച്ചിട്ട് വരികയാണ്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്നേ, എന്തെങ്കിലും ഒരു ഓർമ്മ വേണ്ടേ?
2: ശരിയാ സുഗണ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം.
3: ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ആതിര വരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു നാം?
2: കക്കാടിന്റെ കവിതയൊക്കെ അറിയല്ലോ ബാബുവിന്.
1: അല്ല, ഈ ബാബു ഒരു അജിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ?
3: ആ അജിയില്ലേ, അവനിപ്പോ അവിടെ ഇരുന്ന് തുമ്മി മറിക്കണേരിക്കും.
1: അതെന്താ, അവനും ജലദോഷമാണ് ചേച്ചിയെ പോലെ. ദാ മിഠായി.
3: താഴെ പോയി. ഇത് എന്ത് ഏറാണ് സാറേ?
1: ഓ, നേരെ പിടിക്കാത്തത് എന്റെ കുറ്റമാണോ?
3: എനിക്കത് വേണ്ടട്ടാ.
1: ഛേ, ഇന്നാ ബാബു?
3: ഞാൻ പറഞ്ഞില്ലേ എനിക്കത് വേണ്ട.
2: എന്തോന്നാ സുഗുണ ഇത്? മനുഷ്യർക്ക് വല്ലതും കൊടുക്കുമ്പോ അത് കയ്യിൽ കൊടുക്കണം എന്നറിയില്ലേ? ഇങ്ങനെയാണോ കൊടുക്കുക?
1: ഓ, ഞാനൊരു തമാശ കാണിച്ചല്ലേ എന്റെ ചേച്ചി. ബാബു ബോൾ പിടിക്കുന്നത് പോലെ പിടിക്കുമെന്നല്ലേ കരുതിയത്? എന്നാ ഇനി ഇതാ വായിൽ വെച്ച് കൊടുക്കാം.
3: ഇനി അത് തിന്നാൻ എന്റെ പട്ടി വരും, തനിയെ അങ്ങോട്ട് തിന്നാ മതി കേട്ടോ സുഗുണ സാറേ.
1: ഓ, അത്രയ്ക്ക് സീരിയസ് ആയോ ബാബു? എന്നാ പിന്നെ ചേച്ചിക്ക് കൊടുക്കാം. ദാ ചേച്ചി.
2: ആ, ഇങ്ങനെ മര്യാദക്ക് തന്ന ആരായാലും വാങ്ങും. ക്ഷമിച്ചേക്ക് ബാബു, നമ്മുടെ സുഗണനല്ലേ.
3: ഇത് അങ്ങനെയൊന്നും ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ലട്ടാ.
1: ഛേ, എന്താ ഇത് ബാബു? ഞാൻ ഏത്ത വിടണോ? ദാ ഇടാ.
2: ആ, ഇത് നന്നായിട്ടുണ്ട്. ഞാൻ എണ്ണ. 2, 3, 4, 5. ഓ, എനിക്കെന്റെ മൂക്കടഞ്ഞിട്ട് വയ്യ.
3: ആ മതി മതി മതി, ബാക്കി നാളെ ഇട്ടാ മതി. കേട്ടാ തോണു സാറേ.
1: അത് ശരി, ഉടായ്മായിരുന്നല്ലേ.
2: ഇതൊക്കെ ആ അജിയെ കണ്ട് പഠിച്ചു വെച്ചിരിക്കുക ഈ ബാബു.
3: ചേച്ചി, പിന്നെ അജി പറഞ്ഞ ആ സംശയരോഗി ഇല്ലേ, മാടമ്പള്ളിയിലെ സംശയരോഗി, പേരെന്താണ് പറഞ്ഞത്? സജി. ആ സജി എന്നാണ് വന്നത്?
1: ഓ, അത് സംശയരോഗി ഒന്നല്ല ബാബു, ബുദ്ധി കുറച്ച് കൂടിപ്പോയിന്റെ ഒരു പ്രശ്നമാണെന്നാ മറ്റോ അവൻ പറഞ്ഞത്.
2: ഓ, സംശയരോഗം കുഴപ്പമില്ല, സഹിക്കാം. ഈ ജലദോഷാ സഹിക്കാത്തത്.
1: ഓ, ഇതൊരു നടക്കി പോവില്ല മണിച്ചേച്ചി, അത് ഞങ്ങൾക്കൂടെ തരുമോ? പണിയാക്കോ.
3: ഞാൻ പോണേട്ടാ, എനിക്കിത് അടുത്തൂടെ പോയാ മതി. ചേച്ചി അവിടെ ഇരുന്ന് തുമ്മിക്കോ, ഇനി ജലദോഷം മാറിയിട്ട് കാണാട്ടാ.
1: ഓ, ഇതെന്ത് മര്യാദ ബാബു, ഒരു രോഗിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? യാത്ര പറയുന്ന ഒരു മര്യാദ ഒക്കെ വേണ്ടേ?
2: അങ്ങനെ ചോദിക്കൂ സുഗുണ.
3: അപ്പൊ ചേച്ചി, ദേ ഞാൻ പോയിട്ട് വരാട്ടാ, ടേക്ക് കെയർ ട്ടാ.
2: നന്നായിട്ടുണ്ട്, ചിരിച്ചു കാണിച്ചാ മതിയല്ലോ. ഒരു കട്ടൻ കാപ്പി വേണോ എന്നോടെ ചോദിച്ചില്ല.
1: ആ കട്ടൻ കാപ്പിയിലൊക്കെ എന്തിരിക്കുന്നു ചേച്ചി, ബാബുവിന്റെ ആ ചിരിച്ച മുഖം കണ്ടില്ലേ? ഇനി ചേച്ചി ഇപ്പോൾ പോയി ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്ക്, ഞാനും പോണു കേട്ടോ.
2: ഈ ശനിയന്മാര്.
4: ശബ്ദം നൽകിയവർ പ്രീതി ജോസഫ്, വിനോദ് കുര്യാപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന പ്രീതി ജോസഫ്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 കഴിഞ്ഞ് 24:48. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസന പാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
2: വർഷ 2025-26 ഭാരത് 7.8%
1: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4 GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നു. ഇന്ത്യ US

0: വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5-ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് 57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
2: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രയേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും.

0: മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 35:20. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: മഴക്കാലം പൊതുവെ പലതരത്തിലുള്ള അപകടങ്ങളുടെ കൂടി കാലമാണ്. ഇടിമിന്നൽ അപകടങ്ങളെക്കുറിച്ച് ഇതിനു മുൻപ് സമകാലികം വിശദീകരിച്ചിരുന്നു. മഴക്കാലത്ത് പ്രധാനമായും ആരോഗ്യ സുരക്ഷാ രംഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അപകട സാധ്യതകളെക്കുറിച്ചാകട്ടെ ഇന്നത്തെ സമകാലികം.
2: കേരളത്തിൽ മഴക്കാലത്ത് വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇലക്ട്രിക്കൽ പാനൽ മെമ്പറും KSEB റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ബി രമേശ് ബാബു,
2: ഇവിടെ വലിച്ചിരിക്കുന്ന കമ്പികൾ ഇൻസുലേഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ വൃക്ഷങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അതിന്റെ ശാഖയോ ഈ ലൈനുകളിൽ വീണാൽ ലൈനുകൾ പൊട്ടാനും പോസ്റ്റുകൾ ഒടിയാനും സാധ്യതയുണ്ട്. അത് അപകടങ്ങൾ വിളിച്ചു വരുത്തും. റോഡിലോ പറമ്പിലോ വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിടത്തും തൊടാൻ നിൽക്കരുത്. ഉടനെ തന്നെ അടുത്തുള്ള KSEB സെക്ഷൻ ഓഫീസിലോ 1912 എന്ന നമ്പറിലോ വിവരം അറിയിക്കേണ്ടതാണ്. പറമ്പിലൂടെയോ പാടത്തൂടെയോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയോ നടക്കുമ്പോൾ വൈദ്യുതി പോസ്റ്റുകളോ സ്റ്റേകളോ ഒന്നും സ്പർശിക്കരുത്. ചില സ്ഥലങ്ങളിൽ പോസ്റ്റ് ചരിഞ്ഞ് കമ്പി താണു കിടക്കുന്നുണ്ടാവാം. അത് മുറിച്ചു കിടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വീടിന് മുകളിലൂടെയോ അതല്ലെങ്കിൽ പൊതുസ്ഥലത്തെ സ്കൂളുകൾ പോലെയുള്ള സ്ഥലങ്ങളിലെ മുകളിലൂടെ കമ്പി പോയിട്ടുണ്ടാവാം. അത് പൊട്ടി വീടിന്റെ മുകളിലോ എവിടെയെങ്കിലും വീഴുവാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ലൈൻ ഓഫ് ചെയ്തു എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ആ ലൈനിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലോ തൊടാവൂ. നമ്മുടെ പുരയിടങ്ങളിൽ തെങ്ങിന്റെ വളർച്ച ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് GI കമ്പി കൊണ്ട് തെങ്ങ് വലിച്ചു കെട്ടാറുണ്ട്. ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പി പൊട്ടാൻ സാധ്യതയുള്ളതാണ്. അത് പൊട്ടി സമീപത്തുള്ള ഏതെങ്കിലും ലൈനിൽ മുട്ടിയാലേ ഈ കമ്പിയിലൂടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അത് അപകടങ്ങൾ വരുത്തി വയ്ക്കും. അതുകൊണ്ട് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ ലൈനുകളെല്ലാം പെർഫെക്റ്റ് ആണോ, കെട്ടിയിരിക്കുന്ന കമ്പി പെർഫെക്റ്റ് ആണോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്ത് മേൽക്കൂരകൾ ചോർന്നൊലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോർന്നൊലിച്ച് ഭിത്തി നനഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിലുള്ള സ്വിച്ചോ വൈദ്യുതി ഉപകരണങ്ങളോ തൊട്ട് അപകടം ഉണ്ടാക്കരുത്. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഇടുകയോ നനഞ്ഞിരിക്കുന്ന പ്രതലത്തിലെ സ്വിച്ചുകളോ മറ്റുപകരണങ്ങളോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. വീട്, സ്കൂള്, അതുപോലെ പൊതു കെട്ടിടങ്ങളിലെല്ലാം ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന ഉപകരണം പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനുകൾ എവിടെയെങ്കിലും എർത്തായാല് അത് ഓഫ് ആവുകയും അപകടം ഒഴിവാവുകയും ചെയ്യും. ELCB പിടിപ്പിക്കുകയും അത് ഭംഗിയായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഈ മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ഒരു കാര്യമാണ്. KCBയുടെ വഴിയരികിൽ വച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകൾ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിക്കാതെ ഇരിക്കുന്ന ട്രാൻസ്ഫോമറുകളുടെ അടുത്തുകൂടി കൊട നിർത്തിയോ പോകുന്നത് ആ ഫ്യൂസിലോ മുട്ടി അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ സ്റ്റേഷനിൽ നിന്ന് അകന്ന് നടക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട ഉള്ളപ്പോൾ കാറ്റും മഴയും ഉള്ള സമയങ്ങളിൽ പോസ്റ്റിന്റെ അടിയിൽ നമ്മുടെ കാറ് തുടങ്ങിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. മഴക്കാലത്ത് പോസ്റ്റുകളിലും ലൈനുകളിലും സ്പാർക്കിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടുകളോ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരവരുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അവർക്കത് നന്നാക്കാൻ സാധിക്കും.
1: ടൂറിസം വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ GL രാജീവ്,
3: ഇപ്പോൾ നമ്മുടെ ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം

0: ഓളം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസവും ടൂറിസം സീസൺ എന്ന നിലയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലം നമുക്ക് ഒരിക്കലും ഒരു ടൂറിസം സീസണിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ല ഇപ്പോൾ. മാത്രവുമല്ല, മൺസൂൺ ആസ്വദിക്കാനായിട്ട് കേരളത്തിലേക്ക് എത്തുന്ന ധാരാളം വിനോദസഞ്ചാരികൾ നിലവിലുണ്ട് എന്നുള്ളതും നമുക്ക് കാണേണ്ടതുണ്ട്. ഈ മൺസൂൺ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ മഴക്കാലത്ത് നമ്മൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ എടുക്കണം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ വിനോദസഞ്ചാര മേഖല പ്രധാനമായും പ്രവർത്തിക്കുന്നത് ബീച്ച് ടൂറിസം, ഹിൽ സ്റ്റേഷൻ ടൂറിസം, കായൽ ടൂറിസം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് സന്ദർശിക്കുന്ന വലിയൊരു ഭാഗം വിനോദസഞ്ചാരികളും ഹിൽ സ്റ്റേഷനിലേക്ക് പോകാറുണ്ട്. അതോടൊപ്പം തന്നെ ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കുന്നുണ്ട്, ബീച്ച് ടൂറിസം ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പ്രത്യേക ശ്രദ്ധ വേണം. സഞ്ചാരികളോടൊപ്പമുള്ള കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിൽ സ്റ്റേഷനുകളിലേക്ക് പോകുന്ന സഞ്ചാരികളും നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനം ശ്രദ്ധിക്കുക. ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ആക്ടിവിറ്റികൾ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ പങ്കെടുക്കുമ്പോൾ അംഗീകൃത ഗൈഡിനോടൊപ്പം ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിനോദത്തിനായിട്ട് നടത്തുന്ന യാത്രകളുടെ ഇടയിൽ ഉണ്ടാകുന്ന പല സംഭവവികാസങ്ങളെ കുറിച്ചും നമ്മൾ അടുത്ത കാലയളവിൽ കേൾക്കാനിട വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും സന്തോഷഭരിതമായി തീരാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ ഡെസ്റ്റിനേഷനിലേക്കും പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബന്ധപ്പെട്ട ജില്ലാ ഭരണാധികാരികളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചില സ്ഥലങ്ങളിലേക്ക് ആ ദിവസം കാലാവസ്ഥ അനുസരിച്ച് യാത്ര നിരോധിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അതാത് ദിവസത്തെ മുന്നറിയിപ്പ് എന്തെങ്കിലും സർക്കാർ സംവിധാനം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ബീച്ചുകളിലും ടൂറിസം വകുപ്പ് ലൈഫ് ഗാർഡുകളെ വിന്യസിച്ചിട്ടുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തെ കരുതിയിട്ടാണ് ഈ ലൈഫ് ഗാർഡുകളെ എല്ലാ പ്രധാനപ്പെട്ട ബീച്ച് കേന്ദ്രങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സഞ്ചാരികൾ അവരുടെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് വേണം നമ്മുടെ ബീച്ചുകളിൽ അവരുടെ ആക്ടിവിറ്റികൾ ഏർപ്പെടാൻ പാടുള്ളൂ. മൺസൂൺ കാലയളവിൽ കടലിന്റെ സ്വഭാവം പ്രവചനാതീതമായി തീരും. വലിയ തിരമാലകൾ, അടിയൊഴുക്കുകൾ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങുന്നതും മറ്റും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടങ്ങളിലെല്ലാം ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. കടലിൽ നീന്തുന്നത് ഈ കാലയളവിൽ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനുയോജ്യം.
1: കേരള സ്റ്റേറ്റ് IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
2: മഴക്കാലത്ത് തെന്നി വീണുള്ള അപകടങ്ങൾ സാധാരണയാണ്. തെന്നി വീഴൽ വീട്ടിനുള്ളിലാകാം, പറമ്പിലാകാം, അല്ലെങ്കിൽ പുറത്തുവെച്ചുമാകാം. വീട്ടിനുള്ളിൽ ഉണ്ടാകുന്ന തെന്നി വീഴൽ കൂടുതലും ഉണ്ടാകുന്നത് കുളിമുറികളിലാണ്. നമ്മുടെ കുളിമുറികൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നനഞ്ഞ ഇടങ്ങളാണ്. പലപ്പോഴും വഴുവഴുപ്പുള്ളതാകാൻ സാധ്യതയുണ്ട്, അത് ഉണങ്ങാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരമാവധി കുളിമുറിയുടെ തറകൾ ഡ്രൈ ആയിട്ട് ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി ഈർപ്പമുള്ള കുളിമുറികളുടെ ടൈലുകളിൽ പായൽ, ആൽഗെ പിടിപെടാൻ സാധ്യതയുണ്ട്. ഈ ആൽഗെ ആണ് കൂടുതൽ തെന്നൽ ഉണ്ടാക്കുന്നത്. കുളിമുറിയിൽ തെന്നി വീഴാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും സോപ്പ്, എണ്ണ എന്നതിലുപരി ആൽഗയുടെ ഒരു അതിപ്രസരമാണ്. ആൽഗെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങളാണ്. ഇവ വളരെ പെട്ടെന്ന് തന്നെ നനഞ്ഞ തറയിൽ വളരുകയും തെന്നലുണ്ടാക്കുകയും ചെയ്യും. വാർദ്ധക്യത്തിലുള്ളവർക്ക് പലപ്പോഴും ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാരെ അപേക്ഷിച്ച് തെന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രായം ചെന്നവർ ഉപയോഗിക്കുന്ന ബാത്റൂമാണെങ്കിൽ ഒന്ന് തെന്നിയാൽ പോലും പെട്ടെന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിന് സ്റ്റീൽ സൈഡ് ബാറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ ബാത്റൂമുകൾക്കും ഇത് ഉപകരിക്കും. കാരണം തെന്നി വീഴുന്നത് വാർദ്ധക്യത്തിലുള്ളവർ മാത്രം ആകണം എന്നില്ല. വീണു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കൈക്കും കാലിനും ഉണ്ടാകുന്ന ഒടിവുകൾ നമുക്ക് താരതമ്യേന എളുപ്പം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. എങ്കിലും മലർന്ന് വീഴുകയാണെങ്കിൽ ചിലപ്പോൾ തല പിന്നിൽ ശക്തമായി ചെന്ന് ഇടിച്ച് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴുത്തിനും നട്ടലിനും സാരമായിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. തളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരാലിസിസ്, കാരണം നട്ടലിന്റെ ഉള്ളിൽ കൂടി ആണ് സ്പൈനൽ കോർഡ് പാസ് ചെയ്യുന്നത്. കാര്യമായിട്ടുള്ള ഫ്രാക്ചർ ആണെങ്കിൽ ചിലപ്പോൾ അത് പരാലിസിസ് വരുത്താൻ ഇടയുണ്ട്. പ്രായം ചെന്നവരിൽ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ഒന്ന് ഹിപ്പ് ഫ്രാക്ചർ ആണ്. ഈ ഹിപ്പ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഇടുപ്പലിന്റെ ഒടിവ് പലപ്പോഴും അത് കോംപ്ലിക്കേഷൻസ് വരുത്തിവെക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും അത് മരണത്തിൽ കലാശിക്കാറുമുണ്ട്. അതുകൊണ്ട് വീഴ്ച തടയാനുള്ള എല്ലാ മുൻകരുതലുകളും വീടുകളിൽ എടുക്കുകയും വീടിന് പുറത്ത് നടക്കുമ്പോൾ തന്നെ ടൈലിട്ട മുറ്റമാണെങ്കിൽ അവിടെ പായലും മറ്റും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് വൃത്തിയാക്കുന്നത് ഗുണം ചെയ്യും. ബ്ലീച്ചിങ് പൗഡർ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലീച്ചിങ്

0: പൗഡർ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതാണ്. കാരണം ബ്ലീച്ചിങ് പൗഡർ വളരെ ഒരു കോസ്റ്റിക് ആയിട്ടുള്ള ഒരു പദാർത്ഥമായതിനാൽ നമ്മുടെ ചർമ്മത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബ്ലീച്ചിങ് പൗഡർ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തണൽ കൂടുതലാകുമ്പോഴാണ് പായലും മറ്റും കൂടുതൽ സിമെന്റ് തറയിലും ടൈലിലും മറ്റും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പരമാവധി സൂര്യപ്രകാശം നിലത്ത് തട്ടുന്ന രീതിയിൽ മരങ്ങൾ ട്രിം ചെയ്യുക എന്നുള്ളത് മഴക്കാലത്ത് ഒരു നല്ല ശീലം തന്നെയാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീഴ്ചയ്ക്കുള്ള വീടിനുള്ളിലും പറമ്പിലുമുള്ള വീഴ്ചയ്ക്കുള്ള സാധ്യത കുറയ്ക്കാവുന്നതാണ്. മഴക്കാലത്തുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം റോഡ് അപകടങ്ങളാണ്. മഴയത്ത് റോഡിൽ വെള്ളം ചെറിയ അളവിലെങ്കിലും കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ കാറിന്റെ ടയറുകൾ, പ്രത്യേകിച്ച് മൊട്ട ടയറുകളാണെങ്കിൽ, അതായത് ട്രെഡ് നഷ്ടപ്പെട്ട് അതിന്റെ സർഫസ് സ്മൂത്തായി, മൊട്ട ടയറുകൾ എന്നാണ് അതിനെ പറയുക. ഈ ഇങ്ങനെ മൊട്ട ടയറിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനം ഹൈഡ്രോ പ്ലെയിനിങ് എന്നുള്ള ഒരു അവസ്ഥ മൂലം, പ്രതിഭാസം മൂലം റോഡിൽ കൂടി അതിവേഗം ഒരു സ്കേറ്റിംഗ് ചെയ്യുന്നത് പോലെ അതിവേഗം തെന്നിപ്പോവുകയും അത് സ്പിൻ ചെയ്യുകയും ചിലപ്പോൾ പല ആവർത്തി തകിടം മറിയുകയും ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വാഹനം ഓടിക്കുന്നവർ ഒന്ന് ടയറുകളിൽ ട്രെഡ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക. മൊട്ട ടയറാണെങ്കിൽ ടയർ മാറ്റി പുതിയ ടയർ വാങ്ങി ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്കുകൾ മഴക്കാലത്ത് ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല, അതേപ്പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കണം. വൈപ്പറുകൾ നന്നായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ വിസിബിലിറ്റി അല്ലെങ്കിൽ കാഴ്ച കുറയുകയും റോഡിൽ അതുമൂലം അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈപ്പർ ബ്ലേഡുകൾ ഓരോ മഴക്കാലത്തും മാറ്റുന്നത് നമ്മുടെ സുരക്ഷയ്ക്കും റോഡിലുള്ള മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും ഗുണം ചെയ്യും. മഴക്കാലത്ത് ഹൈ ബീം, അതായത് ബ്രൈറ്റ് ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കരുത്. ഒന്നാമത് വിസിബിലിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഹൈ ബീം എതിരെ വരികയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ കണ്ണഞ്ചി പോവുകയും മുമ്പിലുള്ള കാര്യങ്ങൾ കാണാതെ പോവുകയും പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ലൈറ്റ് ഡിം ചെയ്ത് വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് നമ്മുടെ വിസിബിലിറ്റി വാഹനം ഓടിക്കുന്ന ആൾക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കാത്തതിനാൽ റോഡിൽ ചിലപ്പോൾ ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെന്ന് വരികയില്ല. ഇളം നിറമുള്ള വെള്ള, ഇളം മഞ്ഞ അങ്ങനെയുള്ള നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ഇരുട്ടാണെങ്കിൽ കയ്യിൽ ഒരു ടോർച്ച് കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വാഹനം ഓടിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു വ്യക്തി റോഡിലുണ്ട് എന്ന് മനസ്സിലാവുകയും അതനുസരിച്ച് അവർക്ക് വാഹനം സുരക്ഷിതമായിട്ട് ഓടിക്കാനും അവർക്ക് ഇടവരുത്തും. എന്നാൽ ഇരുണ്ട വസ്ത്രം ഇട്ട് ലൈറ്റ് ഇല്ലാതെ വെളിച്ചമില്ലാതെ രാത്രിയിൽ പോവുകയാണെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന് പറയാതെ വയ്യ. മഴക്കാലത്ത് റോഡ് സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പലപ്പോഴും റോഡിൽ കൂടി നടക്കുന്നവർ കാലിൽ വെള്ളം തട്ടാതെ നടക്കുകൂടി നടക്കാൻ സാധ്യതയുണ്ട്. ഇത് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു വാഹനം ഈ വ്യക്തിയെ ഇടിച്ച് മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. നാല് വീലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ മറ്റുള്ളവരുടെ ദേഹത്തേക്കും കാൽനടക്കാരുടെ ദേഹത്തേക്കും ടു വീലേഴ്സിന്റെ ദേഹത്തേക്കും വെള്ളം തെറിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അവരുടെ ദേഹം മലിനമാകുക മാത്രമല്ല ടു വീലർ തെന്നി വീണ് അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്.
1: ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കലക്ടർ ജി ശ്രീകുമാർ.
2: ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് 2026 ജൂൺ 4 കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഔദ്യോഗികമായി ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ സമഗ്രമായ മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ മേധാവികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി നിരവധി അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കുകയും എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കവും നഗര വെള്ളക്കെട്ടും കുറയ്ക്കുന്നതിനായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഭാഗമായി മുല്ലശ്ശേരി കനാൽ നവീകരണ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡ്രെയിനേജ്, തോട്, ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. തീരദേശ മേഖലകളിൽ കടലാക്രമണം തടയുന്നതിനായി ജിയോ ബാഗ് അധിഷ്ഠിത സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നു. ജില്ലയിൽ 17 ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാണ്. മഴയുടെ അളവ്, നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് എന്നിവ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരുന്നു. മൺസൂൺ ആരംഭിച്ചതോടെ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലും നിയോഗിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധ സേന, എമർജൻസി റെസ്പോൺസ് ടീമുകൾ എന്നിവ സജ്ജമാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ NDRFന്റെ 37 അംഗ സംഘം ജില്ലയിൽ മുൻകൂട്ടി വിന്യസിച്ചിട്ടുമുണ്ട്. ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം സജീവമാക്കുകയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ 576 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഏകദേശം 76,000 പേരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഈ ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 2 സ്ഥിരം ദുരിതാശ്വാസ കേന്ദ്രങ്ങളും പ്രവർത്തന സജ്ജമാണ്. ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ആളുകളെ സുരക്ഷിത കേന്ദ്രത്തിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ എമർജൻസി

ഓപ്പറേഷൻ സെന്റർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. സാറ്റലൈറ്റ് ഫോൺ, മൊബൈൽ, ലാൻഡ്ലൈൻ, ടോൾ ഫ്രീ സേവനങ്ങൾ എന്നിവ ലഭ്യമാണ്. സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്ററുമായും SEOC യുമായും നാവികസേനയുമായും ഹോട്ട്ലൈൻ സംവിധാനങ്ങളിലൂടെ നേരിട്ടുള്ള ബന്ധം ഉറപ്പാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 1077 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 94000021777 എന്ന മൊബൈൽ നമ്പറിലോ 04842424531 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മഴ, വെള്ളപ്പൊക്കം, കടലാക്രമണം, മണ്ണിടിച്ചിൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പുകളും വിവരങ്ങളും അതിവേഗം ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി

0: 2 1 0 7 7 എന്ന മൊബൈൽ നമ്പറിലോ 0 4 8 4 2 4 2 3 5 1 3 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മഴ, വെള്ളപ്പൊക്കം, കടലാക്രമണം, മണ്ണിടിച്ചിൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പുകളും വിവരങ്ങളും അതിവേഗം ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി സർക്കാർ പ്രത്യേകമായി 5 കോടി രൂപയും അധികമായി 1 കോടി രൂപയും ജില്ലയിൽ അനുവദിച്ചിട്ടുണ്ട്. തീരദേശ പഞ്ചായത്തുകൾക്കും താലൂക്കുകൾക്കും പ്രത്യേക ധനസഹായവും ഇതിനകം നൽകിയിട്ടുണ്ട്. വില്ലേ ഓഫീസർമാർക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി 25,000 രൂപയുടെ ഒരു പ്രത്യേക ഫണ്ടും ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. വെള്ളക്കെട്ട്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മരം വീഴ്ചൽ തുടങ്ങിയ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തുകയും ആവശ്യമെങ്കിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ തയ്യാറാവുകയും വേണം.
1: മഴക്കാലം തുടങ്ങി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആയുള്ളുവെങ്കിലും അപകടങ്ങളുടെ കാര്യത്തിൽ കണക്കുകൾ കുതിച്ചു പായുകയാണ്. ഇവിടെ അശ്രദ്ധ ഒരു പ്രധാന വില്ലൻ തന്നെ. അതുകൊണ്ടുതന്നെ ഓർക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിർവഹണം റിയ,
2: സഹായം ടി പി വിവേക്.
3: സമകാലികം.
4: പ്രിയ ശ്രോതാക്കളെ, നാട്ടുവിശേഷം. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജൈവ ഉൽപ്പന്ന സായാഹ്ന നാട്ടുചന്ത ഇന്ന് വൈകിട്ട് 4 മുതൽ 8 വരെ കാക്കനാട് ഓണം പാർക്കിൽ. എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കടകളിൽ സാധനം വാങ്ങാൻ വന്നവരും വക്കീലന്മാരുടെ മുറികളിലുള്ളവരും ബാങ്കിലെത്തിയവരും രജിസ്റ്റർ ഓഫീസിൽ സ്ഥലക്കച്ചവടത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നവരും ബസ് എന്ന അപൂർവ വാഹനം കാണാൻ ഹോട്ടലിന് മുമ്പിലേക്ക് ഒഴുകിയെത്തി. അപ്പോഴൊക്കെ സണ്ണി സായിവിൻ്റെ ശബ്ദവും പൊങ്ങിക്കൊണ്ടിരുന്നു. ഒട്ടും മയമില്ലാത്ത രീതിയിലാണ് അയാൾ ഒച്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളുടെ സ്കൂളിൽ പുതുതായി വന്ന പണിക്കർ മാഷ് ബസ് കാണാൻ വേണ്ടി വന്നപ്പോൾ കുട്ടികൾ ആർത്തു ചിരിച്ചു. സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയത് മാത്രമേ ഉപയോഗിക്കൂ എന്ന ദൃഢവ്രതത്തിലാണ് മാഷ്. ധരിച്ചിരിക്കുന്ന ഷർട്ടും മുണ്ടും സ്വന്തം കൈകൊണ്ട് നൂറ്റതാണ്. അദ്ദേഹം ഉപയോഗിക്കാറുള്ള കാക്കിക്കുട പനയോല മുറിച്ച് സ്വന്തമായി ഉണ്ടാക്കിയതാണ്. ഇടതുകൈയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വാച്ച് മാഷ് തന്നെ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ എഡിസൺ മാഷ് എന്നാണ് വിളിച്ചിരുന്നത്. സ്വദേശി ബോധം കൂടുതലാണെങ്കിലും ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്ന വാശിക്കാരനായിരുന്നു അദ്ദേഹം. എല്ലാവരോടും മാഷ് ഇംഗ്ലീഷ് മാത്രം പറഞ്ഞു. ഇംഗ്ലീഷ് പറഞ്ഞാലേ ഇംഗ്ലീഷുകാരെ ഓടിക്കാൻ കഴിയൂ എന്ന വിശ്വാസമാണ് മാഷ് പുലർത്തിയിരുന്നത്. കുട്ടികൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ മാഷ് ചോദിച്ചു, വൈ ആർ യു ലാഫിംഗ്? ഡോണ്ട് മേക്ക് നോയ്സ്. പിന്നെ ബസിന്റെ മുന്നിൽ ചെന്ന് എഞ്ചിന്റെ പേര് വായിച്ചു. എല്ലാവരും കേൾക്കാൻ വേണ്ടി സ്പെല്ലിംഗ് ഉച്ചത്തിൽ വായിക്കുകയായിരുന്നു. FARGO, ഫാർഗോ. That means to go far away. Good name. പണിക്കർ മാഷുടെ സംസാരം കേട്ട് കുട്ടികൾ വീണ്ടും ആർത്തു ചിരിച്ചു, ഒപ്പം നാട്ടുകാരും. അത് അവസാനിച്ചത് മാതാമ്മ ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴാണ്. കണ്ടവർക്കാർക്കും അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇറങ്ങി വരുന്നത് മാതാമ്മയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവർ ഊഹിക്കുകയായിരുന്നു. സ്തംഭിച്ചു നിൽക്കുന്ന നാട്ടുകാരുടെ മുമ്പിലൂടെ മാതാമ്മ നടന്നു വന്ന് ബസിന്റെ അരികിലെത്തി. തൊട്ടടുത്തായപ്പോൾ നാട്ടുകാർ ഉറപ്പിച്ചു, ഇത് മാതാമ്മ തന്നെ. മാതാമ്മ കുപ്പായം ധരിച്ചിരിക്കുന്നു. ബസിന്റെ പച്ച നിറത്തോട് ചേരുന്നതായിരുന്നു കുപ്പായത്തിന്റെ നിറവും. ബ്ലൗസ് ധരിച്ചതോടെ നാട്ടിൽ കുപ്പായം ധരിക്കുന്ന ആദ്യത്തെ കീഴ്ജാതിക്കാരിയായി മാതാമ്മ മാറിയിരിക്കുന്നു. കോവിലകത്തുള്ളവരെ ചൊടിപ്പിക്കാതിരിക്കില്ല. എന്നാൽ അതിനെക്കുറിച്ചൊന്നും അവർക്ക് ഒട്ടും ഉത്കണ്ഠയില്ലെന്ന് തോന്നി. കുപ്പായത്തിന് മീതെ അവർ ഒരു തോർത്ത് കുറുകെ ഇട്ടിരുന്നു. ആദ്യമായി കുപ്പായമിടുന്നതിന്റെ അസ്വസ്ഥത മാറാനെന്നോണം അവർ തോർത്ത് ഇടയ്ക്കിടെ സ്ഥാനം മാറ്റിയിട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് കണ്ണച്ചനും എത്തിയിരുന്നു. കുപ്പായം ധരിച്ചിരിക്കുന്ന മാതാമയെ കണ്ട് കണ്ണച്ചൻ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പിന്നെ അത് സ്വാഭാവികമാണെന്ന് കരുതി ഒന്നും പറയാതെ ചിരിച്ചു. ആദ്യത്തെ യാത്രക്കാരൻ എന്ന നിലയിൽ കണ്ണച്ചൻ എത്തിയതോടെ മാതാമ ചോദിച്ചു, ഡൈവർ

0: ഇനി ഇമ്മക്ക് പൊയ്ക്കൂടെ? നേരത്തെ കരുതി വച്ചിരുന്ന പാത്രത്തിൽ പാതി ഉടച്ച തേങ്ങയും കദളിപ്പഴവും കത്തിച്ച ചന്ദനത്തിരിയും മാതാമയുടെ കയ്യിൽ കൊടുത്തിട്ട് സണ്ണി സായിവ് മാതാമയോട് പറഞ്ഞു, ഇങ്ങളതൊന്ന് ഒഴിഞ്ഞാട്ടെ. അതിനുശേഷം വളഞ്ഞ ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് എഞ്ചിന്റെ മുൻഭാഗത്തെ ദ്വാരത്തിലിട്ട് ഡ്രൈവർ കറക്കാൻ തുടങ്ങി. തെല്ലിട കഴിഞ്ഞപ്പോൾ എഞ്ചിന് ജീവൻ വച്ചു. എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് തിളച്ച വെള്ളവും പുകയും പുറത്തു ചാടി. ആളുകൾ പെട്ടെന്ന് അകന്നു മാറി. എന്നാൽ കയറിയിൻ. ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് സണ്ണി സായിബ് ആവശ്യപ്പെട്ടു. തൊട്ടടുത്തുള്ള ബലൂൺ പോലുള്ള ഒന്നിൽ പിടിച്ചമർത്തിയപ്പോൾ പ്രേ പ്രേ എന്ന ശബ്ദമുണ്ടായി. ആളുകൾക്ക് അതും രസമായി തോന്നി. ആദ്യം കണ്ണച്ചൻ കയറി. തൊട്ടുപിറകിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാതാമ്മയും. അവർ ആദ്യമായിട്ടാണ് തക്ഷൻ കുന്നിൽ നിന്നും പുറത്തു പോകുന്നത്. മറ്റു ചിലരും കയറി. ഏറ്റവും ഒടുവിലായി യാത്രക്കാരനിൽ നിന്ന് പണം വാങ്ങാൻ കറുത്ത ബാഗുമായി അമ്പൂട്ടിയും. അമ്പൂട്ടി നീണ്ട വിസിലടിച്ചു. ബസ് ശബ്ദമുണ്ടാക്കി പൊടിയുയർത്തി തക്ഷൻ കുന്നങ്ങാടിയിലൂടെ നേരെ കിഴക്കോട്ട്.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർ ഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത് കേൾക്കാം. ഭാരതീയ തപാൽ വകുപ്പിന്റെ ആലപ്പുഴ ഡിവിഷന് കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലേക്ക് ഡയറക്ടർ ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തെരഞ്ഞെടുക്കുന്നു. അമ്പലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ളവർക്കാണ് അവസരം. ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. വിളിക്കേണ്ട നമ്പർ 85 47 68 03 24, 85 47 68 03 24.
3: എന്ത് പഠിക്കണം, എന്താകണം?
4: കരിയർ ഗൈഡൻസ്.
3: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
5: ഹലോ
6: സാർ, എന്റെ പേര് റോസ്മാണ്. ഞാൻ എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത്.
5: ചോദിച്ചോളൂ.
6: ഞാൻ എന്റെ മകന്റെ ഒരു കാര്യം അന്വേഷിക്കാനാണ്. ബേസിക്കലി സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്, പിന്നെ ഡാറ്റ അനലിറ്റിക്സ് യു കെ എന്നൊരു കോഴ്സ് ചെയ്തു, 1 ഇയർ മാസ്റ്റേഴ്സ്. അപ്പൊ അതിന്റെ ഒരു സ്കോപ്പ് എന്താണെന്ന് അറിയാനാണ്. ഈ ഡാറ്റ അനലിറ്റിക്സ്
5: ബേസിക് ഡിഗ്രി എന്താണ്? ബിടെക് എന്താണ് ബ്രാഞ്ച്?
6: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. 80% ഉണ്ടായിരുന്നു, ബാക്ക് പേപ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല. താല്പര്യം ഇല്ലാത്തോണ്ടാണ് ഈ ഇത് പഠിച്ചത്,
5: ഡാറ്റ അനാലിറ്റിക്സ് പഠിച്ചത്. അത് എവിടെയാണ്? ഏത് സ്ഥാപനത്താണ്?
6: യു കെ ഹഡേഴ്സ്ഫീൽഡ്.
5: അല്ല, അത് ഇവിടുന്ന് ഓൺലൈൻ പഠിച്ചോ അവിടെ പോയോ?
6: അല്ല, അവിടെ പോയി പഠിച്ചത്. അവിടെ പക്ഷെ ഒന്നും കിട്ടിയില്ല ജോലിയൊന്നും.
5: ഇവിടെ ചെയ്യേണ്ടത് എന്താ അറിയാമോ? ബാക്ക്ഗ്രൗണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ അതിന്റെ മുകളിൽ ടോപ്പപ്പ് ചെയ്യാൻ ഡാറ്റ അനാലിറ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ കമ്പ്യൂട്ടറും ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അവർ സൂപ്പർ സ്പെഷ്യൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇയാൾക്കുള്ള ബെസ്റ്റ് മെത്തേഡ് പറയാം. ഇയാൾക്ക് ഈ ഒരു യു കെ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ നല്ല സ്ട്രോങ് ഐ ടി കമ്പനി ഇന്റേൺ ആയിട്ട് കയറാം. പെയ്ഡ് ഇന്റേൺസ് പറയും. അമ്മ അത് വെറുതെ അപ്ലൈ ചെയ്താൽ മതി. ഇയാൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് 80% മാർക്കും ഡാറ്റ അനാലിറ്റിക്സിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായാലേ. അപ്പൊ ഡാറ്റ അനാലിറ്റിക്സിൽ ഇയാൾക്ക് എന്താ വെച്ചാൽ അവിടെ ആ കോഴ്സ് പഠിച്ചിട്ട് സ്കില്ലില്ല. ഈ സ്കില്ല് കിട്ടണമെങ്കിൽ ഇയാളുടെ ഡിഗ്രി സിവിൽ വേണം. സിവിൽ ഒരു സ്കില്ലും ഇതിന് പറ്റില്ല, മനസ്സിലാണല്ലോ. അപ്പൊ ആയതിനാൽ അയാളോട് ഇന്റേൺഷിപ്പിന് രജിസ്റ്റർ ചെയ്യാം. പെയ്ഡ് ഇന്റേൺഷിപ്പിന് ഒരു മാസം 30,000 to 60,000 രൂപ ശമ്പളം മാറി. അങ്ങനെ ഇന്റേൺഷിപ്പിന് പോയി ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ഐ ടി സെക്രട്ടറി, ഡാറ്റ അനാലിറ്റിക്സ് ഭയങ്കര സ്കോപ്പുള്ള ഫീൽഡാണ്. ഇയാൾക്ക് സുഖമായിട്ട് ജോലി കിട്ടും.
6: ഓക്കെ, താങ്ക് യു സാർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വരുന്ന 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കടരാമൻ മറുപടി നൽകും. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87, 0484-2-42-63-97, 9444-5588. സമയം വരുന്ന തിങ്കളാഴ്ച 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയണം. ഇപ്പോൾ സമയം 8 മണി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാംവിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 5 വർഷത്തിനകം രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെത്തിയ വെനിസ്വലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സിനെ വെനിസ്വലയിലെ ഇന്ത്യൻ അംബാസിഡർ പി കെ അശോക് ബാബു മുംബൈ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വെനിസ്വലൻ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ അവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കെ പ്രവീൺകുമാർ എംഎൽഎയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രൈസ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് സമ്മാന ചിപ്പ് വിതരണം ചെയ്തു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മൂടാടി പഞ്ചായത്തിലെ വീരവഞ്ചേരി എൽ സ്കൂളിലെ കുട്ടികൾക്ക് ചിപ്പുകൾ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കളക്ട്രേറ്റിൽ ജീവനക്കാർക്ക് 2 ദിവസത്തെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യം. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടാറ്റ ടി എസ്റ്റേറ്റിലെ ജയറാമിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ലഹരിമരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിന് അടക്കം ഉപയോഗിച്ചാണ് ലഹരിമരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്.
0: ആകാശവാണി FM വാർത്തകൾ.

0: കേണ സാറേ, ഗുഡ് മോർണിംഗ്.
1: അറ്റൻഷൻ മിസ്റ്റർ സുമേഷ്, യു ആർ എക്സാക്ട്ലി 7 മിനിറ്റ്സ് ലേറ്റ് ഫോർ മീറ്റിംഗ്. വൈ
0: സാറേ? അത് പിന്നെ ആ കുസുമം ഇല്ലേ, കുസുമം ചതിച്ചു.
1: കുസുമമോ? ഏത് കുസുമം? ഹൗ ഡെയർ ഷീ?
0: അയ്യോ, പെണ്ണല്ല കുസുമം, നമ്മുടെ ബസ് മറ്റേ തവളക്കുഴി റൂട്ടിൽ ഓടുന്ന. വെന്നെ റീച്ച് ദ ബസ് സ്റ്റാൻഡ്, ദ ബസ് ലെഫ്റ്റ്.
1: വാട്ട്? സേ ദാറ്റ് അഗൈൻ.
0: വെന്നെ റീച്ച് ദ ബസ് സ്റ്റാൻഡ്, ദ ബസ് ലെഫ്റ്റ്. ഇയാൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ, മലയാളത്തിൽ പറയാം. എന്റെ പൊന്ന് സാറേ, ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേ ആ ബസ് പോയിന്ന്.
1: റോങ്. മിസ്ലീഡിംഗ് കമ്മ്യൂണിക്കേഷൻ. When I reached, the bus left എന്ന് വെച്ചാൽ നീ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നിന്റെ മരമോന്ത കണ്ട് അപ്പോൾ തന്നെ ഡ്രൈവർ ബസ് എടുത്തു പോയി എന്നാണ്. Did he do that?
0: അത് ഇല്ല, അങ്ങനെയല്ല സാർ. ഞാനങ്ങ് ഓടി ചെന്നു. അവിടെ ചെന്നപ്പോ ബസ്സും ഇല്ല, ഒരു മണ്ണാങ്കട്ടം ഇല്ല. ബസ് അതിനു മുമ്പേ വിട്ടുപോയി.
1: എക്സാക്ട്ലി, ദ ബസ് ലെഫ്റ്റ് ബിഫോർ യു അറൈവ്ഡ്. ടു ആക്ഷൻ ഇൻ ദ പാസ്റ്റ് സുമേഷ്, മുമ്പ് നടന്ന രണ്ട് സംഭവങ്ങൾ. ആക്ഷൻ എ, ബസ് ലീവിംഗ്. ആക്ഷൻ ബി, യുവർ അറൈവൽ. Which happened first?
0: ബസ് പോയത്.
1: Right. Had എപ്പോഴും ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ ചേർക്കണം. It is a commander of the past tense. Repeat after me. When I reached the station, the bus had left.
0: The bus had left. അപ്പൊ ഈ ഹാഡ് ഇട്ട അതിനു മുന്നേ കഴിഞ്ഞു എന്ന അർത്ഥം വരും അല്ലേ സാർ?
1: Precisely. It is called past perfect. അതാണ് പണ്ട് നടന്ന സംഭവങ്ങളുടെ ക്രമം പെർഫെക്റ്റ് ആക്കും. If my troops in the army said the enemy attacked when I arrived, it's a disaster, isn't it? It should be the enemy had attacked before I arrived. Is it clear?
0: Clear, sir. മനസ്സിലായി. അപ്പോൾ സാറേ, ഇന്നലെ ഞാൻ ബീന മാഡത്തിന്റെ റൂമിൽ ചെന്നപ്പോ മാഡം കടുപ്പത്തിൽ ഒരു ചായ കുടിക്കുന്നു. ഇതിനെ ഇപ്പോൾ ഞാൻ എങ്ങനെ പറയും? When I went to Bina Madam's cabin, she had drunk the tea.
1: Brilliant. Excellent progress.

0: ദാറ്റ് മീൻസ് ഷീ ഫിനിഷ്ഡ് ദ ടീ ബിഫോർ യു എന്റേർഡ്.
1: ഇല്ലില്ല, മുഴുവൻ കുടിച്ചില്ല. കപ്പ് തിരിച്ചെടുക്കാൻ ചെന്നപ്പോ എന്റെ തലയിലേക്ക് ഹാർഡ് ത്രോൺ.
0: വാട്ട്? ഷീ ഹാഡ് ത്രോൺ ഇറ്റ് ബിഫോർ യു അറൈവ്ഡ്?
1: ചേ, അങ്ങനെയല്ല, ചെന്നപ്പോ എയർ കിട്ടി. അപ്പൊ അവിടെ ഹാർഡ് വേണ്ടായിരിക്കും അല്ലേ?
0: നോ സുമേഷ്, ദാറ്റ്സ് എ സിമ്പിൾ പാസ്റ്റ്. ഷീ ത്രൂ ഇറ്റ്, അത് മതി. അല്ല, എന്തിനാണ് അവരങ്ങനെ ചെയ്തത്?
1: ഞാനേ ചായ ചോദിച്ചപ്പോ പഞ്ചാരയ്ക്ക് പകരം ഉപ്പിട്ടാ ചായ കൊടുത്തെ. ചെറുതായിട്ട് കുപ്പി രണ്ടും അങ്ങോട്ട് മാറിപ്പോയി.
0: ഓ മൈ ഗോഷ്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 48 സെക്കൻഡും. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
3: യുവവാണി.

0: രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാക്മോ സ്ഥാപകൻ അനസ് ഡി സംസാരിക്കുന്നു.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം വളർന്നു വരുന്നതും അതതിൻ്റെ ശൈശവ ദിശയിൽ നിന്നും മാറി അല്ലെങ്കിൽ നല്ല നല്ല കമ്പനികൾ ഉണ്ടായി വരുന്ന ഒരു മുതിർന്ന സ്റ്റേജിലേക്ക് എത്തിയതും നമ്മൾ പലർക്കും ഇപ്പോഴും അജ്ഞാതമായിരിക്കും. കാരണം ഇവിടെയുള്ള പല സ്റ്റാർട്ടപ്പുകളുടെയും പിറകിലുള്ള കഥ, അവരെന്തൊക്കെയാണ് ഇവിടെ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത് എന്നൊക്കെ ഇപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സമൂഹത്തിൽ ശ്രദ്ധേയമായ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയ ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ബാക്മോ സ്റ്റാർട്ടപ്പിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ CTO ആയ ഡി അനസ് ആണ് ഇന്ന് നമ്മോടൊപ്പം യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്മോ എന്താണെന്നും അവർ എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നതെന്നും അറിയാം. അനസ്, സ്വാഗതം.
2: താങ്ക് യു.
1: അപ്പോൾ ഹെൽത്ത് ടെക്കിലാണ് അനസിൻ്റെ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ ബ്ലഡ് ബാങ്കിൽ രക്തദാനം, മഹാദാനം നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ രക്തദാനത്തിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോളിത്തീൻ അല്ലെ പ്ലാസ്റ്റിക് പോലെയുള്ള എന്തോ ഒരു വസ്തു കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗിലാണ് ഈ രക്തം കളക്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇതൊരു ബ്ലഡ് ബാങ്കിലേക്ക് പോകുന്നു. അവിടെ അത് ചെറിയൊരു ടെമ്പറേച്ചറിൽ, തണുത്ത ഒരു ടെമ്പറേച്ചറിലാണ് അത് കീപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് അത് ആശുപത്രിയിലേക്കും പേഷ്യൻ്റുകളിലേക്കും എത്തുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ബ്ലഡ് ബാങ്കിൽ ടെക്നിക്കലായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഈ രക്തത്തിൻ്റെ ബാഗ് ഒരു സ്ഥലത്തു നിന്നും ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ ഒത്തിരി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെയുണ്ട്. ഈ ഒരു രംഗത്താണ് ബാക്മോയുടെ പ്രവർത്തനം. കൃത്യമായ തണുപ്പിലാണോ ഇതിൻ്റെ ബാഗ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനും ചീത്തയാകാനും ഇടയുണ്ട്, ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് കൃത്യമായ രീതിയിലാണോ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ശ്രദ്ധിക്കുന്നതാണ് ബാക്മോ. അപ്പോൾ കൃത്യസമയത്ത് രക്തം കിട്ടാതെ ധാരാളം മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയും ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും ഇതിൽ ഞാൻ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നും ഒക്കെ എങ്ങനെയാണ് ഈ ബാക്മോ എന്ന ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്?
2: ബാഗ്മോ എന്ന് പറഞ്ഞാൽ തന്നെ ബാഗ് മോണിറ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. മെറ്റേണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2017 ബൈറാക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഒരു വിങ്ങുണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ BIG ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു 50 lakhs ഗ്രാൻഡ് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് നമുക്ക് 2017 നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മൾ ബാഗ്മോ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സോൾവ് ചെയ്യാൻ പോയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യസമയത്ത് ബ്ലഡ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രസവത്തിൻ്റെ സമയത്ത് മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലെ 50% ഈ കറക്റ്റ് സമയത്ത് രക്തം കിട്ടാത്തതുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ബ്ലഡ് സെൻറ്ററിലും പിന്നെ സ്റ്റോറേജ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അവിടെ നമ്മൾ ഈ ബ്ലഡ് ബാങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് സെൻറ്ററിൽ കൊടുക്കുന്ന ബ്ലഡ് എടുത്തു കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ച് ആ ഒരു റൂറൽ സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അവിടെ നിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ റൂറൽ ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുള്ള ഗ്രൂപ്പ് അന്ന് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നോർമലി അവിടെ അന്ന് സർജറി നടക്കില്ല, പ്രസവം നടക്കില്ല, അവർ പറയും നിങ്ങൾ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകണം. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ബ്ലഡ് സെൻറ്ററിൽ നിന്നും സ്റ്റോറേജ് സെൻറ്ററിലേക്ക് കൊടുക്കുന്ന ബ്ലഡ് റിട്ടേൺ പോളിസി ഇല്ല. ഇത് ഏത് ടെമ്പറേച്ചറിലാണ് കൊണ്ടുപോയത്, ഏത് ടെമ്പറേച്ചറിലാണ് അവിടെ

0: ബ്ലഡ് സ്റ്റോറേജ് സെൻറ്ററിൽ കീപ്പ് ചെയ്തത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ക്ലാരിറ്റി, സുതാര്യതയില്ല. അപ്പോൾ അത് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചത് ആദ്യം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ. നമ്മൾ ബ്ലഡ് ബാങ്കിലുള്ള അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ വരുന്ന ബ്ലഡിൻ്റെ അത് പോകുന്ന വഴിയിലും അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തും കറക്റ്റ് 2 to 6 ഡിഗ്രി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ബാഗ്മോ ആദ്യമായിട്ട് തുടങ്ങുന്നത്.
1: ഇപ്പോൾ ബ്ലഡ് ബാങ്കിന് ബ്ലഡ് സെൻ്ററുകൾ എന്നാണല്ലേ വിളിക്കുന്നത്?
0: അതെ അതെ.
1: അപ്പോൾ അവിടെ നിന്നും രക്തം നമ്മൾ കുറച്ചുകൂടി ബ്ലഡ് ബാങ്ക് സൗകര്യം ഇല്ലാത്തൊരു ആശുപത്രിയിലേക്കോ അങ്ങനെ നമ്മൾ വേറൊരു ഇൻറ്റീരിയർ ആയിട്ടുള്ള കുറച്ച് ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള ഒരു ഒരു ആശുപത്രിയിലോ എത്തിക്കുന്ന സമയത്ത് രക്തത്തിന് യാതൊരു കുഴപ്പം വരുന്നില്ല. അവിടെ എത്തുമ്പോഴേ ഇത് കൃത്യമായ ടെമ്പറേച്ചറിൽ തന്നെയാണ്, രോഗിക്ക് ഇതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്?
0: ബാഗ്മോ ഒരു മെഡിക്കൽ ഡിവൈസാണ്. അപ്പോൾ മെഡിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് ഗൈഡ് ലൈനൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. കുറച്ച് ലൈസൻസുകൾ ആവശ്യമായ ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ രക്തം കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു തണുപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ബോക്സിലായിരിക്കും, ഐസ് ബോക്സ് പോലെയുള്ള ഒരു ബോക്സിലാണ് കൊണ്ടുപോവുക. അതുപോലെ സൂക്ഷിക്കുന്നത് ഒരു റെഫ്രിജറേറ്ററിലായിരിക്കും, ഒരു പ്രത്യേക റെഫ്രിജറേറ്ററായിരിക്കും. അതിൻ്റെ മുകളിലൊരു നോർമലി ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടാവും, ഒരു ടെമ്പറേച്ചർ ലോഗ് ചെയ്യുന്നൊരു ഗ്രാഫ് ഉണ്ടാവും. ഇതാണ് ഒരു ടിപ്പിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ ഒരാൾ ആ സമയത്തുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാക്കും, അത് കേട്ടിട്ട് ആൾക്ക് അത് പരിശോധിക്കാം ഇത് ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ കുറഞ്ഞല്ലെന്ന്. ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്കിൽ ആളില്ലാത്ത സമയത്തൊന്നും അവിടെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്കും കിട്ടില്ല. അത് അതിലുള്ള ബാഗുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ കൂടിയിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ രാവിലെ ആയിരിക്കും അറിയുക ഇങ്ങനെ ഒരു ഇവൻ്റ് നടന്നിട്ടുണ്ടെന്ന്.
1: പാത്രമെല്ലാം നമ്മൾ
0: കളയേണ്ടി വരും. ബാഗ്മോ ഡിവൈസ് നമ്മൾ ഈ റെഫ്രിജറേറ്ററിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ബാഗ്മോ ഡിവൈസിൽ ഒരു ടെമ്പറേച്ചർ ലോഗിങ് സിസ്റ്റം ഉണ്ട്. അതായത് ആ റെഫ്രിജറേറ്ററിൽ ഏത് ടെമ്പറേച്ചറിലാണ് പോകുന്നതെന്നുള്ളത് എപ്പോഴും ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു IoT ഡിവൈസാണ്, അതിൽ വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. ഈ ഡിവൈസ് അത് ക്ലൗഡിലേക്ക് ഡാറ്റ ഈച്ച് ടൈം അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്നാണ്. എപ്പോഴെങ്കിലും ഇതിലുള്ള ബാഗിൻ്റെ മുകളിലെല്ലാം നമ്മൾ RFID ചിപ്പ് അല്ലെങ്കിൽ RFID സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഏതെങ്കിലും ടൈമിൽ 2 to 6 ഡിഗ്രീൻ്റെ താഴെയോ മുകളിലോ പോവുകയാണെങ്കിൽ 30 മിനിറ്റാണ് നമ്മൾ പറയുന്ന സമയം, 30 മിനിറ്റിനുള്ളിൽ ഇത് തിരിച്ചു വരണം. വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ അപ്പം തന്നെ അലേർട്ടായിട്ട് അതോറിറ്റിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റും. അവിടെ ആളില്ലെങ്കിൽ റിമോട്ടായിട്ടുള്ള മൊബൈലിൽ SMS ആയിട്ടും ഇമെയിലായിട്ടൊക്കെയാണ് നമ്മൾ ഈ അലേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാഗുകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഏത് ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചർ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവിടെ എത്തുന്ന ആളുകൾക്ക് അവിടെ സ്വീകരിക്കുന്ന, അതായത് ബ്ലഡ് സ്റ്റോറേജ് സെൻറ്ററിൽ സ്വീകരിക്കുന്ന സ്റ്റാഫിന് അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റോറേജ് സെൻറ്റർ അവിടെ ഏത് ടെമ്പറേച്ചറിലാണ് ഈ ബ്ലഡ് സൂക്ഷിക്കുന്നതെന്നുള്ളത് ബ്ലഡ് ബാങ്കിലുള്ള മെഡിക്കൽ ഓഫീസർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്പെറൻസി ത്രൂ ഔട്ട് ദ സിസ്റ്റം കൊണ്ടുവരാണ് ചെയ്യുന്നത്.
1: അല്ലെങ്കിൽ ഒരാൾ, ഒരു മനുഷ്യൻ എപ്പോഴും ഇത് മോണിറ്റർ ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നും ഇതെല്ലാം മെഷീൻസ് തന്നെ അല്ലെങ്കിൽ സെൻസറുകളും അതിൻ്റെ ഇലക്ട്രോണിക്സ് പരമായ അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും കൊണ്ട് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ ഓട്ടോമാറ്റിക്കായി നടത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും അറിയാം നമ്മളൊരു ഒരു ആശുപത്രിയിലേക്ക് അഡ്മിറ്റായി രക്തത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ അപ്പോൾ ആശുപത്രിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ആ ബ്ലഡ് അങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ ആശുപത്രി അധികൃതർ പറയും നിങ്ങളിത് എങ്ങനെയെങ്കിലും തിരിച്ച് ബ്ലഡ് ബാങ്കിൽ എത്തിക്കണം, വേറെ ഒരു ഗ്രൂപ്പായാലും കുഴപ്പമില്ല, ആരുടെയെങ്കിലും എത്തിക്കണം. അതിന് നമ്മളിതുപോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പരിചയക്കാരെ വിളിച്ചു ചോദിക്കുകയോ അല്ലെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുകയൊക്കെയാണ് ആരെങ്കിലും വന്നത് ഡോണേറ്റ് ചെയ്യാമോ എന്നൊക്കെ. പക്ഷേ അതിനും ബാഗ്മോ ഒരു സൊല്യൂഷൻ പോലെ കണ്ടെത്തി എന്ന് പറഞ്ഞു, അതെന്തായിരുന്നു എന്നും കൂടെ വിശദമാക്കാവോ?
0: ബാഗ്മോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, പറയുന്നതെന്ന് വെച്ചാൽ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിങ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിലൊരു സെൻട്രലൈസ്ഡ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരും. അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോണർ രജിസ്ട്രി കീപ്പ് ചെയ്യുക, എല്ലാ ബാങ്കുകളും കണക്റ്റഡ് ആയിരിക്കുക, ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഇപ്പോൾ അത് നടക്കുന്നില്ല. പേപ്പർ ബേസ്ഡ് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലെ ബ്ലഡ് ബാങ്കുകളിലുള്ളത്. ഓരോ അവരുടെ ഡാറ്റ അവരുടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും, അതുപോലെ തന്നെ അവരുടെ രജിസ്റ്ററുകൾ പേപ്പറിൽ എഴുതിയിട്ട്

0: കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് ആവശ്യം വരുമ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ചിലപ്പം ആ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, പക്ഷേ ആ ഇൻഫർമേഷൻ അവിടെയുള്ള ബ്ലഡ് ബാങ്കിനോ അവിടെയുള്ള ഈ പറഞ്ഞ ബൈസ്റ്റാൻഡർക്കോ ഒന്നും അറിയാനുള്ള സംവിധാനമില്ല. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ്റിന് വേണ്ടി ബാഗ്മോ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ട്രേസബിലിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ബ്ലഡ് ബാങ്കുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേരളത്തിലുള്ള എല്ലാ ബ്ലഡ് സെൻ്ററുകളും സ്റ്റോറേജ് സെൻ്ററുകളും ഒരൊറ്റ നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ വരികയാണ്. അപ്പോൾ ഒരു സെൻറ്ററിലുള്ള എത്ര ഗ്രൂപ്പ്, ഇപ്പോൾ ഒ പോസിറ്റീവ് തിരുവനന്തപുരം ഈ പെർട്ടിക്കുലർ ബ്ലഡ് സെൻ്ററിൽ എത്രയുണ്ട് എന്നുള്ളത് പബ്ലിക്കിന് അവൈലബിൾ ആക്കാനുള്ള ഒരു സിറ്റിസൺ പോർട്ടലും ഇതിന്റെ അനുബന്ധമായിട്ട് വരുന്നുണ്ട്.
1: ഏതൊരാൾക്കും അറിയാം ഈ ഗ്രൂപ്പ് ഏതെങ്കിലും ബ്ലഡ് സെന്ററിൽ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ നേരിട്ട് അറിയാൻ പറ്റും.
0: അറിയാൻ പറ്റും.
1: നമ്മൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല.
0: ഇല്ല,
1: മറ്റേതിനൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇപ്പൊ എ ബി നെഗറ്റീവ് എവിടെ ഉള്ളതെന്ന് ഒരു വെബ്സൈറ്റ് കയറി ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമെന്നേ ഉള്ളൂ.
0: അതെ, ജീവധാര എന്നാണ് ആ വെബ്സൈറ്റിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ജീവധാരയിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു വോളണ്ടറി ആയിട്ട് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ കാണാം. എവിടെയെങ്കിലും ബ്ലഡ് ക്യാമ്പുകൾ നടക്കുന്നുണ്ടോ, ഡൊണേഷൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കാണാം. ഏതെങ്കിലും ബ്ലഡ് ബാങ്കുകൾ ഏതെങ്കിലും ഗ്രൂപ്പ് ബ്ലഡ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് കാണാം. ഇനി ബ്ലഡ് ആവശ്യമുള്ളവർക്ക് അതിൽ നമുക്ക് ഓരോ ഗ്രൂപ്പും ഓരോ സെൻറ്ററിലും എത്ര ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കാണാം. അത് മറ്റുള്ള ബ്ലഡ് സെൻറ്റേഴ്സിനും ആക്സസിബിൾ ആണ്, അവർക്ക് നോക്കാം ഈ ബ്ലഡ് സെൻറ്ററിൽ ഈ ഗ്രൂപ്പുണ്ട് അപ്പം അവിടെ നിന്നും റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡോണേഴ്സിന് നമ്മൾ അലേർട്ട് കൊടുക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ഇന്ന ഗ്രൂപ്പ് ആവശ്യമുണ്ട്, ഓ പോസിറ്റീവ് ആവശ്യമുണ്ട്. അപ്പോൾ ആ റിക്വസ്റ്റ് ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഈ വാട്സപ്പിലൊക്കെ ചെയ്യുമ്പോൾ ഡോണറിൻ്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുകയും അതൊരു പ്രൈവസി പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ ഡോണർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇൻഫർമേഷൻ അതിലറിയിക്കാം. ബ്ലഡ് സെൻറ്ററിൽ നിന്നും ആ ബ്ലഡ് സെൻറ്ററിലുള്ള സ്റ്റാഫായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നേരിട്ട് ബൈസ്റ്റാൻഡേഴ്സായിട്ടോ രോഗിയായിട്ടോ ഒരു ബന്ധു ഒരു റിലേ ഒരു കണക്ഷനും ഇല്ലാതെ തന്നെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത്
1: പോവാം. ഓർഗനൈസ്ഡ്
0: ഓർഗനൈസ്ഡ് ആയിരിക്കും ബ്ലഡ്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് ഒരു മെഡിസിൻ പോലെ അവൈലബിൾ ആവേണ്ട ഒരു വസ്തുവാണ്, അങ്ങനെയാണ് നിയമം.
1: പാനസ് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, തുടർന്ന് ജോലി ചെയ്ത് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന NSS കോളേജിൽ നിന്ന്, അവിടെ നിന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ടെക് സെക്ടർ എന്നൊക്കെ വിളിക്കാവുന്നൊരു മേഖലയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ രക്തത്തിൻ്റെ ലോകത്തേക്ക് എത്തിച്ചേർന്നത്?
0: ആദ്യം പറയുമ്പോൾ നമ്മൾ ഹാർഡ്വെയർ എന്നുള്ള ഒരു മേഖലയിലേക്ക് വരണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. രക്തത്തിൻ്റെ മേഖലയിൽ കൂടുതൽ ഇറങ്ങി ചെല്ലേണ്ടി വന്നതാണ് ആക്ച്വലി. ആദ്യം നമ്മൾ ടെമ്പറേച്ചർ മോണിറ്ററിങ് സൊല്യൂഷൻ ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബാഗ്മോ ഡിവൈസ് ആദ്യം ഡെവലപ്പ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ബൈറാക്കിൻ്റെ ഫണ്ട് കിട്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ CMC വെല്ലൂരിൽ ഒരു പൈലറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതവിടെ വാലിഡേറ്റ് ചെയ്തു, അതവിടെ ആക്ച്വലി റണ്ണിങ് ആയത്, ടെമ്പറേച്ചർ മോണിറ്ററിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പിന്നീട് മനസ്സിലായത് ഇത് നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ബ്ലഡ് ബാങ്ക് നേരിടുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ബാങ്കിൽ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്, അത് സോൾവ് ചെയ്താൽ മാത്രമേ അതും കൂടി സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവെന്നാണ് നമ്മൾ ബ്ലഡ് ബാങ്കിങ് എന്നുള്ള അതിനുള്ളിലുള്ള പ്രോസസ്സിലേക്ക് കടന്നു ചെല്ലതും അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും.
1: കേവലം ടെമ്പറേച്ചർ മോണിറ്റർ മാത്രം ചെയ്താൽ പോരാ, ഇതുപോലെയുള്ള രജിസ്റ്ററുകൾ അങ്ങനെ കുറേ വർക്കുകളും കൂടെ ഉണ്ടെന്ന് മനസ്സിലായി.
0: കേവലം ടെമ്പറേച്ചർ മാത്രമാണെങ്കിൽ അതൊരു ഗുഡ് ടു ഹാവ് സിസ്റ്റം മാത്രമാണ്, ഒരു മസ്റ്റ് ഹാവ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം.
1: അപ്പോൾ നിങ്ങൾ ഒത്തിരി ബ്ലഡ് സെൻ്ററുകളൊക്കെ വിസിറ്റ് ചെയ്തു, ഇതിനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പഠിക്കണമല്ലോ.
0: അതെ അതെ, ഞങ്ങൾ ഏകദേശം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ പോയി താമസിച്ച് അവിടുത്തെ വർക്ക് ഫ്ലോ കണ്ടിട്ടാണ് ആക്ച്വലി പഠിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഇതുണ്ടാവില്ലല്ലോ, ഈ ബ്ലഡ് ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അഷ്ഫാക്ക് ഉണ്ട്. അഷ്ഫാക്കിന് ക്ലിനിക്കൽ എഞ്ചിനീയറിംഗിൽ IIT മദ്രാസ് നിന്നും MTech ഉള്ള ഒരാളാണ് അഷ്ഫാക്ക്.
1: അദ്ദേഹമാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO.
0: അതെ, അപ്പോൾ അഷ്ഫാക്കിന് ഇതിൽ കുറച്ചും കൂടി ഗ്രാഹ്യം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ബാങ്ക് അവിടുത്തെ ഉള്ള പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വന്ന് അങ്ങനെ പിന്നെ ബ്ലഡ് ബാങ്ക് ആയിട്ടുള്ള ഓരോ തവണ ഒരു നമ്മൾ ഈ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴും ഡോക്ടർമാരായിട്ടും അതുപോലെ ബ്ലഡ് ബാങ്കിലുള്ള ആളുകളും സംസാരിക്കുമ്പോൾ അങ്ങനെ ഇമ്പ്രൂവായി വന്ന ഒരു

0: പ്രൊഡക്റ്റാണ് ബാഗ്മോ എന്ന് പറയുന്നത്.
1: ശരി ശരി. അപ്പോൾ ശരിക്കുമുള്ള, അതായത് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നത്തെയാണ് ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ യാത്രയിലുടനീളം ധാരാളം സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ അല്ലെങ്കിൽ അത് അവരുടെ ഇൻക്യുബേഷൻ സെൻ്ററുകൾ, ഇവരുടെയൊക്കെ സഹായമുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ഇവിടെ ഒരു സംരംഭകനാകാൻ നമുക്കൊരാശയമുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, ഗവൺമെൻറ് സപ്പോർട്ട് ഇത്ര അധികം ഉണ്ടെന്ന് പലപ്പോഴും നമുക്കറിയില്ല. നമ്മളിപ്പോഴും പലപ്പോഴും പറയുക ഇവിടെ ഒന്നുമില്ല, നമ്മൾ വിദേശത്ത് പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പോൾ ബാക്ക്മോടെ തന്നെ ആദ്യത്തെ ഒരു ഫണ്ടിങ് വരുന്നത് ബൈറാക്കിൻ്റെ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിൻ വഴിയാണ്. ബൈറാക്ക് എന്ന് പറയുന്നത് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബയോടെക്നോളജിയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിലേക്ക് ഇറങ്ങി വരുമ്പോഴായിരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുക? മാത്രമല്ല എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയാൻ കഴിയാത്തത്? അവരെങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിയേണ്ടത് എങ്ങനെയാണ്? ഏത് രീതിയിൽ അവർക്ക് അറിയാൻ പറ്റും?
0: ഒന്ന്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ അവിടെ പല പരിപാടികളുണ്ടാവും. ഇപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും, അതർ സ്റ്റാർട്ടപ്പ് ഫണ്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഫണ്ടുണ്ട്. പിന്നെ ഇത് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ ഭാഗമായി നിൽക്കുമ്പം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ബാഗ്മോയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ, ബാഗ്മോ ബൈറാക്കിൻ്റെ BIG ഗ്രാൻഡിലാണ് പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ബൈറാക്കിൻ്റെ തന്നെ സ്പിരി എന്ന് പറഞ്ഞ ഗ്രാൻഡ് വഴിയാണ് നമ്മൾ പൈലറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് സപ്പോർട്ടിൽ തന്നെയാണ് നമ്മൾ ഏകദേശം 1 കോടിയോളം ഗ്രാൻഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഏതൊക്കെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ധാരാളം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുമ്പോൾ നമുക്ക് അദർ ഫൗണ്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഗ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സെക്ടറിന് വേണ്ടി വരുന്നതുണ്ട്, അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ടി വരുന്നതുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾക്കും ഡീപ് ടെക് ആയിട്ട് വരുന്ന അദർ സെക്ടറിനൊക്കെ ഗ്രാൻഡുകൾ അവൈലബിൾ ആണ്.
1: അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആശയമുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റും? ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് എങ്ങനെ എനിക്ക് കടക്കാൻ കഴിയും? ഒരു ആശയമായിട്ട് ഇരിക്കുകയാണ്, വേറെ എൻ്റെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ഒരു ആശയവും മാത്രം, നല്ലതാണോ മെച്ചമുണ്ടോ എന്നൊക്കെ സംശയമാണ്. കൂടുതലും നമുക്ക് സ്വയം സംശയമായിരിക്കുമല്ലോ, നമ്മളെക്കാളും നല്ല ആശയങ്ങളുള്ളവരുണ്ടാവുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താ ചെയ്യേണ്ടത്? ആദ്യപടി എന്താണ്?
0: കേരളത്തിൽ ഇപ്പോഴാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, അവിടെയൊക്കെ ഡയറക്റ്റ്ലി കയറി ചെന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യം ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ തന്നെയുള്ള മേക്കർ വില്ലേജ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയിലാണ്. മേക്കർ വില്ലേജ് ഇപ്പോൾ ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർ പോകേണ്ട കറക്റ്റ് സ്ഥലം മേക്കർ വില്ലേജാണ്. മേക്കർ വില്ലേജിൽ ഇപ്പോൾ ഒരു ഹാർഡ്വെയർ ഐഡിയ ആയിട്ട് വരുന്ന ആൾക്ക് ആ ഒരു പ്രൊഡക്റ്റാക്കി അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ബേസിക്കായിട്ട് വേണ്ടത് ഒരു PCB ഡിസൈനിങ്, PCB അസംബ്ലിങ്, ഇതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസാണ്. അതുപോലെ തന്നെ CNC മെഷീനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മേക്കർ വില്ലേജ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവിലാണ് നമുക്ക് കിട്ടുന്നത്. നോർമലി നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഈ സർവീസുകൾ കിട്ടാൻ തന്നെ നമുക്ക് വളരെയധികം എമൗണ്ട് ചിലവാക്കേണ്ടി വരും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റാർട്ടപ്പ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണം വളരെ കുറവായിരിക്കും. ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിലൊക്കെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക.
1: അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ബാക്ക്മോ എന്ന കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. ഇവർ ചെയ്യുന്നത് ദാതാവിൽ നിന്നും രോഗിയിലേക്ക് അല്ലെങ്കിൽ സ്വീകർത്താവിലേക്ക് രക്തം എത്തുമ്പോൾ അതിൻ്റെ എല്ലാ ഓരോ പോയിന്റിലും സംഭവിക്കുന്നതെല്ലാം ഡിജിറ്റൈസ് ചെയ്യുന്ന, അതിൻ്റെ ബ്ലഡ് ബാങ്കിലെ രക്തത്തിൻ്റെ ബാഗിലെ താപനില തൊട്ട് അത് കൃത്യമായിട്ട് ആരോഗ്യപരമായ രീതിയിലാണോ പേഷ്യൻ്റിലേക്ക് എത്തുന്നത് എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കമ്പ്യൂട്ടർ ഡിവൈസുകൾ ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും ഇനിയും ഉള്ള മുന്നേറ്റങ്ങൾ യുവവാണിയിലൂടെ വീണ്ടും പരിചയപ്പെടുത്താനായി എത്താം. അനസിന് ഒത്തിരി നന്ദി സംസാരിച്ചതിന്.
0: നന്ദി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്ക്മോ സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥാപകൻ അനസ് ഡിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ. സഹകരണം,

0: അരുൺ സി പ്രകാശ്.
1: യുവവാണി സമാപിക്കുന്നു.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് 6 PM.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ലൈനിൽ ഇന്റർനാഷണൽ സ്കോളിയോസിസ് ബോധവൽക്കരണ മാസത്തോടനുബന്ധിച്ച് സ്കോളിയോസിസ് എന്ന വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭിയിൽ മനോജ് കെക്കയുടെ കഥ ഒരാളെന്നും കെ സുജാതയുടെ കവിതകൾ, നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധികാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ, 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജല്ലസയുടെ പള്ളികൾ ചെയ്യുന്നതേ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാരയിൽ ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, ഡോക്ടർ മാരി ജെ നയന സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഫോൺഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ കൊച്ചി വേവ്സ് 3:30, 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ മണിയിൽ ഓർക്കിഡ് കൃഷി അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വെണ്ണലയിലുള്ള പി ആർ മണി, സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി ലിജി തങ്കച്ചന്റെ കൃഷിവിശേഷങ്ങൾ, 7:35 FM ഈവനിംഗിൽ സമകാലികം മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയപ്പെട്ട പന്തിരുകുലം, 8:05 FM ഹെൽത്ത് ലൈനിൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി അഭിമുഖം, 9:00 ന്യൂസ് അറ്റ് 9, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, യുവശക്തി എന്ന പദ്ധതി ഡൽഹി റിലേ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ടാക്സോണമിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം സ്വീഡിഷ് ജീവശാസ്ത്രജ്ഞനായ കാൾ ലിനേയസ് ആണ് ടാക്സോണമിയുടെ പിതാവായി അറിയപ്പെടുന്നത്. ജീവികളെ കണ്ടെത്തി ശാസ്ത്രീയമായി നാമകരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. 4,400 സസ്യജന്തുജാലങ്ങൾ ലിനേയസിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഉദാഹരണം ഹോമോസാപ്പിയൻസ് ലിനേയസ്. ടാക്സോണമിയുടെ പിതാവായി അറിയപ്പെടുന്നത് സ്വീഡിഷ് ജീവശാസ്ത്രജ്ഞനായ കാൾ ലിനേയസ്. ജീവികളെ കണ്ടെത്തി ശാസ്ത്രീയമായി നാമകരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. 4,400 സസ്യജന്തുജാലങ്ങൾ ലിനേയസിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഉദാഹരണം ഹോമോസാപ്പിയൻസ് ലിനേയസ്. ചിന്താശകലം: വിജയകരമായ ഒരു മനുഷ്യനാകാൻ ശ്രമിക്കരുത്, പകരം മൂല്യമുള്ള ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുക. വിജയകരമായൊരു മനുഷ്യനാകാൻ ശ്രമിക്കാതെ മൂല്യമുള്ള ഒരു മനുഷ്യനാകാൻ ശ്രമിക്കൂ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കൾ, ഇതോടെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി ഇനി

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നദികളിൽ സുന്ദരി യമുന, ഈ ചിത്രത്തിൽ ഗായത്രി രാജീവ്, അരവിന്ദ് വേണുഗോപാൽ എന്നിവർ ആലപിച്ചത്. ബി കെ ഹരിനാരായണന്റെ രചന, സംഗീതം അരുൺ മുരളീധരൻ.

ബി കെ ഹരിനാരായണന്റെ മറ്റൊരു രചന, സംഗീതം ഗോപിസുന്ദർ, ചിത്രം പ്രേമസൂത്രം. ഈ ഗാനം ആലപിച്ചത് റംഷി അഹമ്മദ്.

0: കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ എഫ് മോർണിംഗ് സെലക്ഷൻസിൽ കേൾക്കാം 9:30.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8 June വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8 June വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും.
1: എഫ് എം സ്പൈൻ ഹെൽപ്പ് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
1: നട്ടെല്ലും സുഷുമ്നാ നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ കേരള സ്പൈൻ ഫൗണ്ടേഷൻ @gmail.com. വാട്സ്ആപ്പ് നമ്പർ 9895530110.
3: കേരള സ്പൈൻ ഫൗണ്ടേഷൻ FM സ്പൈൻ ഹെൽപ്പ് ലൈനിലേക്ക് സ്വാഗതം.
1: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ കേരള സ്പൈൻ ഫൗണ്ടേഷൻ @gmail.com. വാട്സ്ആപ്പ് നമ്പർ 9895530110.
4: ജൂൺ മാസം ഇന്റർനാഷണൽ സ്കോളിയോസിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് FM ഹെൽത്ത് ലൈനിൽ സ്കോളിയോസിസ് എന്ന വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം.
5: സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈനിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറെയും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ കാണുന്ന നട്ടെല്ലിലെ വളവ് അഥവാ സ്കോളിയോസിസിനെ കുറിച്ചാണ്. ഡോക്ടർ, എന്താണ് ശരിക്കും ഈ സ്കോളിയോസിസ്?
6: സ്കോളിയോസിസ് എന്താണെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി നിൽക്കുമ്പോൾ മുന്നിൽ നിന്നോ പുറകിൽ നിന്നോ നോക്കുമ്പോൾ അവരെങ്ങനെയാണ് സ്വാഭാവികമായി കാണുന്നതെന്ന് നോക്കാം. അതായത് അവരുടെ രണ്ട് തോളും ഒരുപോലെ ലെവലായിരിക്കും, ശരീരത്തിന്റെ രണ്ട് വശവും ഒരുപോലെ തന്നെ കാണും, രണ്ട് ഇടുപ്പുകളും ഒരേ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ആകെ മൊത്തം നല്ലൊരു ശരീര ത്തിന്റെ ആകൃതി കാണും. എന്നാൽ സ്കോളിയോസിസ് ഉള്ള കുട്ടികളിൽ നട്ടെല്ലിനൊരു അസ്വാഭാവികമായ ഒരു വളവുണ്ടാവുകയും തന്മൂലം അവരുടെ ആകൃതിക്കും ശരീരത്തിന്റെ വടിവിനും അല്ലെങ്കിൽ ഷേപ്പിനും മൊത്തത്തിൽ ഒരു വ്യത്യാസം വരികയും ചെയ്യും. ഉദാഹരണത്തിന്, അവരുടെ തോള് ഒരു വശം കൊണ്ട് പോങ്ങാം, ശരീരം ഒരു വശത്തേക്ക് ബാലൻസ് തെറ്റി അങ്ങോട്ട് പോകുന്നു, ഒരു ഇടുപ്പല് മറ്റൊരു ഇടുപ്പലിനെ കാട്ടി കൂടുതലായി നിൽക്കുന്നു. അപ്പോൾ ഒരു അസ്വാഭാവികമായി നട്ടെല്ലിനുണ്ടാകുന്ന വളവിനെയാണ് സ്കോളിയോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
5: ഈ വളവ് പക്ഷേ നമുക്ക് പ്രത്യക്ഷമാവുക ചുമലിന്റെ താഴ്ച ഉയർച്ച കൊണ്ടും ഇടുപ്പിനുണ്ടാവുന്ന അരക്കെട്ടിനുണ്ടാവുന്ന ഉയർച്ച താഴ്ച കൊണ്ടുമാണ്.
6: അതെ, നേരെ നിൽക്കുന്ന അവസ്ഥയിൽ ഇത്രയും കാണാം. പിന്നെ വശത്തു നിന്ന് നോക്കുമ്പോഴോ കുട്ടി കുനിയുമ്പോഴോ നമ്മുടെ നട്ടെല്ലിന് വളവ് ഉണ്ടാകുന്നതനുസരിച്ച് വാരിയല്ല നമ്മുടെ നട്ടെല്ലിലോട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു വളവ് മാത്രമല്ല, ഇതിൻ്റെ റൊട്ടേഷൻ ഒന്ന് പിരിയുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ ഒരു തുണി പിരിയുന്ന പോലെ അല്ലെങ്കിൽ കയറ് പിരിക്കുന്ന പോലെ അതൊന്നും ഇങ്ങനെ ത്രിമാനാകൃതിയിലൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന വാരിയല്ലുകൾ പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ ഒരു വശത്തെ വാരിയല് പുറത്തോട്ട് ബാക്കിൽ തള്ളി വരുമ്പോൾ അതൊരു കൂനായിട്ട് അനുഭവപ്പെടും. ഇരിക്കുമ്പോൾ ഒരു വശം തള്ളി നിൽക്കാം, കുനിയുമ്പോൾ അത് കുറച്ചുകൂടി എടുത്തുക. അതുപോലെ നമ്മുടെ ബാക്കിൽ വലതുവശത്താണ് കൂനുള്ളതെങ്കിൽ ഇടതുവശത്തെ ചെസ്റ്റ് അതായത് ബ്രസ്റ്റ് വരുന്ന ഭാഗം കുറച്ചുകൂടി ഉന്തി നിൽക്കും. പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ മാറിടം ഡെവലപ്പായി വരുന്ന സമയത്ത് ഒരു വശത്തെ മാറിടം മറ്റുള്ള വശത്തെക്കാട്ടിലും മുന്നിലോട്ട് ഉന്തി നിൽക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്.
5: സാധാരണ ഏതെല്ലാം തരത്തിൽ സ്കോളിയോസിസ് ഉണ്ട്, നമുക്ക് ഇതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ തരംതിരിക്കാൻ കഴിയുമോ?
6: തീർച്ചയായും പല വിധത്തിലുണ്ട്. ഒന്ന്, ജന്മനാൽ കാണുന്ന വളരെ ചെറുപ്പ പ്രായത്തിൽ തന്നെ കാണുന്ന സ്കോളിയോസിസ് ഉണ്ട്. അതിന് ഏർലി ഓൺസെറ്റ് സ്കോളിയോസിസ്, അതായത് വളരെ നേരത്തെ തന്നെ തുടങ്ങുന്ന ജന്മനാലുള്ള സ്കോളിയോസിസ് ഉണ്ട്. പിന്നെ 10 വയസ്സിന് ശേഷം, പ്രത്യേകിച്ച് അവർക്ക് ജനിക്കുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, കുട്ടി വളരുന്ന ഘട്ടത്തിൽ കൗമാരത്തിലോട്ട് കയറുന്ന ഘട്ടത്തിൽ നട്ടെല്ല് വളരുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന വളവുണ്ട്. അതിന് അഡോളസന്റ് ഇഡിയോപതിക് സ്കോളിയോസിസ്, കൗമാരക്കാരിൽ കണ്ടുവരുന്ന അഡോളസന്റ് എന്ന് വെച്ചാൽ കൗമാരം, ഇഡിയോപതിക് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണം കണ്ടെത്തിയിട്ടില്ലാത്ത സ്കോളിയോസിസ്. പിന്നെ അഡൾട്ട് സ്കോളിയോസിസ് എന്ന് പറയും, അതായത് പ്രായപൂർത്തിയായവരിൽ കാണുന്ന സ്കോളിയോസിസ്. ഒരുപക്ഷെ കുട്ടിക്കാലത്തുള്ളത് ചികിത്സിക്കാതെ അവർ പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന സ്കോളിയോസിസ് ആവാം, അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന നട്ടലിൻ്റെ വളവാകാം. പിന്നെ കുറച്ച് അസുഖങ്ങളുള്ള, അതായത് ന്യൂറോമസ്കുലർ, അവർക്ക് സെറബ്രൽ പാൽസി, മയോപ്പതി, അങ്ങനെ മറ്റുള്ള ജനിതകപരമായിട്ടും മസിൽസിനും ഉള്ള അപജയം കാരണം നട്ടല് വളഞ്ഞു പോകുന്ന ചില അസുഖങ്ങളുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ന്യൂറോമസ്കുലർ സ്കോളിയോസിസ്. ഇതൊക്കെയാണ് ഒരു സാധാരണ ബ്രോഡ്ലി നമ്മളിതിനെ തരംതിരിക്കുന്നത്.
5: അതല്ലാതെ ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ച് ഏത് പ്ലെയിനിലാണ് ഇത് വളയുന്നത് അങ്ങനെ നമ്മൾ തരംതിരിക്കാറുണ്ടോ?
6: ആ അതെ, ഒന്ന് വളരെ തുടക്കത്തിലുള്ള വളവുകൾ എന്ന് പറയും, വളരെ ചെറുപ്രായത്തിൽ അല്ല, വളവിന്റെ തോതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. അത് ചെറിയ വളവുകൾ, അപ്പോൾ 25 ഡിഗ്രിയിൽ താഴെയുള്ള വളവുകൾ, അങ്ങനെയുള്ള വളവുകൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ അത് പക്ഷേ നമ്മൾ നിർണ്ണയിക്കുന്നത് ഒരു എക്സ്റേ പരിശോധനയിലൂടെയാണ്. അപ്പം സാധാരണ ഒരു വ്യക്തിക്ക് കാണുമ്പോൾ അത് അറിയാൻ പറ്റില്ല, അത് കുട്ടിയുടെ

0: നിന്നുകൊണ്ടുള്ള മുഴുനീള എക്സ്റേ എടുത്തിട്ടാണ് അത് ചെറിയ വളവാണോ വലിയ വളവാണോ എന്ന് തരംതിരിക്കുന്നത്.
1: അതേപോലെ തന്നെ ഇത് എന്തുകൊണ്ട് പെൺകുട്ടികളിൽ ഏറെയും കാണുന്നു, ആൺകുട്ടികളിൽ ഇതിന് സാധ്യത തീരെ ഇല്ലേ?
0: ആൺകുട്ടികളിലുമുണ്ട്, പക്ഷെ നമ്മളൊരു 100 പെൺകുട്ടികളെ കാണുകയാണെങ്കിൽ ഒരു 5 ആൺകുട്ടികളെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതും വളരെ കുറവാണ്. അതിൻ്റെയും റീസൺ ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ പൊതുവേ പെൺകുട്ടികളിലാണിത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. പൊതുവേ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികളാണെങ്കിൽ ഉടുപ്പിടാതെയൊക്കെ വീട്ടിനകത്ത് നടക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പെൺകുട്ടികൾ നമ്മൾ എപ്പോഴും വസ്ത്രം ധരിക്കുന്നതുകൊണ്ടും ചിലപ്പോൾ ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ടും ഇത് പ്രത്യക്ഷത്തിൽ ചില കുട്ടികളിലെങ്കിലും ഇത് ആദ്യം കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലൊരു ബന്ധു വരികയോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പല ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ചിലർക്ക് നടക്കുമ്പോൾ ഇടുപ്പിൻ്റെ അവിടെയാണ് കൂടുതൽ വളവ്, അതായത് ബേസ്മെൻറ്റ്, ഒരു വൃക്ഷത്തിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് വളവ് വന്നാൽ ഇടുപ്പായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇടുപ്പ് ഒരു വശത്തേക്ക് തള്ളി നിൽക്കും. നടക്കുമ്പോൾ കുറച്ചൊരു മോഡൽസ് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഏന്തുള്ളത് പോലെ തോന്നും. അപ്പോൾ ചില കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ എപ്പോൾ നോക്കിയാൽ ഒരു തോള് ചരിഞ്ഞിരിക്കും. ആ കുട്ടി ഇരിക്കുമ്പോഴും ചരിഞ്ഞിരിക്കത്തുള്ളൂ. അപ്പോൾ വീട്ടുകാർ വഴക്ക് പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. സത്യത്തിൽ കുട്ടിയുടെ പ്രശ്നമല്ല, കുട്ടിയുടെ നട്ടെല്ല് വളഞ്ഞു പോയത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ അവൻ മനഃപൂർവ്വം വളഞ്ഞിരിക്കുന്നതല്ല. പിന്നെ ചിലർ വിചാരിക്കും ഇങ്ങനെ എപ്പോഴും കൂനി കൂടി ഇരിക്കുന്നത് കൊണ്ട് വളഞ്ഞത് പോയതാണോന്ന്. സത്യത്തിൽ അതും അല്ല, അതെല്ലാം അതിൻ്റെ ഘടനാപരമായിട്ട് ആ നട്ടെല്ലിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത്.
1: സാധാരണ എങ്ങനെയാണ് ഒരു ഡോക്ടർ ഇത് സ്കോലിയോസിസ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്? അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്?
0: അത് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കും, പുറകിൽ നിന്ന് നോക്കി പിന്നെ കുനിയാൻ പറയും. കുനിയാൻ പറയുമ്പോൾ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് മുന്നിലോട്ട് കുനിയാൻ പറയുമ്പോൾ ഈ മുഴ കാണാൻ പറ്റും, മുഴയുള്ള കുട്ടികൾ. പിന്നെ വശങ്ങൾ കാണാൻ പറ്റും, തോൾ പൊങ്ങിയോ താന്നോ ഇരിക്കുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് ക്ലിനിക്കലി നോക്കിക്കൊണ്ട് തന്നെ പരിശോധിക്കാൻ പറ്റും. പിന്നെ എക്സ്റേ എടുക്കുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം വളവുണ്ടെന്നുള്ള തോത്, മുഴുനീള എക്സ്റേ ആണ്, നിന്നുകൊണ്ടുള്ള കിടന്നുകൊണ്ടുള്ളതല്ല. കിടക്കുമ്പോൾ നടുവ് കുറച്ചൊന്ന് നിവരും, വളവ് കുറച്ചൊന്ന് നിവരും. അപ്പം നിൽക്കുമ്പോൾ ആ ഗുരുത്വാകർഷണം കൊണ്ടുള്ള മാക്സിമം വളവ് കാണുന്ന രീതിയിലുള്ള ഫുൾ എക്സ്റേ ആണ് എടുക്കുന്നത്. പ്രത്യക്ഷത്തിൽ ആദ്യകാലത്ത് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ കാണണമെന്നില്ല. പക്ഷേ ഒരു വശത്തോട്ട് നട്ടല് വളഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഇപ്പം ഉദാഹരണത്തായിട്ട് മോൾ ഭാഗത്ത്, അതിന് തൊറാസിക് സ്കോളിയോസ് എന്ന് പറയും, പുറം ഭാഗത്താണെങ്കിൽ ഒരു വശത്തോട്ടുള്ള ശ്വാസകോശത്തിൻ്റെ ഭാഗത്തോട്ട് ഇത് വളയുന്നതുകൊണ്ട് ആ ശ്വാസകോശത്തിൻ്റെ വികാസം കുറയും. അപ്പോൾ മറ്റേ ശ്വാസകോശം നോർമലാണ്, ഇടതുവശത്ത് നോർമലാണ്, വലതുവശത്ത് കുറവാണെന്ന് ഉദാഹരണത്തിന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നതിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും, കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ മറ്റുള്ള കുട്ടികൾ ഓടുന്ന പോലെ അത്രയും സ്പീഡിലോ അല്ലെങ്കിൽ അത്രയും സ്റ്റെപ്പ് കയറുമ്പോഴോ ഒക്കെ ഇവർക്ക് ചെറിയൊരു കിതപ്പ് വരാം, എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷേ ഈ കുട്ടികളെ നമ്മൾ ചികിത്സിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഈ വളവ് കൂടുന്നതനുസരിച്ച് ലങ്സിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിരിക്കും. ഒരുപക്ഷെ ഈ കുട്ടിക്ക് 25-ഓ 30-ഓ 35-ഓ വയസ്സാകുമ്പോൾ പല ജോലികളും പല രീതികളിലും ചെയ്തു വരുമ്പോൾ വലിയ വളവാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും, ശ്വാസകോശപരമായിട്ടുള്ള ബുദ്ധിമുട്ടാകും. പിന്നെ വളരെ വലിയ വളവുള്ളവരിൽ അപൂർവമായിട്ട് ഹൃദയത്തിൻ്റെ പേശികളെയും ബാധിക്കുന്ന കോർ പൾമണയിൽ എന്നുള്ള ഒരു അസുഖവും കണ്ടുവരാറുണ്ട്. പിന്നെ ചിലർക്ക് വേദന പറയാറുണ്ട് ചില കുട്ടികളിൽ. അപ്പം ഇതിത്രയാണ് ബേസിക്കായിട്ട് ആൾക്കാർ പറയുന്നത്, ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്. വളരെ അപൂർവമായിട്ട് ന്യൂറോ മസ്കുലർ സ്കോളിയോസിസ്, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ് ഉള്ള, അതായത് ശരീരത്ത് വലിയ കലകളുള്ള കുട്ടികളുണ്ടാകും ശരീരത്ത്, അല്ലെങ്കിൽ നമ്മൾ ന്യൂറോ ഫൈബ്രോമ എന്ന് പറയുന്ന ഉണ്ണികൾ പോലെ തൂങ്ങി തൂങ്ങി തൂങ്ങി കിടക്കുന്ന കുട്ടികൾ, അതൊരു പ്രത്യേക കാറ്റഗറിയാണ്. അങ്ങനെയുള്ളവരിൽ ഈ റിബ് ബോണിൽ നിന്ന് ഡിസ്ലൊക്കേറ്റ് ആകും, നമ്മുടെ നട്ടലിൻ്റെ അകത്തോട്ട് വാരിയിൽ തുളച്ച് കയറിയിട്ട് സ്പൈനൽ കോഡിലോട്ട് ഞെങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് ഇൻട്രാ സ്പൈനൽ റിബ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെ ന്യൂറോ ഫൈബ്രമെറ്റോസിസ് ടൈപ്പ് 1 ഉള്ള കുട്ടികളിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്.
1: സാധാരണ കൗമാരപ്രായക്കാരെന്ന് പറയുമ്പോൾ ധാരാളം ഭാരമുള്ള സ്കൂൾ ബാഗൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം അവസ്ഥയുള്ള കുട്ടിക്ക് അങ്ങനെ സ്കൂൾ ബാഗൊക്കെ എടുക്കാൻ കഴിയുമോ?
0: സ്കൂൾ ബാഗ് എടുക്കാൻ കഴിയും. ഒരുപാട് സ്കൂൾ ബാഗ് ആരും വെയിറ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള റൂൾ. ഒരു കുട്ടിയുടെ ഭാരത്തിൻ്റെ 20% മാത്രമേ സ്കൂളിൻ്റെ ബാഗിന് ഭാരം പാടുള്ളൂ എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള നിരക്ക്. അപ്പോൾ ഒരു 50 കിലോഗ്രാം ഭാരമുള്ള കുട്ടിക്ക് 20% എന്ന് പറഞ്ഞാൽ 10 കിലോ, മാക്സിമം 10 കിലോയുടെ സ്കൂൾ ബാഗ് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ പലപ്പോഴും അതല്ല വാസ്തവം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും സ്കൂൾ ബാഗ് തൂക്കിയത് കൊണ്ട് നട്ടലിന് ക്ഷീണം വരാം, വേദന വരാം, ബുദ്ധിമുട്ട് വരാം, അല്ലാതെ നട്ടല് വളഞ്ഞ് സ്കോളിയോസിസ് എന്നുള്ള അസുഖം ഉണ്ടാവില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്.
1: അതുപോലെ സാധാരണ അമ്മയ്ക്ക് സ്കോളിയോസിസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് ജനറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊരു ഫാമിലിയിൽ കൂടുതൽ സ്കോളിയോസിസ് ഉള്ള രോഗികൾ കാണാറുണ്ടോ?
0: ഒരു അമ്മയ്ക്ക് സ്കോളിയോസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് സ്കോളിയോസ് വരണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് അങ്ങനെ ജനിതകപരമായി അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് പകരുന്ന ഒരു അസുഖമല്ല. എങ്കിൽ പോലും ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് സ്കോളിയോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇളയ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മളൊന്ന് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അവരോടൊന്ന് നോക്കാൻ പറയും. അവരെ ഭയപ്പെടുത്താനോ ഒന്നും പറയുന്ന കാര്യമല്ല. പറ്റില്ല. ഉത്തരം ലളിതമായി ചോദിച്ചാൽ അമ്മയ്ക്ക് സ്കോളിയോസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അപൂർവമായി, വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്നുണ്ട്, അതാണ് വാസ്തവം.
1: സാധാരണ

0: നമ്മുടെ സ്കെൽട്ടർ സിസ്റ്റമാണ്, അതല്ലെങ്കിൽ അസ്ഥി ഗൂഢമാണ് നമ്മുടെ ആകൃതിയും ഷേപ്പും എല്ലാം നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് മാനസികമായിട്ട് ഒരാൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല, അതെങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും?
1: തീർച്ചയായും പലർക്കും, എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും നല്ല ഇറുകിയ ചുരിദാറോ അല്ലെങ്കിൽ ടീഷർട്ട് ജീൻസ് ഒക്കെ ഇട്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഈ അവസ്ഥയിലുള്ള കുട്ടികളുടെ ശരീരത്തിൻ്റെ ഷേപ്പ് മാറിയതുകൊണ്ട്, ശാരീരിക വടിവ് ഇല്ലാത്തതുകൊണ്ട് അത്രയും ഡ്രസ്സ് ധരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് പലരിലും പല രീതിയിലാണ് അവരുടെ മാനസികമായിട്ട് അവരെ ആഘാതം ഉണ്ടാക്കുന്നത്. ചില കുട്ടികൾ ഉള്ളിലോട്ട് ഒതുങ്ങി പോകുന്ന ഒരവസ്ഥ വരും, അവർ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഇടപഴകാൻ ഒരു മാനസികമായിട്ട് വിഷമമുണ്ട്, കുടുംബത്തിനും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇവരെ അനുഭവിക്കുന്ന മാനസികപരമായ സംഘർഷങ്ങൾ ഒരു വാസ്തവമാണ്, പലരിലും പല രീതിയിലാണ്. ചിലരിത് മൈൻഡ് ചെയ്യാറില്ല, എന്നാൽ ചിലർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ശരീരം എല്ലാവരുടെയും പോലെ നല്ല ഡ്രസ്സ് ധരി

0: ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ശരീരം എല്ലാവരുടെയും പോലെ നല്ല ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങി ഒരു സാമൂഹ്യ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് കൂടുതലും. അപ്പോൾ അവർ അതിനെപ്പറ്റി വളരെ അവയറുമാണ്, അവർക്കത് ശരിയാക്കി എടുക്കണമെന്ന് തന്നെയാണ് മിക്കവരുടെയും ആഗ്രഹം.
1: മാത്രമല്ല, ഈ സ്കോലിയോസിസ് ഉള്ളവർക്ക് അവരുടെ ദൈനംദിന ജീവിതം സാധാരണ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അവർക്ക് പിന്നെ ഭാവിയിൽ ഒരു ദാമ്പത്യ ജീവിതം ഒക്കെ സാധ്യമാണോ?
0: ഇത് ഏതൊരു അസുഖത്തെ പോലെയും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് കൗമാരക്കാരിലുണ്ടാകുന്ന നട്ടലുള്ള വളവ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും പല പല സർജറികൾ ചെയ്യുന്നുണ്ട് ശരീരത്തിന് പല ആവശ്യങ്ങൾ, മൂക്കിൻ്റെ വളവ് നേരെയാക്കുന്നു, അപ്പൻഡിസെക്ടമി ചെയ്യുന്നു, അങ്ങനെ പല പല സർജറി ചെയ്യുന്നു. അതുപോലെ ഒരു സർജറി ആയിട്ട് കരുതിയാൽ മാത്രം മതി. അതിൻ്റെ കോംപ്ലിക്കേഷൻസോ അതിൻ്റെ വലിയൊരു സർജറി ആണെങ്കിൽ പോലും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീര വടിവ് പഴയപോലെ ആവുകയും ലങ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യും, നമുക്ക് ബാക്കി ആൾക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. ഇപ്പോൾ പെൺകുട്ടികളിലാണ് പൊതുവെ ഇത് കാണുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് പ്രായപൂർത്തിയായതിന് ശേഷം കല്യാണം, ഗർഭധാരണം, നോർമൽ ഡെലിവറി, ജോലിക്ക് പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സമൂഹത്തിൽ സ്കോളിയോസിസ് സർജറി കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകൾ എല്ലാ ജോലിയും ചെയ്ത് മറ്റുള്ളവരെ പോലെ സാധാരണയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ല.
1: ഈ സ്കോളിയോസിസ് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ചികിത്സ മറ്റേത് രോഗത്തെ പോലെയും എളുപ്പമാകുമോ?
0: തീർച്ചയായും തീർച്ചയായും. കുട്ടികൾ വളരുന്ന പ്രായത്തിലാണെങ്കിൽ അസ്ഥി വളർച്ച തീരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ബെൽറ്റിട്ട് ചികിത്സിക്കാൻ പറ്റും. തീരെ ചെറിയ കുട്ടികളിൽ നമുക്ക് ബെൽറ്റിന് പകരം, അത് 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബെൽറ്റ് ഇടാൻ പ്രയാസമായിരിക്കും, കാരണം കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് കാസ്റ്റിംഗ്, നമ്മുടെ കയ്യിലും കാലിലും പ്ലാസ്റ്റർ ഇടുന്ന പോലെ പ്ലാസ്റ്റർ ഇട്ട് അവരെ നടു നിവർത്തിയെടുക്കാം. പ്ലാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. 4 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് അവർക്ക് ബ്രേസിംഗ് ചെയ്യാൻ പറ്റും. ബ്രേസിംഗ് ചെയ്താൽ അവർ 18 മണിക്കൂർ മുതൽ 23 മണിക്കൂർ വരെ ഒരു ദിവസം അത് ഇടേണ്ട ആവശ്യമുണ്ട്. അത് ചില കുട്ടികൾ അത് ഇട്ടുകൊണ്ട് തന്നെ നടക്കുന്നതുകൊണ്ട് അവരുടെ വളവ് കൂടാതിരിക്കും. എന്നാൽ ഈ കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നതിൻ്റെ സമയമനുസരിച്ച് വരുമ്പോഴേ കുറച്ച് വലിയ വളവാണെങ്കിൽ നമുക്കത് കൂടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാൻ പറ്റും. വളവ് 45-50 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ പിന്നെ സർജറിയാണ് ഏക ചികിത്സ.
1: സാധാരണ ഈ ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ശരിക്കും
0: കുട്ടിയുടെ അളവെടുക്കും. കുട്ടിയുടെ അളവെടുത്തിട്ട് നമ്മളൊരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബെൽറ്റാണ്, അതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല.
1: വസ്ത്രം ധരിക്കുന്ന പോലെ?
0: അതെ, നമുക്കൊരു ഉള്ളിൽ ഒരു ബനിയൻ ഇട്ടിട്ട് അതിന്റെ പുറമെ ഇട്ടാൽ പിന്നെ വസ്ത്രം ധരിച്ചാൽ യൂണിഫോം ഇട്ടാൽ തിരിച്ചറിയില്ല.
1: ഒരു അടിവസ്ത്രം പോലെ നമുക്ക് ഉപയോഗിക്കാം.
0: അതെ അതെ. അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ യൂണിഫോം ആണല്ലോ, നമ്മൾ സ്കൂളിൽ പോകുന്ന പ്രായമാണല്ലോ. അപ്പൊ അതിട്ട് കഴിഞ്ഞാൽ അറിയില്ല, കാരണം വളരെ കനം കുറഞ്ഞിട്ട് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ബെൽറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്.
1: ഇത് 24 മണിക്കൂർ നമുക്ക് ഈ ബെൽറ്റ് ഉപയോഗിക്കേണ്ടി വരുമോ?
0: ഒരു ദിവസത്തിൽ 18 മുതൽ 23 മണിക്കൂർ വരെ ഇടണം. കാരണം ബെൽറ്റ് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല, കുട്ടിയുടെ ശരീരത്തിൽ അത് അതാണ് അതിൻ്റെ മരുന്ന്. ഈ ഇതിൻ്റെ ചികിത്സയിൽ ഇതാണ് മരുന്ന്, ഗുളികയല്ല, ബെൽറ്റ് തന്നെയാണ് മരുന്ന്. അപ്പോൾ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും. പിന്നെ അവർക്ക് ഇട്ട് കഴിയുമ്പോൾ ആദ്യം ചില കുട്ടികൾ ചില അസ്വസ്ഥത പറയും, പക്ഷെ മിക്ക കുട്ടികൾക്കും വലിയ അസ്വസ്ഥത പറയാറില്ല. അവരതിട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അവർക്ക് ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നതിനോ നീന്തുന്നതിനോ, നീന്തുന്ന സമയത്ത് ഇത് മാറ്റി വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ എന്ത് കലാകായികമായിട്ടുള്ള കാര്യങ്ങളിലും അവർക്ക് ഇടപഴകാം.
1: ഒരുപക്ഷെ വളരെ സാധാരണമായി പല്ലിൽ കമ്പി ഇടുന്ന പോലെ അതല്ലെങ്കിൽ
0: അത്രയേ ഉള്ളൂ, അത് നമുക്ക് പുറത്ത് കാണാനും പറ്റും. ഇത് കാണാൻ പോലും പറ്റില്ല, ഷർട്ടിന്റെ അടിയിലാണ്.
1: അതുകൂടാതെ സർജറി എന്ന് പറഞ്ഞല്ലോ, ഏത് വിധത്തിലുള്ള സർജറിയാണ് ഇതിന് സഹായകമാവുക സ്കോലിയോസിസ് ഭേദമാക്കാൻ?
0: ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് വെച്ചാൽ നമ്മൾ സുഷുമ്നാ നാഡി നിവർത്തിയെടുക്കുകയാണ്. നട്ടലിൻ്റെ അകത്തുകൂടെയാണ് സുഷുമ്നാ നാഡി ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടിയെ മയക്ക് ഇട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്, കുട്ടി അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണെങ്കിലും. അപ്പോൾ സുഷുമ്നാ നാഡി നിവർന്നു വരും. വളവിൽ ഒരു പൈപ്പിനകത്തുകൂടെ പോകുന്ന ഒരു സുഷുമ്നാ നാഡി പൈപ്പ് നിവർത്തുമ്പോൾ അതുകൂടെ നിവർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് അപജയം, അതിനൊരു ഡാമേജ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ, അത് മയങ്ങിക്കിടക്കുമ്പോൾ പോലും നമുക്ക് അതിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാവുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ നിന്ന് നിലവിലുണ്ട്. അതിനെ ഇൻട്രാ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിംഗ് എന്ന് പറയും. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് സുഷുമ്നാ നാഡിയുടെയും നാഡീ ഞരമ്പുകളുടെയും പ്രവർത്തനം നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റാനിയം, മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയം സ്ക്രൂ റോഡൊക്കെ ഉപയോഗിച്ചാണ്, നമ്മുടെ കയ്യോ കാലോ ഒടിയുമ്പോൾ കമ്പി ഇടുന്നത് പോലെ അതിനോട് സമാനമായിട്ടുള്ള സ്ക്രൂവും റോഡും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ നട്ടലിനെ നിവർത്തി എടുക്കുകയാണ് പതിവ്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ പോകാം, വലിയ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 3 ആഴ്ച കഴിയുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോയി ബാക്കി കുട്ടികളെ പോലെ പഠിക്കാനും പറ്റും.
1: ഈ ടൈറ്റാനിയം റോഡ് എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ,
0: അതെ,
1: ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഇംപ്ലാന്റ് പോലെ അവിടെ
0: അതെ
1: വയ്ക്കാൻ കഴിയും. അപ്പോൾ ഈ കുട്ടി വളരുമ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടാം, ഉയരം കൂടാം, അപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? അത്
0: അതെ, നമ്മൾ കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടം നോക്കിയിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു സാധനം വളഞ്ഞിരിക്കുമ്പോൾ, വളഞ്ഞതിനെ നമ്മൾ നിവർത്തുമ്പോൾ അതിൻ്റെ നീളം കൂടുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 155 ഹൈറ്റുള്ള കുട്ടി വരികയാണ്, ആ കുട്ടിക്ക് ഒരു 50 ഡിഗ്രിയിൽ കൂടുതൽ വളവുണ്ടെങ്കിൽ, ആക്ച്വലി ആ കുട്ടിക്ക് ഒരു 160 സെന്റിമീറ്ററിന്റെ പൊക്കമുണ്ട്, നട്ടൽ വളഞ്ഞതുകൊണ്ട് ഹൈറ്റ് കുറയുകയാണ്. അപ്പോൾ വളഞ്ഞിരിക്കുന്ന ഒരു കമ്പ് നമ്മൾ നിവർത്തുമ്പോൾ അതിൻ്റെ നീളം ആക്ച്വലി കൂടുകയാണ്. അപ്പോൾ ഒരു 5 സെന്റിമീറ്റർ തന്നെ ഒറ്റ ദിവസം കൊണ്ട് സർജറി ചെയ്യുമ്പോൾ കൂടുകയാണ്. പിന്നെ ബാക്കിയുള്ള വളർച്ച നടക്കേണ്ട സ്ഥലങ്ങളിൽ വളർച്ച ഉണ്ടാകും, അതായത് ഓപ്പറേഷൻ ചെയ്യാത്ത ഭാഗം, കഴുത്ത്, കാല്. അപ്പോൾ ഇനിയും കുട്ടിക്ക് വളർച്ച കിട്ടും, അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമല്ല.
1: അതുകൂടാതെ ഇതിന് ഫിസിക്കൽ തെറാപ്പി മാനേജ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മരുന്ന് കഴിച്ചിട്ട്?

0: ശരിയാക്കാൻ കഴിയുമോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ?
1: മരുന്ന് തിരുമൽ അതുകൊണ്ടൊന്നും ഇത് മാറില്ല. നമുക്ക് എല്ലാ കുട്ടികളും ചെയ്യുന്ന എല്ലാ എക്സസൈസും ഈ കുട്ടികൾക്കും ചെയ്യാം. വ്യായാമം അത്യാവശ്യമാണ്. അപ്പം അതിന് പ്രത്യേകിച്ചൊരു ഫിസിയോതെറാപ്പി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ലങ്സിൻ്റെ എക്സസൈസാണ്, ബ്രീത്തിങ് എക്സസൈസ്. അപ്പം നമുക്ക് ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി എന്ന് പറയും, അങ്ങനെ ബോളുള്ള ഊതാനുള്ള, ഇപ്പം ബലൂൺ ഊതാൻ പറയാം, അപ്പോൾ ഓടാൻ പറയാം. അപ്പോൾ ഓടി നമ്മുടെ നെഞ്ചിൻ്റെ മാക്സിമം വികാസം, ശ്വാസകോശം നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ബ്രീത്തിങ് എക്സസൈസ്, ശ്വസന പ്രക്രിയകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് വളരെ നല്ലതാണ്.
0: ഈ സ്കോലിയോസിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യായാമത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല. യോഗ അടക്കം ഏത് വ്യായാമ പദ്ധതിയും നമുക്ക് അനുവർത്തിക്കാം.
1: തീർച്ചയായും എല്ലാ വ്യായാമവും ചെയ്യാം.
0: ശരിക്കും ഇതിനൊരു സ്ക്രീനിങ് ഏത് പ്രായത്തിലാണ് നമ്മൾ നടത്തേണ്ടത്, അങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഡോക്ടറെ ഉപദേശം?
1: മറ്റ് പല രാജ്യങ്ങളിലും സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് നിലവിലുണ്ട്. അമേരിക്കയിലും സിംഗപ്പൂരും മറ്റ് പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇത് ചെറിയ വളവുകൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ക്രീനിങ് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിലെ ചെറിയ വളവുകൾ അത് കൂടുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാനും പറ്റും. ബെൽറ്റ് ഇടേണ്ട കുട്ടികളെ അപ്പം തന്നെ നമുക്ക് കണ്ടുപിടിച്ച് ബെൽറ്റിട്ട് തുടങ്ങാനും പറ്റും. അപ്പോൾ അങ്ങനൊരു സ്ക്രീനിങ് പദ്ധതി നിലവിലില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൈ രണ്ടും നിവർത്തി ചേർത്ത് പിടിച്ച് കുനിയാൻ പറഞ്ഞാൽ, ഒരു കുട്ടി കുനിയുമ്പോൾ നട്ടലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് രണ്ട് വശം ഒരുപോലെ ഇരിക്കണം. ഏതെങ്കിലും ഒരു വശം തള്ളി നിൽക്കുന്നു, തോള് ചരിഞ്ഞിരിക്കുന്നു, ഇടുപ്പ് തള്ളി നിൽക്കുന്നു, ശരീരത്തിൻ്റെ ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു, നടക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നു. ഇത്തരം ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ്.
0: ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണേണ്ടത് ഒരു സ്പൈൻ സർജനെ തന്നെയാണോ?
1: തീർച്ചയായും, കാരണം ഇതിൻ്റെ ചികിത്സ ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല, വർഷങ്ങളെടുത്തേക്കാണ്. അപ്പോൾ ഈ ചികിത്സയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന സ്പൈൻ സർജൻസിൻ്റെ അടുത്ത് പോയിട്ട് റെഗുലറായിട്ട് അവരുടെ ഫോളോ അപ്പിൽ ചികിത്സിക്കുന്നതാണ് അഭികാമ്യം.
0: ഏകദേശം എത്ര കാലം ഈ ചികിത്സാ പദ്ധതി വേണ്ടി വരും, എത്ര കാലം എടുത്തേക്കാം?
1: ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ കാണുകയാണ് 5 വയസ്സിൽ. അപ്പോൾ ആ കുട്ടിയുടെ അസ്ഥി വളർച്ച തീരുന്നത് വരെ, അത് നമ്മൾ എക്സ്റേ വെച്ചിട്ടാണ് അസ്ഥി വളർച്ച എപ്പോൾ തീർന്നു നിർണ്ണയിക്കുന്നത്. ഒരുപക്ഷെ 16 വയസ്സാകും, 17 വയസ്സാകും, 18 വയസ്സ് വരെ. അതുവരെ ആ കുട്ടി 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കണ്ട് ആവശ്യമനുസരണം എക്സ്റേ എടുത്ത് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണം.
0: അഥവാ ഇത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ മറ്റെന്തെല്ലാം പ്രതീക്ഷിക്കാം? ഈ സ്കോലിയോസിസ് രോഗമെന്ന് ഒരു വ്യക്തിയുടെ ഉയരം കുറയാം, അവരുടെ ആകൃതിക്ക് വ്യത്യാസം വരാം, മറ്റെന്തെല്ലാം കോംപ്ലിക്കേഷൻസിന് സാധ്യതയുണ്ട്?
1: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്വാസകോശത്തിൻ്റെതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള ആൾക്കാരെ പോലെ സ്പീഡിൽ നടക്കാനോ കായികമായിട്ട് ജോലി ചെയ്യാനോ ഒക്കെ പ്രയാസം വരാം. പക്ഷേ നമ്മളൊരു ചെറുപ്പത്തിൽ ഇത് ചെയ്തില്ല, ഒരു 15-16 വയസ്സിൽ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ അഡൽട്ടായി, 26 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി, 40 വയസ്സായി എന്നുള്ളത് കൊണ്ട് അതിന് ഇനിയും ചികിത്സിക്കാവുന്നതാണ്. നമുക്ക് ഇനിയും അത് ചികിത്സിച്ച് നമുക്ക് നിവർത്തിയെടുക്കാവുന്നതാണ്. ഒരുപക്ഷെ കുട്ടികളുടെ അത്രയും എളുപ്പത്തിൽ നിവർന്നില്ലെങ്കിൽ പോലും ഇനി അത് കൂടാതിരിക്കാനും ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ നല്ല രീതിയിൽ കുറയ്ക്കാനും അഡൽട്ട് സ്കോളിയോസിസ്, അതായത് പ്രായപൂർത്തി അവരിലെ സ്കോളിയോസിസിന്റെ സർജറി കൊണ്ട് സാധ്യമാണ്.
0: അതല്ലെങ്കിൽ പിന്നീട് പ്രായം വർദ്ധിക്കുമ്പോൾ ഈ ഓസ്റ്റിയോപൊറോസിസ് അങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ ഇവരെ ഇത് വളരെ കൂടുതൽ ദോഷമായി ബാധിക്കാൻ സാധ്യത
1: പെട്ടെന്ന് ഇത് കൂടാറുണ്ട്. എസ്പെഷ്യലി സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ചെറിയ വളവ് ഉണ്ടായിരുന്നവർ ഇത് പെട്ടെന്ന് കൂടുകയും അവരുടെ മൊത്തത്തിൽ അവരുടെ ഷേപ്പ് ഒരു വശത്തേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് വരാറുണ്ട്. അത് വാസ്തവമാണ്. ആർത്തവ വിരാമം വരുമ്പോൾ അസ്ഥിയുടെ കട്ടി കുറയുമ്പോൾ ഈ വളവ് വളരെ പെട്ടെന്ന് കൂടുന്നതായി കണ്ടുവരാറുണ്ട്.
0: അതുകൊണ്ട് സ്കോലിയോസിസിനെ കുറിച്ച് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ തേടേണ്ടതാണ്.
1: തീർച്ചയായും, തീർച്ചയായും.
0: സ്കോലിയോസിസിനെ കുറിച്ച് ഇത്രയും വിശദമായി നമ്മുടെ FM ഹെൽത്ത് ലൈനിൽ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: നന്ദി, നമസ്കാരം.
2: സ്കോളിയോസിസ് ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: FM സ്പൈൻ ഹെൽപ്പ് ലൈൻ.

0: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
2: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
0: നട്ടെല്ലും സുഷുമ്ന നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:35.
4: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.

0: സുരഭി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വാഗതം. സാഹിത്യ സുരഭിയിൽ നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ, നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, മനോജ് വെങ്ങോലയുടെ കഥ, കെ സുജാത എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ, നിരൂപകൻ എൻ ഇ സുധീർ സംസാരിക്കുന്നു.
2: രണ്ടായിരത്തി 2024 നവംബറിൽ ന്യൂയോർക്കിലെ സോത്ബി എന്ന പ്രസിദ്ധമായ ആർട്ട് ലേലശാലയിൽ വേറിട്ട ഒരു ലേലം നടന്നു. 2.2 മീറ്ററിലുള്ള ഒരു പോർട്രേറ്റ് പെയിൻറിംഗ് ആയിരുന്നു അന്ന് ലേലത്തിന് വെച്ചിരുന്നത്. $100,000+ അന്നത്തെ ആ ലേലത്തിൽ പെയിൻറിംഗ് വിറ്റുപോയത്. അതിനെ ഞെട്ടിക്കുന്ന സവിശേഷത ആ പെയിൻറിംഗ് വരച്ചത് മനുഷ്യനായ ഒരു കലാകാരനല്ല എന്നതാണ്. AI God എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രം തയ്യാറാക്കിയത് എയ്ത എന്ന പേരിലുള്ള ഒരു റോബോട്ടായിരുന്നു. ആ പെയിൻറിങ്ങിന് ആ പേരിടാൻ കാരണം അത് അലൻ ട്യൂറിങ്ങിൻ്റെ പോർട്രേറ്റ് ആയതിനാലാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അലൻ ട്യൂറിങ്. എന്തായാലും ആ ലേലം ഒരു ചരിത്ര നിമിഷം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. നിർമ്മിത ബുദ്ധിയാൽ വരയ്ക്കപ്പെട്ട ഒരു പെയിൻറിങ് ഇത്രയും വലിയ വിലയ്ക്ക് ലേലത്തിൽ വിൽക്കപ്പെട്ടിരിക്കുന്നു എന്നത് പുതുമയുള്ള കാര്യമായി. സാങ്കേതിക വിദ്യ നമ്മളെങ്ങോട്ട് നയിക്കുന്നു എന്നതിനെക്കുറിച്ചും നിർമ്മിത ബുദ്ധിയുടെ ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെടാനും ചിന്തിക്കുവാനും വഴിയൊരുക്കിയ ഒരു സംഭവം. ലോകമാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി. നിർമ്മിത ബുദ്ധിക്കാലത്ത് മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് എന്തു സംഭവിക്കും എന്ന ചോദ്യം അതോടെ ഗൗരവമായി ഉയർത്തപ്പെട്ടു. ആ വഴിക്കുള്ള ചർച്ചകൾക്കും അതോടെ തുടക്കം കുറിക്കപ്പെട്ടു. ഇനി ഈ അടുത്ത കാലത്തെ ചില വിശേഷങ്ങൾ നോക്കാം. അടുത്തിടെ അവസാനിച്ച ലണ്ടൻ ബുക്ക് ഫെയറിൽ വിചിത്രമായൊരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഡോണ്ട് സ്റ്റീൽ ദിസ് ബുക്ക്, എ പ്ലീ ഫ്രം ഓതേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സത്യത്തിൽ അതൊരു ഉള്ളടക്കമില്ലാത്ത പുസ്തകമായിരുന്നു. പുസ്തകത്തിൻ്റെ അകത്തുള്ളത് 1000+ എഴുത്തുകാരുടെ പേരുകൾ മാത്രമാണ്. നിർമ്മിത ബുദ്ധിയോട് കലഹിക്കുന്ന എഴുത്തുകാരുടെ പേരുകൾ. അവരുന്നയിച്ച പ്രശ്നം, അവരൊക്കെ എഴുതിയ സാഹിത്യരചനകളെ പിൻപറ്റിയാണ് നിർമ്മിത ബുദ്ധി കമ്പനികൾ പുതിയ പുസ്തകങ്ങൾ നിർമ്മിക്കുന്നത് എന്നതാണ്. ഇതനുവദിച്ചുകൂടെന്നും ഗവൺമെൻറ് നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം സർഗാത്മക മോഷണത്തെ നിയന്ത്രിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഡോണ്ട് സ്റ്റീൽ ദിസ് ബുക്ക് എന്ന ക്യാമ്പയിനും ആ പേരിലെ പുസ്തകവും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ സൊസൈറ്റി ഓഫ് ഫാദേഴ്സ് സമാനമായ ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനുഷ്യർ എഴുതിയ പുസ്തകങ്ങളും നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളും വായനക്കാർക്ക് വേർതിരിച്ചറിയുവാൻ വഴിയുണ്ടാക്കണമെന്നാണ് അവരുടെ ആവശ്യം. മനുഷ്യർ എഴുതിയ പുസ്തകങ്ങളുടെ കവറിൽ ഹ്യൂമൺ ഓതേഡ് എന്നൊരു സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന് അവർ പ്രസാധകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നോബൽ സമ്മാന ജേതാവായ കസുവോ ഇഷിഗുറോ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ ഇത്തരം പ്രതിഷേധങ്ങളുടെ മുന്നണിയിലുണ്ട്. സർഗാത്മക എഴുത്തുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിറകിലെ ലക്ഷ്യം. ഇതെല്ലാം കാണിക്കുന്നത് എഴുത്തിൻ്റെയും കലയുടെയും മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വലിയ വെല്ലുവിളി യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ്. എഴുത്തുകാരും വായനക്കാരും അതേപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. മനുഷ്യൻ്റെ സർഗാത്മകത എന്നത് അവന് മാത്രം സിദ്ധിച്ച അപൂർവമായ ഒരു ജൈവ സവിശേഷതയാണ്. നമ്മുടെ സംസ്കാരത്തെ, മാനവികത എന്ന ആശയത്തെ നിർണായകമായ തോതിൽ നിർമ്മിച്ചതും നിയന്ത്രിച്ചതും ഈ സവിശേഷത തന്നെയാണ്. ഭാഷയിലൂടെയുള്ള സംവേദനം എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സവിശേഷത. ഭാഷയെന്ന സാധ്യത സാങ്കേതികവിദ്യയ്ക്ക് കൈമാറിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഭാഷയിന്മേലുള്ള കുത്തകാവകാശം നമുക്ക് അവകാശപ്പെടാനാവില്ല. നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016. അവിടുന്ന് ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ന് മിക്ക സാഹിത്യ മേഖലകളിലും AI നിർമ്മിത പുസ്തകങ്ങൾ ലഭ്യമാണ്, മറ്റു കലാരൂപങ്ങളും. 2025 ഡ്രൂ ഹാൻകോക്ക് സംവിധാനം ചെയ്ത കമ്പാനിയൻ എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമ ഓർക്കുക. അതിലെ ഐറിസ് എന്ന സ്ത്രീ കഥാപാത്രം യഥാർത്ഥത്തിൽ ഒരു റോബോട്ടാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നത് സിനിമയുടെ അവസാനം മാത്രമാണ്. കൂടെ ജീവിക്കുന്ന മനുഷ്യരെ യഥാർത്ഥ മനുഷ്യരും AI നിർമ്മിത മനുഷ്യരും എന്ന നിലയിൽ വേർതിരിച്ചറിയാതെ വിഷമിക്കുന്ന ഒരു കാലം വരുമോ എന്ന സന്ദേഹമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മനുഷ്യരോട് കോപിക്കുകയും പിണങ്ങുകയും ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. സ്വയം പ്രവർത്തിക്കുക എന്നത് അവർക്ക് സാധിക്കുമെന്ന് ഇതിനകം തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും നിർമ്മിത ബുദ്ധിയുടെ കൗതുകകാലം അവസാനിക്കുകയും ഭീതിതമായ കാലം രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനും അവനാൽ ഉണ്ടാക്കപ്പെട്ട

0: ബന്ധപ്പെട്ട നിർമ്മിത ബുദ്ധിയും നേർക്കുനേർ വന്നു നിൽക്കുകയാണ്. സത്യത്തിൽ മാനവരാശിയുടെ ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക പോലും ഈ നേർക്കാഴ്ചയിലുണ്ട്. കേവലമായ കലയും സാഹിത്യവും എന്ന നിലയിൽ ചുരുക്കിക്കാണേണ്ട ഒന്നല്ല ഈ പ്രതിസന്ധി. എഴുത്ത് ഉയർന്ന തലത്തിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, സമൂഹത്തിൻ്റെ ചാലകശക്തി തന്നെ. ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും പ്രാപ്തിയുള്ള ഒന്ന്. മാനവികതയെ കാലാനുസൃതമായി പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കാനും സർഗാത്മകതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വവും അതിനുണ്ട്. അധികാരത്തോട് കലഹിക്കാനും അവരെ മുട്ടുകുത്തിക്കാനും കേൾപ്പുള്ള ഒരു ഉപാധി എന്ന നിലയിലും അതിനെ മനസ്സിലാക്കണം. മനുഷ്യരെ സ്വതന്ത്രരാക്കിയത് സർഗാത്മകതയാണ്, ചിന്തയിലേക്ക് നയിച്ചതും. അത്രയും പ്രാധാന്യമുള്ള ഒന്നിൻ്റെ മേലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ്. നിർമ്മിത ബുദ്ധിയെ ആരാണ് നിയന്ത്രിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്? നിർമ്മിത ബുദ്ധിക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ടോ? അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് മാത്രമാണോ അവ പ്രവർത്തിക്കുക? സത്യത്തിൽ ഇതിൻ്റെയൊക്കെ നിലവിലെ ഉത്തരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കേവലം മൂന്നോ നാലോ കമ്പനികളാണ് നിർമ്മിത ബുദ്ധിയുടെ ലോകത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അവർ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. അവയെ ടെക്നോളജി കമ്പനികളിൽ നിന്ന് വിശേഷിപ്പിക്കരുതെന്നും അവ യഥാർത്ഥ മിലിട്ടറി ടെക്നോളജി കമ്പനികളാണെന്നും വരെ വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ യുദ്ധ കമ്പനികളാണ് ഇനി അങ്ങോട്ട് സർഗാത്മകതയെയും നിയന്ത്രിക്കുക. ആലോചിച്ച് നോക്കൂ, ഇവർക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ ലോകത്ത് നിലവിലുള്ള രാഷ്ട്രീയാധികാരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. സാങ്കേതികവിദ്യ കോർപ്പറേറ്റുകളുമായി കൂട്ടുകൂടി ജനകീയാധികാരത്തെ അർത്ഥരഹിതമാക്കുകയാണ്. എന്തെഴുതണം, എങ്ങനെ എഴുതണം എന്ന് പ്രോഗ്രാം ചെയ്ത് സൃഷ്ടിക്കപ്പെടുന്ന സർഗാത്മക വിഭവങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്. മനുഷ്യബുദ്ധിയുടെ സർഗാത്മക പ്രവർത്തനശേഷി നിർമ്മിത ബുദ്ധിക്കുണ്ടാവുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബുദ്ധിയുടെ തലം പൂർണ്ണമായും യന്ത്രബുദ്ധി സാധിച്ചെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ശാസ്ത്രം മറ്റൊരു ചോദ്യം ഉയർത്തുന്നു, ബുദ്ധിയാണോ സർഗാത്മകതയെ സൃഷ്ടിക്കുന്നത് അഥവാ പ്രവർത്തനക്ഷമമാക്കുന്നത്? ഈ അന്വേഷണത്തിന് വേറിട്ടൊരുത്തരം പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാഭ് ഘോഷ് ഈയിടെ എഴുതിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവലായ ഗോസ്റ്റ് ഐ എന്ന കൃതിയിൽ ഒരു കഥാപാത്രം ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ സർഗാത്മക കഴിവുകളെല്ലാം തലച്ചോറിൽ നിന്നാണ് വരുന്നതെന്ന് ഉറപ്പുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം. അവ നമ്മുടെ ഉള്ളിൽ നിന്നാണ്, ശരീരത്തിൽ നിന്ന്, ഇന്ദ്രിയങ്ങളിൽ നിന്ന്. തലച്ചോറും അതിൻ്റെ ഭാഗം. അങ്ങനെയാണെങ്കിൽ യന്ത്രബുദ്ധിക്ക് മനുഷ്യൻ്റെ ചിന്തയെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. AI തലച്ചോറിനെ അനുകരിക്കുമായിരിക്കും, അത്ര തന്നെ. അതിനപ്പുറമുള്ള കാര്യങ്ങൾ, അതാണ് സർഗാത്മകത, അനുഭവം, വികാരം എന്നിവ. അവയൊന്നും യന്ത്രബുദ്ധിക്ക് വഴങ്ങിയെന്ന് വരില്ല. അമിതാഭ് ഘോഷിൻ്റെ ഈ വാദങ്ങളെ നമുക്ക് സ്വീകരിക്കാം, അത് ആശ്വാസകരവുമാണ്. എന്നാൽ ശാസ്ത്രം ഇക്കാര്യത്തിൽ വലിയ വെളിച്ചമോ ഉറപ്പോ നൽകുന്നില്ല. എന്തായാലും നിലവിലെ സാഹചര്യം സർഗാത്മകതയെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പ്രേരണയാക്കിയിട്ടുണ്ട്. എന്താണ് സർഗാത്മകത എന്ന അന്വേഷണം ന്യൂറോ സയൻസ് കൂടുതൽ ശ്രദ്ധയോടെ ഏറ്റെടുത്തിട്ടുമുണ്ട്. യുക്തിബദ്ധമായ ഒരു പ്രക്രിയയായി അതിനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കുവാൻ അതിന് കഴിയുകയുമില്ല. സർഗാത്മകതയുടെ പ്രധാന സവിശേഷത മൗലികതയാണ്. മനുഷ്യനിൽ അത് ജന്മവാസനയാണ് എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. മസ്തിഷ്കത്തോടൊപ്പം മറ്റെന്തെല്ലാം ശരീരാവയവങ്ങളാണ് അതിന് കാരണമായി തീരുന്നത് എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സങ്കീർണമായ ഒന്നിനെ കൃത്രിമമായി സൃഷ്ടിക്കുവാൻ യന്ത്രബുദ്ധിക്ക് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം. ഉത്തരം തൽക്കാലം നമ്മുടെ മുന്നിലില്ല. മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെടുന്ന സർഗോന്മാദം ഉദാത്തമാണ്. യന്ത്രങ്ങളുടെ സർഗജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇനി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. മറിച്ചും ചിന്തിക്കാം, യന്ത്രബുദ്ധിയുടെ കാലം സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളും ചിന്തകളും അനുഭവങ്ങളും മനുഷ്യരിലെ സർഗാത്മകതയ്ക്ക് വളമാവുകയും അങ്ങനെ പുതിയ കലയും സാഹിത്യവും ഉണ്ടാവുകയും ചെയ്യണം. അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട മാനവിക സർഗാത്മകത ഉരുത്തിരിഞ്ഞു വന്നേക്കാം.
1: നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. നിരൂപകൻ NE സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഒരാൾ എന്നും.
2: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു. അകത്ത് അയാളുണ്ട്. അടഞ്ഞ ജനലുകൾ കണ്ടപ്പോൾ അവൾ ഓർത്തു, ജനൽപ്പാളികൾ തുറന്നിടാതെ അയാൾക്ക് എങ്ങനെ ഉറങ്ങാനാകും? അയാളിപ്പോൾ അതിനായി ആരോടാകും കലമ്പുന്നത്? വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം പോലും അവരതിൽ തർക്കിച്ചു. അവൾ ജനലുകൾ അടച്ചു കുറ്റിയിടുന്ന കണ്ടുകൊണ്ട് മുറിയിലേക്ക് വന്ന അയാൾ അപ്പോഴേ പറഞ്ഞു, ജനലുകൾ തുറന്നിടണം രശ്മി, എനിക്കത് നിർബന്ധമാ. അയ്യോ, അവൾ പരിഭ്രമത്തോടെ മടിച്ചപ്പോൾ അയാൾ തന്നെ തുറന്നിട്ടു. കുറച്ചു കാറ്റും നാട്ടുവെളിച്ചവുമില്ലെങ്കിൽ എനിക്ക് ശ്വാസമുട്ടും. അവൾ മിണ്ടാതെ നിന്നു. അവിടുന്നിങ്ങോട്ട് ഇതുവരെ ഇത്രയേറെ വർഷങ്ങൾ അയാൾ ജനലുകൾ തുറന്നിട്ടു തന്നെ കിടന്നുറങ്ങി.

എന്നും അവർക്കിടയിൽ അതേച്ചൊല്ലി സംസാരമുണ്ടായി. അവൾ വിഷമിക്കുന്നതായി തോന്നിയാൽ അയാൾ പറയും, പേടിയാണെങ്കിൽ കുട്ടി അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കൊള്ളൂ. അവൾ പോവുകയില്ല, അയാളെ ചുറ്റിപ്പിടിച്ചു കിടക്കും. അയാൾ ആശ്വസിപ്പിക്കും, പേടിക്കണ്ട, കൂടെ ഞാനില്ലേ, ഇത് എൻ്റെ ഒരിഷ്ടമാണ്. അവൾ ചിരിക്കും, ഇഷ്ടം ശീലമായതാണ്. ഇമ്മാതിരി ഇഷ്ടങ്ങളുള്ള ഒരാളുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സിനിമയുണ്ട്, ഒരു നാടകമുണ്ട്, ഒരു കവിതയുണ്ട്, ഒരു പാട്ടുണ്ട്, പാട്ടിൽ നമ്മളുണ്ട്. ഉണ്ട്, ഉണ്ടാകും. അനുകരണാണല്ലേ ജീവിതം, തന്നെ തന്നെ തന്നെ. അങ്ങനെ ആ ചുറ്റിപ്പിടുത്തം വന്യമാകും. മകനുണ്ടായതോടെ അവൾ കിടപ്പ് അവനോടൊപ്പം മറ്റൊരു മുറിയിലാക്കി. നേരം വൈകി, ജനൽ തുറന്നിട്ടാൽ കുഞ്ഞിന് നീർവീഴ്ചയും തുമ്മലും മറ്റും വരുമല്ലോ. രാത്രി 3-ഉം 4-ഉം തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും കണ്ണടച്ചു കിടക്കും. അവൾ അയാളുടെ ശീലമായി മാറിയിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ. മകൻ മുതിർന്നപ്പോൾ അവൾ അതേ മുറിയിൽ മടങ്ങിയെത്തി. അവരിരുവരും അത് പറഞ്ഞ് ഇടയ്ക്കിടെ പരസ്പരം കളിയാക്കി. ഓരോ ഇഷ്ടങ്ങൾ, ഓരോ ശീലങ്ങൾ. അയാൾക്ക് വേറെയും ഇഷ്ടങ്ങളുണ്ടായിരുന്നു, ശീലങ്ങളായി മാറിയ ഇഷ്ടങ്ങൾ, ശീലങ്ങളുടെ ദാസ്യം. അയാൾ എന്നും പുലർച്ചെ അലാറം വെച്ചെഴുന്നേറ്റു, നടക്കാൻ പോയി. തിരികെ വന്ന് കാപ്പിയിട്ട് ഉറങ്ങുന്ന അവളെയും മകനെയും വിളിച്ചുണർത്തി ഒന്നിച്ചിരുന്ന് കുടിച്ചു. അവൾ അടുക്കളയിൽ കയറുമ്പോൾ ചെടികൾ നനച്ചു, കാർ കഴുകി, വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിക്കുന്ന മകനെ ശാസിച്ചു, അവൻ മടിച്ചില്ലെങ്കിലും ശാസിച്ചു. മകനെ സ്കൂളിലാക്കി, അവളെ അവളുടെ ഓഫീസിലും, എന്നിട്ട് സ്വന്തം ഓഫീസിലേക്ക് കാറോടിച്ചു പോയി. വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്തെത്തി മകനെയും കൂട്ടി വീണ്ടും ഓഫീസിൽ. ഇറങ്ങും വരെ മകൻ അവിടെ ഇരിക്കും. അവിടെ നിന്നിറങ്ങിയാൽ അവളുടെ ഓഫീസ്. അവളിറങ്ങാൻ എന്നും വൈകും. മൂവരും വീട്ടിലെത്തുമ്പോൾ ഇരുട്ടാകും. അപ്പോഴെല്ലാം അയാൾ ചുമ്മാതൊരു കുട്ടിക്കുസൃതിയോടെ കോളിംഗ് ബെൽ അമർത്തും. മകൻ ചോദിക്കും, അകത്ത് ഡോർ തുറന്നു തരാൻ ആരിയിരിക്കുന്നു അച്ഛാ? അയാൾ സിറ്റൗട്ടിൽ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് പറയും, അകത്ത് വേറെ ഒരു അച്ഛനുണ്ടടാ. ഡ്രസ്സ് മാറിയാൽ അയാൾക്കൊരു ചായ വേണം. അതയാൾ തന്നെ തിളപ്പിക്കും. ആ ചായയുടെ കടുപ്പം അയാൾക്കേ അറിയൂ. അവൾക്കും മകനും ചായ പകർന്നു നൽകി അന്നത്തെ വിശേഷങ്ങൾ ചോദിക്കും, പറയും. രാത്രി അവൾ മകനെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുമ്പോൾ അയാൾ ടെറസിൽ മലർന്നു കിടക്കും. അവളെങ്ങാൻ അടുത്തു ചെന്നാൽ പറയും, ചന്ദ്രൻ ചെറുതായി ചെറുതായി പോകുന്നുണ്ടല്ലേ. ഉണ്ടാകും, അടുത്തിടെ ചന്ദ്രനിൽ 1000-ത്തോളം വിള്ളലുകൾ കണ്ടെത്തിയത്രേ. ഓഹോ, ചന്ദ്രൻ അകമേ ചുരുങ്ങുന്നത് ശീലമാക്കുകയാകും. അവൾ അയാളോട് ചേർന്നിരുന്ന് ചന്ദ്രനെ നോക്കും. ഒക്കെ ചന്ദ്രൻ്റെ ഇഷ്ടം. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല അവളുടേത്, അയാളും അതെ. അതിനാൽ വീടെപ്പോഴും ഒരു നിശബ്ദതയിൽ ആണ്ടുനിന്നു. മകൻ കുട്ടിയായിരുന്നപ്പോൾ മാത്രമാണ് അതിന് മാറ്റമുണ്ടായത്. മുതിർന്നപ്പോൾ അവനും സംഭാഷണങ്ങളോട് വിമുഖനായി. അപൂർവമായി അവൾ പഴയ ചില ചലച്ചിത്ര ഗാനങ്ങൾ താഴ്ന്ന സ്ഥായിയിൽ പാടും. അവൾ പാടുന്നത് കേൾക്കാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നു. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി എന്ന പാട്ടാണ് അവൾ മിക്കവാറും പാടിയിരുന്നത്. വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവള്ളി കുടിലിൽ വെച്ചോ ആരോടും ചിരിക്കുന്ന കുസൃതിക്ക് പ്രിയദേവൻ ജീരകക്കസവിൻ്റെ പുടവ തന്നു എന്ന ഭാഗമെത്തുമ്പോൾ അയാൾ അവളെ ആഞ്ഞു പുൽകും. അസഹ്യത ഭാവിച്ച് മെല്ലെ കുതറിക്കൊണ്ട് അവൾ പറയും, വിട്, ഭരണിക്കാവ് ശിവകുമാർ ഓരോന്ന് എഴുതി വച്ചതിനെ ഞാൻ എന്തു പിഴച്ചു? നിനക്ക് പാടാൻ വേണ്ടി എഴുതിയതാണ് ആ പാട്ട്, എനിക്ക് കേൾക്കാനും. അവൾ ചോദിക്കും, ആ വരി എത്തുമ്പോൾ എപ്പോഴും എന്നെ കെട്ടിപ്പിടിക്കുമല്ലോ. ശീലായതാണ് കുട്ടി. അയാൾ കെട്ടിപ്പിടിക്കുമ്പോൾ അയാളുടെ ഇടതുകൈയിലെ ചെറുവിരലിലാകും അവളുടെ ശ്രദ്ധ. നഖം നീട്ടി വളർത്തിയ ആ വിരലിലേക്ക് അവൾ അസ്വസ്ഥതയോടെ നോക്കും. അയാൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവായ്പ് അവൾ മറക്കും. മറ്റു വിരലുകളിലെ നഖമെല്ലാം വെട്ടി വൃത്തിയാകുമെങ്കിലും ഈ ചെറുവിരലിലെ നഖം മാത്രം നിശ്ചിത നീളത്തിൽ മുറിക്കാത്തതെന്തേയെന്ന് ചോദിക്കണമെന്ന് അവൾ ആഗ്രഹിക്കും. പക്ഷേ ചോദിക്കുകയില്ല. ചോദിച്ചാൽ അയാൾ പറഞ്ഞേക്കും, മുറിക്കാൻ തോന്നണില്ലെന്നേ. ശീലങ്ങൾ, ഇഷ്ടങ്ങൾ, ആവർത്തനങ്ങൾ, ശാഠ്യങ്ങൾ. ശാഠ്യങ്ങൾ അല്ല, ഒരിക്കലുമല്ല. മോർച്ചറിയുടെ മുന്നിലേക്ക് ഒരു പോലീസ് വാഹനം തിരക്കിട്ടെത്തുന്നത് നോക്കി നിൽക്കെ അവൾ അകമേ പറഞ്ഞു, അല്ല, അതൊരിക്കലും ശാഠ്യങ്ങളായിരുന്നില്ല. ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ സ്വയം ക്രമപ്പെടുന്നത് എങ്ങനെ മറ്റൊരാൾക്ക് ശാഠ്യമാകും? അയാളുടെ സ്വഭാവം അതിൻ്റെ സൂക്ഷ്മതയിലും പൂർണ്ണതയിലും തനിക്ക് നന്നായി അറിയാമെന്ന് അവൾ വിശ്വസിച്ചു. അയാളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഇനിയുള്ള കാലം അയാൾ കൊണ്ടുനടന്ന ഓരോ ശീലങ്ങളും അവൾ ഓർമ്മിക്കും. ആ ഓർമ്മകളുടെ ശീലമാണ് ഇനി അങ്ങോട്ട് അവൾക്ക് അയാൾ. അയാൾ എന്നും കറുത്ത കരയുള്ള മുണ്ട് മാത്രം ധരിച്ചു, ഇളം നിറമുള്ള ഷർട്ടുകൾ മാത്രം തിരഞ്ഞെടുത്തു, നീല നിറമുള്ള പാരകൺ ചെരിപ്പിട്ടു, വട്ടത്തിൽ ഡയലുള്ള ബ്ലാക്ക് ഡോട്ടഡ് മെറൂൺ സ്ട്രാപ്പ് വാച്ചുകൾ കെട്ടി, തുളസിയിലയോ പനിക്കൂർക്കയിലയോ ഇട്ടു തിളപ്പി

0: ഇച്ച വെള്ളം മാത്രം കുടിച്ചു. പ്രഭാതങ്ങളിൽ അശ്രദ്ധയോടെ ഷേവ് ചെയ്ത് കവിൾ മുറിച്ചു. ഞായറാഴ്ച രാത്രികളിൽ നാട്ടിലുള്ള ബാല്യകാല സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് അരമണിക്കൂർ സംസാരിച്ചു. സെക്കൻഡ് സാറ്റർഡേകളിൽ ചെടിച്ചട്ടികളുടെ മണ്ണിളക്കി. രാഷ്ട്രീയം നോക്കാതെ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തു. നഖത്തുമ്പിലെ മഷിവട്ടം പതുക്കമായുവോളം എന്നും അവൾ കേൾക്കെ ചന്ദ്രഗ്രഹണം എന്ന് ഉരുവിട്ടു. മുറ്റത്തെ ചെടികളിൽ നിന്നും താഴെ വീണ പൂക്കൾ പെറുക്കാൻ ശ്രമിച്ചാൽ അയാൾ ഉടനെ വിലക്കി. വാടി വീണ പൂക്കൾ പെറുക്കരുത് കുട്ടി, വാസനിക്കരുത്. ആൾക്കൂട്ടവും ആഘോഷവും മടിപ്പിക്കുമെന്ന കാരണത്താൽ അതെല്ലാം അയാൾ പാടെ ഒഴിവാക്കി. ബന്ധുഗ്രഹ വിവാഹങ്ങൾ പോലെ ഒഴിവാക്കാനാവാത്ത ഘട്ടങ്ങളിൽ അവളെയും മകനെയും പറഞ്ഞുവിട്ടു. കുട്ടികളെപ്പോലെ ചെറു ചുവടുകൾ വെച്ച് തിരക്കില്ലാതെ നടന്നു. ഉടച്ച തൈരിൽ ഉപ്പ് ചേർത്ത് വറ്റൽമുളകും ഉള്ളിയും വേപ്പിലയും വറുത്തിട്ടാൽ അസലായിരിക്കുമെന്ന് അത്താഴമേശയിൽ പതിവ് തെറ്റാതെ പറഞ്ഞു. ഒന്നാം തീയതികളിൽ ബില്ലുകളടയ്ക്കാൻ ഓർമ്മിപ്പിച്ചു പണം നൽകി. ആർത്തവ ദിനങ്ങളിൽ അവരുടെ ദേഷ്യപ്പെടലുകൾ ക്ഷമയോടെ കേട്ടു. ക്ഷമിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ കൂടുതൽ ദേഷ്യപ്പെട്ടു. ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകും വരെ മലയാളം പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞതിനെ മകനെ പരിഹസിച്ചു. പോത്തുപോലെ വളർന്നല്ലോ, ആശാന്റെ രണ്ടുവരി തെറ്റാതെ ചൊല്ലടോ എന്ന വെല്ലുവിളിയെ അവൻ ഒരൊറ്റ ഉമ്മ കൊണ്ട് നിശബ്ദമാക്കുമായിരുന്നു. അവൻ്റെ ആ ഉമ്മ കിട്ടാൻ വേണ്ടിയായിരുന്നു പരിഹാസം എന്ന് പിൽക്കാലം അയാൾ എന്നും പൊട്ടിച്ചിരിച്ചു. ഭീകരമായി കോപിക്കുന്ന അയാൾ അവളുടെ ഓർമ്മയിലില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന ആമുഖത്തോടെ മാത്രം സംഭാഷണങ്ങൾ ആരംഭിച്ചു. ആരംഭിച്ചതെല്ലാം കൃത്യതയോടെ തുടർന്നു. നിഷ്കളങ്കമായ കൃത്യതയാണ് അയാളെന്ന് അവൾക്ക് പലപ്പോഴും തോന്നി. ആ കൃത്യത അയാളെ അപകടപ്പെടുത്തുമെന്നുപോലും അവൾ ഭയപ്പെട്ടു. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പകൽ അയാൾ എന്തു ചെയ്യുമെന്ന് അവൾ ഭീകരമായി ആശങ്കപ്പെട്ടിരുന്നു. അയാൾക്ക് പക്ഷേ അത്തരം ആശങ്കകൾ ഒന്നും ഉണ്ടായില്ല. അയാൾ പറഞ്ഞു, രാവിലെ നിന്നെ ഓഫീസിലാക്കിയിട്ട് വണ്ടിയോടിച്ച് പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പോകും. വൈകിട്ട് കൃത്യസമയത്ത് വിളിക്കാൻ വന്നാൽ പോരെ? അയാൾ പുതിയൊരു ശീലം തുടങ്ങുകയാണെന്നോർത്ത് അവൾ പുഞ്ചിരിച്ചു. നമ്മുടെ നാടാണ്, എന്നിട്ടും കാണാത്ത സ്ഥലങ്ങൾ എത്രയാണല്ലേ. തുടർന്നങ്ങോട്ട് ഓരോ ദിവസവും മറക്കാതെ അവൾ ചോദിക്കും, ഇന്ന് എങ്ങോട്ട് പോയി ദാസേട്ടാ? അയാൾ മടിച്ചു മടിച്ചു പറയും, ഞാനിന്ന് കല്ലിൽ ഗുഹാക്ഷേത്രം കാണാൻ പോയി. മണ്ണു തൊടാത്ത കല്ല്, തൊട്ടിട്ടില്ല, വിട്ടുപോവുകയുമില്ല. കാന്തം, നീയൊന്ന് കാണണം രശ്മി. ഞാനിന്ന് പിറക്കാട്ടുചിറ കാണാൻ പോയി. ചിറയ്ക്കടിയിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്തെ നിധി കിടപ്പുണ്ടത്രേ. നമുക്കീ ജീവിതമല്ലേ നിധികുംഭം, അല്ലേ? ഞാനിന്ന് കടുവാൾ ഗുഹാമുഖം കാണാൻ പോയി. രാജാക്കന്മാർ ഒളിച്ചിരുന്ന ഗുഹയാണെന്ന് കേട്ടു. ഒളിക്കാൻ ഒരിടമുള്ളത് എത്ര നന്ന്. ഞാനിന്ന് അഭയാരണ്യത്തിൽ പോയി, ആനക്കുട്ടിൽ കാണേണ്ടത് തന്നെ. ഞാനിന്ന് ഭൂതത്താൻകെട്ട് കാണാൻ പോയി. ജലം അടങ്ങിക്കിടക്കുന്നു, അടിയാകെ ചുഴി. എന്നിട്ടും എന്തൊരു ശാന്തത, എന്തൊരു ഗംഭീര വന്യത. പേടിയായി. ഞാനിന്ന് കടൽ കാണാൻ പോയി. ആഴങ്ങൾ ഒളിപ്പിച്ച ഇരമ്പം, തിര, കാറ്റ്, കടൽപ്പാലം. എനിക്ക് ചാടി മരിക്കാൻ തോന്നി. പക്ഷേ രശ്മി, നീയുള്ളപ്പോൾ ഞാൻ എന്തിനു മരിക്കണം? ഇങ്ങനെ എന്തെങ്കിലുമൊന്ന് കേൾക്കാനായി അവൾ എന്നും ചോദിക്കും. പറയൂ, ഇന്നെങ്ങോട്ടാണ് പോയത്? അയാൾ സംഭാഷണപ്രിയനല്ല, എങ്കിലും പറയും, ഞാനിന്ന്, ഞാനിന്ന്, ഞാനിന്ന്, ഞാനിന്ന്, ഇന്ന്. ഇന്ന് മോർച്ചറിയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ അവൾ ആലോചിച്ചു പോയി. മരിക്കാൻ മാത്രം നിങ്ങൾ ഏത് ശീലമാണ് തെറ്റിച്ചത്? ഏത് ശീലമാണ് നിങ്ങളെ ഒറ്റിയത്? എവിടേക്കാണ് ഒറ്റയ്ക്ക് പോയത്? പൊടുന്നനെ ഒരു അപരിചിതനോടൊപ്പമായിരുന്നു ഇത്രനാളും കഴിഞ്ഞതെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ആ നിമിഷം അയാളുടെ ദിനസരിക്കുറിപ്പുകൾ വായിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ആ അവസാനത്തെ പേജെങ്കിലും, അതെങ്കിലും വായിക്കണം. മോർച്ചറിയുടെ വരാന്തയോട് ചേർന്നുള്ള കൽക്കെട്ടിലേക്ക് കൈനീട്ടി ഒരു ഇലഞ്ഞിമരം നിൽപ്പുണ്ട്. അതിനു ചുവടെ കുഴിഞ്ഞുവീണ പൂക്കൾ. അവിടേക്ക് നോട്ടം നീണ്ടപ്പോഴേ അയാളുടെ ശബ്ദം പിന്നിൽ സ്പഷ്ടമായും അവൾ കേട്ടു. മണ്ണിൽ വീണതല്ലേ, പെറുക്കരുത്, വാസനിക്കരുത്. ശീലങ്ങൾ അവൾക്കുമുണ്ട്. അവളുടെ ശീലമാണ് അയാൾ. അവൾ കൂസുകയില്ല. എന്നത്തെയും പോലെ അവൾ പരിഹസിച്ചു ചിരിക്കും. ഒന്ന് പോയേ, വിഡ്ഢിതം പറയാതെ. പറയാൻ പറ്റും, പക്ഷെ ചിരിക്കാൻ കഴിയില്ല, കരയാനുമാകില്ല. രണ്ടിനുമിടയിൽ കൈകൂപ്പി നിന്ന് അവൾ ദൈവദശകം മെല്ലെ ഉരുവിട്ടു. ആഴിയും തിരയും കാറ്റും അഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം.
1: ഒരാൾ എന്നും മനോജ് വെങ്ങോലയുടെ കഥയാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ഇനി കെ സുജാത എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: ഒരു മഴപ്പാട്ട്. വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ

കരിയുമായോടി വന്നെത്തിയതാണ് ഞാൻ, കരിമുകിൽ പെണ്ണുങ്ങളെങ്ങു പോയി. ഒരു

പോയോ? പരിധി വിട്ടവളന്ന് കേറിക്കളിച്ചതിൽ പരിഭവം പറയാത്തൊരാളുമില്ല. അരുമയാണെങ്കിലും കുസൃതികൾ കൂടിയാൽ ഉടയോനും കയ്യോങ്ങിപ്പോവുകില്ലേ? തിരിമുറിഞ്ഞിടാതിവൾ പെയ്തു പെയ്തെൻ്റെ പുരയിടത്തെ പുഴ പുണർന്നിരുന്നു. അറയിൽ ഞാൻ തന്ന വിത്തെവിടെ എന്നു ചോദിച്ചു മഴയൊത്തിവൾ കയറി വന്നിരുന്നു. പുഴയിൽ ഞാനേൽപ്പിച്ചതൊക്കെയും സൂക്ഷിച്ച് തിരികെ വീട്ടിൽ കൊണ്ടു തന്നിരുന്നു. തെരുവുകൾ വയലുകൾ മൈതാന ഭംഗികൾ കാണുവാൻ പുഴയൊത്ത് വന്നിരുന്നു. ഒരു കള്ളിയെപ്പോലെ വന്നെൻ്റെ ധനധാന്യമൊരു പിടി വെക്കാതെടുത്തിരുന്നു. ആർത്തല ചലറിക്കിതച്ചും കുതിച്ചുമാ തറവാട് മൂടിത്തിമർത്തിരുന്നു. അരുമയാണെങ്കിലും കുസൃതികൾ കൂടിയാൽ ഉടയോനും കയ്യോങ്ങിപ്പോവുകില്ലേ? കരിമുകിൽ തീർക്കുന്നു മഴകളെ പുഴകളെ കരകളെ വയലിൻ്റെ കൗതുകത്തെ. വയറും നിറഞ്ഞ് തുള്ളിക്കളിച്ചോടുന്ന വിരുതുള്ള ജീവൻ്റെ ഉത്സവത്തെ. മനുജനെ, മനുജൻ്റെ നൂറ് നൂറായിരം മഹിതമോഹാഹ്ലാദ കൂജനത്തെ. മലരിനെ, കുളിരിനെ, കുളിരിലാർന്നുലയുന്ന

തന്നെ. കലിയടങ്ങിടാതെ താണ്ഡവം തുള്ളുവാൻ ഇട നൽകിടേണ്ടിവൾ ശാന്തമൂർത്തി.

പാകിടട്ടെ മണ്ണിലൻ കനവിൻ്റെ വിത്തുകൾ പാകിടേണം. അവമുളച്ചായിരം കതിർവീശി അന്നമായി ജലമായി സുഗന്ധം പരത്തിടട്ടെ. മൃതി കൊയ്

0: ത്തിലൊക്കെയും പുതുനാമ്പ് വിടരുവാനൊഴുത് മുന്നേറിടട്ടെ. ഇനി എൻ കലപ്പ ഞാനാഴ്ത്തട്ടെ മണ്ണിൽ, എൻ കനവിൻ്റെ വിത്തുകൾ പാകിടേണം. അവ മുളച്ചായിരം കതിർവീശി അന്നമായി ജലമായി സുഗന്ധം പരത്തിടട്ടെ. മൃതി കൊയ്ത പാടത്തിലൊക്കെയും പുതുനാമ്പ് വിടരുവാനൊഴുതു മുന്നേറിടട്ടെ. പുതുനാമ്പ് വിടരുവാനൊഴുതു മുന്നേറിടട്ടെ.
1: തട്ടകം.
0: ഒന്നു കാണേണമാ തട്ടകം, അജ്ഞാത തീരത്തിലെങ്ങോ ലസിക്കുമാ തട്ടകം. ചെന്നു

0: ഇടണം മണ്ണിലോ പാതാളഗർഭഗേഹത്തിലോ ഹൃത്തിലോ ഒന്നു കാണേണം. ആ കണ്ട വിശേഷങ്ങളൊന്നൊഴിയാതെ ഇവിടെ പറയണം. കൂട്ടരെ കാണുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് കൈപിടിച്ചാനന്ദമൊപ്പം നുകരണം. മുത്തച്ഛനച്ഛനും മുത്തശ്ശി അമ്മയും മൂർധാവിൽ മുത്തി ആശീർവാദമേകണം. മായാതെ തങ്കലിപികളിൽ തൻ പേര് മണ്ണിൽ കുറിച്ചവർ ദർശനം നൽകണം. മുൻപേ നടന്നവരൊക്കെ വിശ്രാന്തിയാം ദുഗ്ധം നുകർന്നിരിക്കുന്നിടത്തെത്തണം. ഒന്നു കാണേണമാ തട്ടകം വേറിട്ട ബന്ധുക്കളൊന്നിച്ച സ്വർഗീയ മണ്ഡപം.
1: കെ സുജാത സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
4: മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 9:31:05. FM മോർണിംഗ് സെലക്ഷൻസ് ആരംഭിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. മൗനത്തിന്റെ അഗാധതയിലൂടെ സഞ്ചരിക്കാം ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ്. മൗനം പലപ്പോഴും അർത്ഥവത്താണ്. ഹൃദയം മുറിഞ്ഞിരിക്കുമ്പോഴും നിറഞ്ഞിരിക്കുമ്പോഴും വാക്കുകൾ വരില്ല, പകരം മൗനം സംസാരിക്കും. മൗനത്തിന്റെ ജാലകം മെല്ലെ തുറന്നു വരുന്നു. ഇതാ പ്രിയപ്പെട്ട ഒരാൾ, സുജാത പാടിയ ഗാനം. പഴവിള രമേശന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ചിത്രം മാളൂട്ടി.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മൗനത്തിൻ കവിളിൽ നാണമോ, വെയിലിൻ തങ്കച്ചിലമ്പുലിയോ, കാലങ്ങളായി നോവായി നീ മനസ്സിൽ നിറയുന്നു. അനൂപ് മേനോന്റെ വരികൾ, നിനോയ് വർഗീസിന്റെ സംഗീതം, രാജ്കുമാർ രാധാകൃഷ്ണൻ ആലപിച്ചത്. ചിത്രം 'പത്മ'.

മൗനം വാചാലം, വിട പറയാൻ വാക്കുകളില്ല, യാത്ര ചൊല്ലാൻ പദങ്ങളുമില്ല. ഇനിയെങ്കിലും എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും എസ് ജാനകിയും ശബ്ദം പങ്കിട്ടത്. യൂസഫലി കെച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

മൊഴിയായി, മഴയായി, മുകിലായി, കണിമലരായി മൗനം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രണയിക്കുന്ന ഹൃദയങ്ങളിലൂടെ. മാംഗല്യം തന്തുനാനേന എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, രാജലക്ഷ്മി എന്നിവർ ആലപിച്ച ഗാനം. വരികൾ ദിനനാഥ് പുത്തഞ്ചേരി, സംഗീതം സയനോര ഫിലിപ്പ്.

മൗനങ്ങൾ സംസാരിക്കുന്ന മോഹങ്ങൾ പെയ്യുന്ന ഈ നേരത്ത് അതെ, ഇതാണ് ഇതുവരെയും തേടിയിരുന്നത്. വിജയ് യേശുദാസും അപർണ ബാലമുരളിയും മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ബിജുപാൽ.

0: പറയാതെ പറയുന്ന മൗനത്തിലൂടെ ഒരു യാത്ര. ഇതായിരുന്നു ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇനി നാളെ രാവിലെ 8:30. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും പ്രധാനമന്ത്രി ദാമിനിൽ അറിയിച്ചു. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ഇന്ന് ന്യൂഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. സിപിഐഎം സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൌൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിരോധിത ഇ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തൃശൂർ മണലൂരിൽ വീടിനു മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. മണലൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 തുറന്നു. 4 ഷട്ടറുകൾ 50 cm വീതവും 2 ഷട്ടറുകൾ 15 cm വീതവുമാണ് ഉയർത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: നേർവഴി. നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ KFBയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സെഫിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ബ്രെയിൽ പ്രസ്സിലെ സ്റ്റാഫായിട്ടുള്ള ഷിംലാദാണ്. നമസ്കാരം. എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ KFBയുടെ ബ്രെയിൽ പ്രസ്സില്?
2: ഞാൻ KFBയിലെ ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 29 ഏകദേശം 2.5 വർഷം കംപ്ലീറ്റ് ആകുന്നു.
1: എവിടെയാണ് സ്വദേശം ഷിംലാദിന്റെ?
2: എന്റെ സ്വദേശം വർക്കല നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സ്വദേശം.
1: കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് ഏത് പ്രായത്തിലാണ് തിരിച്ചറിയുന്നത്?
2: ജന്മനാന്റെ കാഴ്ച കുറവാണ്, പക്ഷെ എന്റെ വീട്ടുകാർ പറയുന്ന വെച്ചാൽ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് ഞാൻ ഓരോ ഒബ്ജക്റ്റുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളെ പോലെ അല്ലെന്നുള്ളത് മനസ്സിലാക്കിയാണ് കാഴ്ച കുറവുണ്ടെന്നുള്ള ടെസ്റ്റ് നടത്തി ബ്ലൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ വാപ്പാക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് അത് മെയിനായിട്ട്
1: ചെക്ക്
2: ചെയ്യാൻ കാരണം.
1: ഏത് സ്കൂളിലാണ് പഠിച്ചതൊക്കെ?
2: ഞാൻ 1-ാം ക്ലാസ് തൊട്ട് പഠിച്ചത് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ വർക്കല അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് ഹൈസ്കൂൾ ശിവേരി സ്കൂളിൽ, അത് കഴിഞ്ഞ് ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം.

0: പഠിച്ചത്.
1: പഠിച്ചത്
0: ലൈറ്റ് ദ ബ്ലൈൻഡ് സ്കൂൾ ധാരാളം പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്.
1: ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇരിക്കാൻ പറ്റിയത്,
0: വരാൻ
1: പറ്റിയത്.
0: സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചില നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
1: ഉറപ്പായിട്ടും. എന്റെ 6 വയസ്സിലാണ് ലൈറ്റ് ദ ബ്ലൈൻഡ് സ്കൂളിൽ ചേരുന്നത്, 1-ാം ക്ലാസ് തൊട്ട് അവിടെ ചേരുന്നു. എനിക്കൊരു പുതിയൊരു അനുഭവം വരുന്നത്, എനിക്ക് ഉമ്മാനെ ഒന്ന് വിട്ട് ചിന്തിക്കാം, അത് കൊച്ചിലെ എല്ലാവർക്കും വീട്ടുകാരെ വിട്ട് മാറിയിരിക്കാൻ പറ്റാത്തതാണ്. ഒറ്റപ്പെടൽ എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഫീൽ ചെയ്തെങ്കിലും പിന്നെ പിന്നെ നമ്മളെപ്പോലുള്ള കുട്ടികളെയൊക്കെ കണ്ട് ചേട്ടന്മാരെയൊക്കെ ഇട്ട് കളിച്ചും ചിരിച്ചൊക്കെ വന്ന് അവര് ഇതങ്ങ് മാറി. ഞാൻ ഏകദേശം 10 വർഷം ആ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്.
0: ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മിംഗിളായി അങ്ങ്
1: ചേർന്ന് ആ കൂട്ടത്തില് കുറച്ച് കാണുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രസമായിരുന്നു.
0: ബാക്കിയുള്ളവരെയൊക്കെ
1: സഹായിക്കാനൊക്കെ പറ്റി. എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി എന്താണ് ബ്ലൈൻഡ്നെസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് അതൊരു പ്രത്യേക ഫീലായിരുന്നു.
0: ആ സമയത്തുള്ള ടീച്ചേഴ്സ് അവരെയൊക്കെ
1: ഓർമ്മയുണ്ട്. അയ്യോ, എല്ലാരും ഇപ്പോഴും ഉണ്ട്. എല്ലാരും ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ റിട്ടയർമെന്റ് ആവുന്നതാണ്. 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചർമാർ എല്ലാരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാരും സപ്പോർട്ടാണ്. സ്കൂള് തന്നെ ഒരു നമുക്ക് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നില്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലത്തെ ഇതാണ്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കളിക്കാനുള്ള സ്ഥലവും പ്രാർത്ഥനയും ഫുഡാണ് ഇവിടെ എടുത്ത് പറയേണ്ടത്. നല്ല ഫുഡായിരുന്നു. എന്റെ ചെറുപ്രായത്തിൽ അവിടെ പഠിച്ചവർക്ക് അറിയാം, നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണ്.
0: ആ ഒരു സ്കൂളിംഗ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്. ഏത് വിഷയമാണ് പഠിച്ചത്?
1: പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു.
0: പൊളിറ്റിക്കൽ സയൻസ്. അതിന് പിന്നെ ഇപ്പോ പി ജി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, പി ജി ചെയ്യുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി പിന്നെ പി എസ് സി നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫെഡറേഷനിൽ ജോലിയുടെ ഇത് വന്നപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. പിന്നെ ഉപരിപഠനമായിട്ട് വേറെ ഒന്നും പോയിട്ടില്ല.
0: ഉപരിപഠനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
1: താല്പര്യമുണ്ട്. എനിക്കൊരു ജോലിയാണ് മസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പഠിച്ച് നിൽക്കുന്നതിനുപരി പെട്ടെന്ന് ജോലി കിട്ടണം,
0: അതാണ്
1: ഏറ്റവും വലിയ ആഗ്രഹം. വീട്ടിലൊരു ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് ജോലി വാങ്ങണം എന്നുള്ളത് ആയിരുന്നു. എന്റെ ഡിഗ്രി കഴിഞ്ഞ തൊട്ട് ഞാൻ ജോലിയുടെ പുറകെ നടക്കുകയാണ്.
0: തൽക്കാലം ഒരു ജോലി ഉണ്ട്. ഇനി പക്ഷേ അടുത്ത ലെവലിലേക്ക് പി എസ് സി
1: എക്സാമുകളൊക്കെ എഴുതി, വർഷം കുറച്ച് എക്സാമുകളുണ്ട്, അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും.
0: പിന്നെ നമ്മുടെ KFB ബ്രെയിൽ പ്രസ്സിലേക്ക് വരുമ്പോ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറയാമോ?
1: ബ്രെയിൽ പ്രസ്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് കേരളത്തിൽ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണത്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ പഞ്ച് ചെയ്ത് സ്പൈറൽ ചെയ്ത് അത് ഇന്ന ഇന്ന സ്കൂളുകളിലോട്ട് അയക്കുക എന്നുള്ളതാണ് അവിടെ എന്റെ ജോലിയായിട്ട് വരുന്നത്. അതിന് ഞാൻ മാത്രമല്ല, അവിടെ ഉള്ള സ്റ്റാഫുകൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നവരും.
0: ആക്ച്വലി ഇപ്പോ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ.
1: അതെ.
0: അപ്പോ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ ഉള്ളത്, അതോ സ്റ്റിൽ അത് അതേപോലെ തന്നെ ഉണ്ടോ, എന്താണ് ഫീൽ ചെയ്യുന്നത്?
1: ഇല്ല, അത് കൂടിയിട്ടാണുള്ളത്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിന്റിംഗ് രീതി ഇപ്പോഴും കുറച്ചുകൂടെ ടെക്നോളജി കൂടിയിട്ടാണുള്ളത്. നേരത്തെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് കേട്ടാണ് കണക്കുണ്ട്, ഒരു പുസ്തകം അടിക്കാൻ ഒരു 80-100 പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം അടിക്കാൻ, ഷീറ്റുകളെ അടിക്കാൻ പറ്റൂ. അതിപ്പോ മാറി, ഇപ്പൊ കുറച്ചുകൂടെ ടെക്നിക്കൽ പരമായിട്ട് നല്ല മെഷീൻസുകളൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: പിന്നെ ഇപ്പൊ ഒരുപാട് പേര് സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയല്ലോ കൂടുതലായിട്ട്.
1: അതെ.
0: അപ്പോ ഈ ബ്രെയിലി പുസ്തകങ്ങളുടെ ഒരു സാധ്യത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഷിംലാദിന്റെ?
1: സ്ക്രീൻ റീഡർ വഴി അത് നമ്മളത് കിട്ടുമ്പോൾ അത് കേട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും ഒരു സാധനം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ആവശ്യമുള്ളവർ ഇപ്പോഴും ബ്രെയിൽ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുക്കുകൾ പോകുന്നത്,
0: പ്രിന്റ് ചെയ്ത്
1: പോകുന്നത്.
0: പിന്നെ ഇത് വായിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ?
1: ബ്രെയിലി നോട്ട്സ് വായിക്കുന്നത്, ബ്രെയിലി എന്ന് പറയുന്നത് ഒരു 27 വരിയുള്ള ഒരു വരിയിൽ 30 സെല്ല് വരുന്ന ഒരു ബോർഡാണ് ബ്രെയിലി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു സെല്ലിൽ 6 ഡോട്ട്സ് വരും, 1, 2, 3, 4, 5, 6. ഈ 6 ഡോട്ട് തന്നെയാണ് നമ്മൾ ഓരോ രീതിയിൽ മറച്ചും തിരിച്ചുവിട്ട് അത് ഒരു അക്ഷരങ്ങളായി മാറുന്നത്
0: വായിക്കുന്നത്.
1: ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇത് വായിക്കുന്നത്.
0: ബ്രെയിലി ചെറുപ്പത്തിലേ പഠിച്ചിരുന്നോ?
1: അതെ, ബ്ലൈൻഡ് സ്കൂളിൽ പോയത് തൊട്ട് ബ്രെയിലി പഠിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് തൊട്ട് അതാണ് പഠിച്ചിരുന്നത്.
0: പഠിച്ചത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സുഹൃത്തുക്കൾ എങ്ങനെയാ വായിച്ചു തരുന്നത്? അല്ലെങ്കിൽ നമ്മൾക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ചധികം നമുക്ക് പ്രഷർ ഉണ്ടാവുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ചെയ്തത്?
1: ചെറിയ സ്കൂളിൽ കുറച്ചുകൂടെ ടീച്ചർമാരും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമ്മളെ ഫോക്കസ് ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പക്ഷെ കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അത്രത്തോളം പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ 2016-19 ഡിഗ്രി ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാര് വഴിയും പിന്നെ മുമ്പ് പഠിച്ച ചേട്ടന്മാര് നമ്മൾ സീനിയേഴ്സ് വഴിയൊക്കെ ഉള്ള ഓരോ സോഴ്സ് കണ്ടെത്തിയായിരുന്നു അന്ന് പഠിച്ചോണ്ടിരുന്നത്. കേട്ട് പഠിക്കുക, റെക്കോർഡിംഗ് ക്ലാസ്, അതൊക്കെ തന്നെ.
0: നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടോ? മീൻസ് ഒരു ഗ്രൂപ്പ് ഒക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പോ അങ്ങനെ കോളേജ് ലെവലിലുള്ളവരെല്ലാരും ചേർന്നിട്ടുണ്ടോ?
1: കോളേജ് ലെവലിലുള്ളവരും, അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോഴും നിലവിലുണ്ട്, ഭയങ്കര ആക്റ്റീവ്.

0: ആ
1: എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു
0: പോസ്റ്റൊക്കെ
1: ഫോസ്റ്റ്
0: ഇടാറുണ്ട്.
1: ഒക്കെ ഇടാൻ പോയത്.
0: ഒഴിവ് സമയത്തൊക്കെ ശിംല എന്താ ചെയ്യാറ്?
1: ഒഴിവ് സമയം കൂടുതലും ഞാൻ മ്യൂസിക് കേൾക്കുക. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറെ നാളുകൊണ്ട് PSC പുറകെ നടക്കുന്നു. PSC പഠിക്കുന്നു.
0: അപ്പോ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ മാത്രം
1: പാട്ട് കേൾക്കുന്നു.
0: പാട്ട് പാടുമോ ശിംല? അത്
1: പാട്ട് പാടാറില്ല. എനിക്ക് കേൾക്കുന്ന എനിക്ക് ആ താളം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൽബം സോങ്സ് ഒക്കെ ഞാൻ കുഞ്ഞുനാളുകളിൽ വീട്ടിലൊക്കെ ചെക്കന്മാരൊക്കെ ഇടുന്നതൊക്കെ കേട്ടിട്ട് അതങ്ങനെ ഒരു ഇഷ്ടമായത്.
0: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിലെ എന്റെ വീട്ടിലെ ഉമ്മയും വാപ്പ പിന്നെ ഒക്കെയുണ്ട്, ഇത്തയുണ്ട്, രണ്ടുപേരും മാരീഡാണ്.
0: എല്ലാരും വളരെ സപ്പോർട്ടീവായിട്ട്
1: കൂടെ നിൽക്കുന്നത്. എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് അങ്ങനെ അവര് ഇതുവരെ നോക്കിയിട്ടില്ല. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് പോകുന്നുണ്ട്.
0: നമ്മുടെ ഈ പ്രസിന്റെ പ്രവർത്തനത്തിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ?
1: ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബ്രെയിൽ പ്രസ്സിലാണ്. അത് KAB കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അതില് ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് അയക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ.
0: നമുക്കറിയാം നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകള് കുട്ടിക്കാലത്താണ് ഉണ്ടാവുക. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് എന്താണെന്ന് പറയാം.
1: സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചേർന്ന് ആ വർഷം തൊട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വർഷം വരെ ആ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു വിനോദയാത്രകൾ കൊണ്ടുപോകുമായിരുന്നു. ആ വിനോദയാത്രകളെല്ലാം ഓരോ വർഷവും ഓരോ രീതിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഓർമ്മയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് ചെന്നൈയിലൊക്കെ പോണ സമയത്ത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ അന്ന് കയറുന്നത്. അതെനിക്ക് സ്കൂളിലെ ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ കയറുന്നതിനേക്കാൾ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്തത് എൻ്റെ സ്കൂളിലെ അധ്യാപകരോടാണ്. അന്ന് അതുകൊണ്ട് അത് മനോഹര അനുഭവം എന്ന് പറയുന്നില്ല. അന്നൊരു വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത്. അന്നത് ചെന്നൈയിൽ ചെന്ന് ഇറങ്ങുന്നത് അന്നൊരു ഒരു വേറൊരു അനുഭവമായിരുന്നു. അത് അവർ നമ്മളെ കരുതുന്നതും അവർ നമ്മളെടുത്ത് എന്നെ അന്ന് ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എൻ്റെ എസ്കോർട്ട് ആയിട്ടുണ്ടായിരുന്നത്. ആ ചേട്ടൻ എന്നെ തോളിലൊക്കെ വെച്ചായിരുന്നു. ഞാൻ തീരെ കുഞ്ഞായിരുന്നു
0: പോകുന്നത് അല്ലേ. പിന്നെ നമ്മുടെ കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പരീക്ഷകള് അല്ലെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്?
1: കോളേജിൽ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് കൂട്ടുകാർക്ക് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അവരൊക്കെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ അവർ എഴുതുന്ന നോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു അവരെ കൊണ്ട് കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ള സ്ക്രൈബിനെ കണ്ടെത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ ചിലപ്പോൾ അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്ക്രൈബ് സമയത്തിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജ് യൂണിയനൊക്കെ ഇടപെട്ടെന്ന് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്ത് സ്ക്രൈബിനൊക്കെ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെയുള്ള രീതിക്കുള്ളൊക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു.
0: ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോലിക്കൊപ്പം തന്നെ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണോ എങ്ങനെ?
1: നമ്മൾ പഠിക്കുന്നതെല്ലാം സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വൈറ്റ് ഗ്രൂപ്പ് കോള് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് കോളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ KAB തന്നെ യൂത്ത് ഫോറം നടത്തുന്ന PSC ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പൊ നിലവിലുണ്ട്. അതിലും ഡെയിലി ചോദ്യങ്ങളിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കൂടുതലും ക്ലാസ്സുകൾ കേൾക്കുന്നത് യാത്രാ സമയത്താണ് എനിക്ക് കൂടുതലും ടൈം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് വരുന്നത് ഒരു 2 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്ത് വേണം തിരുവനന്തപുരത്ത് ഈ ജോലി സ്ഥലത്തെത്താൻ. ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ ഒരു 9 മണിക്ക് ഞാൻ എത്തുന്നു ഓഫീസിലെത്താം. അപ്പോൾ ആ ഒരു ടൈം ഞാൻ
0: മാക്സിമം
1: ഇതിനുവേണ്ടി ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലും ഹെഡ്സെറ്റ് വെച്ച് ഇതാണ് കേൾക്കുന്നത്.
0: അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
2: KFBയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സേവിൽ ജിഗാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 11:10. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കും. ജിന്ദഗി നമിലേഗി ദോബാര എന്ന ചിത്രത്തിൽ മോഹിത് ചൗഹാൻ, അലേസ മെൻഡോൻസ എന്നിവർ ആലപിച്ചത്. ശങ്കർ എഹ്സാൻ ലോയുടെ സംഗീതം, ജാവേദ് അക്തറിന്റെ വരികൾ.

തനു വിഡ്സ് മനു റിട്ടേൺസ്, ദേവ് നെഗി പാടിയ ഗാനം, രാജശേഖറിന്റെ വരികൾ, കൃഷ്ണസോളയുടെ സംഗീതം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് കേൾക്കാം.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8 June വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8 June വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 25:32. സേവന വാർത്തകളിലേക്ക്. സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ ഈ മാസം 10, 11, 12 തീയതികളിൽ ഇടുക്കി ചെറുതോണിയിലുള്ള ജില്ലാ വ്യാപാര ഭവനിൽ സിറ്റിംഗ് നടത്തും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സിറ്റിംഗിൽ ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചവർ മതിയായ രേഖകൾ സഹിതം ഹാജരാക്കണം. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റുകളുടെയും ഒഴിവുകളുണ്ട്. ഒഴിവുകൾ താൽക്കാലികമാണ്. പരമാവധി 11 മാസത്തേക്കായിരിക്കും നിയമനം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും www.ssus.ac.in സന്ദർശിക്കുക. ssus.ac.in. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക്

0: കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികകളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 10 രാവിലെ 10 കോളേജിൽ എത്തണം. വിളിക്കേണ്ട നമ്പർ 0466-2-24-2-24-2-2-4-5-0. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ദ്വിഅത്സര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് +2 തത്തുല്യ പരീക്ഷ പാസ്സായ 18-35 മധ്യപ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠന കാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 4 മുൻപ് നേരിട്ടെത്തി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 62-82-85-83-74, 62-82-85-83-74.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 2 ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൗജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7 പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. പരിശീലനവും ഭക്ഷണം ഒഴികെയുള്ള താമസ സൗകര്യവും സൗജന്യമായിരിക്കും. താൽപ്പര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതി 5 സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ഇനി പറയുന്ന മേൽവിലാസത്തിൽ അയക്കണം. വിലാസം: സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 680121. നമ്പർ 0480-282-20-31, 0480-282-20-31. മേൽവിലാസം ഒരിക്കൽ കൂടി പറയാം: സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 680121, തൃശൂർ. അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2-50-57-91, 0491-2-50-57-91. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:12.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,275 നിരക്കിലും പവന് 114,200 നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. ഇപ്പോൾ
1: സംഗീതലഹരി.
0: ഇന്ന് സംഗീതലഹരിയിൽ ശുഭമുത്കലും സംഘവും പാടിയ ഗാനങ്ങൾ. ആൽബം അലിമോരെ അങ്കന

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് 6

0: ശുഭ മുത്കലും സംഘവും പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ സംഗീതലഹരിയിൽ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആലാപ് അവതരിപ്പിക്കുന്ന ഗാനമേള വൈകിട്ട് 6 മണിക്ക്. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജൈവ ഉൽപ്പന്ന സായാഹ്ന നാട്ടുചന്ത ഇന്ന് വൈകിട്ട് 4 മുതൽ 8 വരെ കാക്കനാട് ഓണം പാർക്കിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-43-87 അല്ലെങ്കിൽ 0944-45-58-88. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484

0: രണ്ട് 42 63 87 04 84 2 42 63 97 അല്ലെങ്കിൽ 94 46 45 58 88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.

ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, ജൂൺ 8 വൈകിട്ട് 6 മണിക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് എം ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയുൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.
2: രണ്ടായിരത്തി 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥിയായി ലിംഗമനേനി രമേശ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പവൻ കല്യാണാണ് ഇക്കാര്യം അറിയിച്ചത്. മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവദ്വീപ്, ബാണാസുരസാഗർ മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. സ്വർണവില പവന് 2,200 രൂപ കുറഞ്ഞ് 1,12,000 14,000 രൂപയാണ് ഗ്രാമിന്. തെലങ്കാന റേസിംഗ് പരിപാടിയുടെ ഭാഗമായി ഹൈദരാബാദിൽ ത്രെഡ് പോച്ചാമ്പള്ളി കൈത്തറി പ്രദർശനം ആരംഭിച്ചു. 2003 ഭൌമ സൂചിക പദവി ലഭിച്ച കൈത്തറി ഇനമാണ് പോച്ചാമ്പള്ളി. എറണാകുളം ചേരാനെല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ്

0: പരിശോധനയിൽ 110.73 ഗ്രാം MDMA മൂന്ന് പേരെ എക്സൈസ് പിടികൂടി. അമൃത നഗർ ആനയോട്ടിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 185,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരിയിൽ പാഴ്സൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അണ്ടർ 18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റും 22 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മഹാനടി എന്ന ചിത്രത്തിൽ ചാരുലത മണി ആലപിച്ചത്. രചന മദൻ കർക്കി, സംഗീതം മിക്കി ജെ മേയർ.

കപിലിന്റെ വരികൾക്ക് നിവാസ് കെ പ്രസന്ന ഈണമിട്ട ഗാനം, അഭയ് ജോധ്പുക്കർ, സൈന്ധവി എന്നിവർ പാടിയത്. ചിത്രം

വേലായുധം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി രചന വിവേക്, സംഗീതം വിജയ് ആന്റണി, വി വി പ്രസന്ന, സുപ്രിയ ജോഷി എന്നിവർ ആലപിച്ചത്.

0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
1: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം വെപ്പം എന്ന ചിത്രത്തിൽ നിന്ന്. രചന ന മുത്തുകുമാർ, സംഗീതം ജോഷ്വ ശ്രീധർ. സുസന്നെ ദമലോ ആലപിച്ച ഗാനം.

വിനീത് ശ്രീനിവാസൻ, രഞ്ജിത്ത്, ജാനകി അയ്യർ എന്നിവർ ആലപിച്ച ഗാനം അങ്ങാടിത്തെരു എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ നമുത്തുകുമാർ, സംഗീതം വിജയ് ആന്റണി.

തുപ്പാക്കി എന്ന ചിത്രത്തിലെ ഗാനം ഹരിഹരൻ, ബോംബെ ജയശ്രീ എന്നിവർ ആലപിച്ചത്. വരികളിൽ മുത്തുകുമാർ. സംഗീതം നൽകിയത് ഹാരിസ് ജയരാജ്.

വിജയ്പ്രകാശ്, അജീഷ് ദിവാകർ എന്നിവർ ആലപിച്ച ഗാനം വടകറി എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ പൊൻരാജ്, സംഗീതം യുവൻ ശങ്കർ രാജ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യ US കരസേനാ സ്റ്റാഫ് ചർച്ചകളുടെ 29-ാമത് പതിപ്പ് ഹവായിൽ പൂർത്തിയായി. ഇരു രാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിക്കുകയും ചെയ്ത ചർച്ച ഇന്ത്യ US തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തെന്നലയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകുകയാണ് ലക്ഷ്യമെന്നും കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന മേഖലയാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. മന്ത്രി KA തുളസി ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് യോഗം. വയനാട്ടിൽ പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സ തേടിയ വിദ്യാർത്ഥികൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണെന്ന് പ്രാഥമിക നിഗമനത്തിൽ ഡോക്ടർമാർ. വിദ്യാർത്ഥികൾ ചികിത്സ തേടിയ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക സി കൃഷ്ണൻ അറിയിച്ചു. വയനാട് പാടിച്ചിറയിൽ പുലർച്ചെ വളർത്തുനായയെ വന്യജീവി കൊന്നു. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. പഞ്ചാബിലെ മുല്ലൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് എന്ന നിലയിലാണ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: 50 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജയനയന സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഓർക്കിഡ് കൃഷി അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു വെണ്ണലയിലുള്ള PR മണി. തുടർന്ന് സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി ലിജി തങ്കച്ചന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരികുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. ഹൈപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ യുവശക്തി എന്ന പദ്ധതി ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ജി വേണുഗോപാൽ പാടിയത്. രചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിൽ താൽക്കാലിക നിയമനത്തിനായി റൂസയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രോജക്ട് അസിസ്റ്റന്റ് ലെവൽ 1 ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ NYBINREMELLO@kusa.ac.in എന്ന വിലാസത്തിലേക്ക് RUSA2/CHE/PA എന്ന തലക്കെട്ടോടുകൂടി ഈ മാസം 18 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484286-2173 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം. NYBINREMELLO@kusa.ac.in. ഫോൺ നമ്പർ 0484286-2173. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 7-ാം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻപരിചയവുമുള്ളവർക്ക് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബസ് ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. കുറഞ്ഞത് 1 വർഷത്തെ മുൻപരിചയം ആവശ്യം. വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-00-00-64-12 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 94-00-00-64-12.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത.

0: HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും രണ്ടാമത്തേത് 23-24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0495-2-36-50-91 0495-2-36-50-91. സുപ്രീംകോടതിയുടെ സമാധാൻ സമാരോഹ് ലോക് അദാലത്ത് ഓഗസ്റ്റ് മാസം 21-22-23 തീയതികളിൽ നടക്കും. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൗൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാരധാരണയോടെ ഒത്തുതീർപ്പിന് അനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് www.sci.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. www.sci.gov.in. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-51-57-65 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. 0491-2-51-57-65. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R. പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്നു.

0: മൂന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്ക് ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 രാവിലെ 6 അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും, അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MP, MLA, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി

0: സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നി ഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21 പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രഗ്നാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രഗ്നാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രഗ്നാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ എ സി ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് ഇഇ പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1 റാങ്ക്. MSc SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1 റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ധി. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 km പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
2: പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായാണ് കേരളം കരുതപ്പെടുന്നത്. എന്നാൽ അതേസമയം ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളിയും കേരളം പലതവണ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജനസാന്ദ്രതയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധവും ഈ രോഗങ്ങളുടെ വ്യാപനത്തിന് ചിലപ്പോൾ അനുകൂല സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. കേരളത്തിൽ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാന ജന്തുജന്യ രോഗങ്ങളിലൊന്നാണ് എലിപ്പനി. പ്രത്യേകിച്ച് മഴക്കാലത്തും വെള്ളപ്പൊക്ക സാഹചര്യങ്ങളിലും രോഗബാധ വർദ്ധിക്കുന്നത് നാം കാണാറുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന കർഷകർ, തൊഴിലാളികൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പ് പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കാറുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരനുഭവം നിപ്പ വൈറസ് രോഗവ്യാപനമാണ്. അതുപോലെ തന്നെ പക്ഷിപ്പനിയുടെ സാഹചര്യങ്ങളിലും കേരളം നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അതിവേഗ നിയന്ത്രണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും നാം മുമ്പ് പല അവസരങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം ഒരു പൊതു സന്ദേശമുണ്ട്. ജന്തുജന്യ രോഗങ്ങളെ നേരിടാൻ ഒരു വകുപ്പിന്റെ പ്രവർത്തനം മാത്രം മതിയാകില്ല. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരാശയമാണ് ഏകാരോഗ്യ സമീപനം അഥവാ വൺ ഹെൽത്ത് അപ്രോച്ച്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്ന സമീപനമാണിത്. ഉദാഹരണത്തിന്, വനനശീകരണം മൂലം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധ്യത കൂടുന്നു. ഇതോടെ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിക്കുകയും പുതിയ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നു. അതുപോലെ കാലാവസ്ഥാ

വ്യതിയാനം കൊതുകുകൾ പോലുള്ള രോഗവാഹകരുടെ വ്യാപനത്തെ സ്വാധീനിക്കുകയും പുതിയ പ്രദേശങ്ങളിലേക്ക് രോഗങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകില്ല. ഈ കൂട്ടായ പ്രവർത്തന രീതിയെയാണ് ഏകാരോഗ്യ സമീപനമെന്ന് വിളിക്കുന്നത്. ഈ സമീപനത്തിന്റെ പ്രധാന ലക്ഷ്യം രോഗം വന്ന ശേഷം ചികിത്സ നൽകുക മാത്രമല്ല, രോഗമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അത് തടയുക എന്നതുകൂടിയാണ്. അതിനായി മനുഷ്യരിലെയും മൃഗങ്ങളിലെയും രോഗങ്ങൾ നിരീക്ഷിക്കുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, പരിസ്ഥിതി മാറ്റങ്ങൾ വിലയിരുത്തുക, വിവരങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിൽ പങ്കുവെക്കുക എന്നിവ വളരെ പ്രധാനമാണ്. കേരളത്തിന് ഈ രംഗത്ത് നിരവധി അനുഭവങ്ങൾ ഉണ്ടെന്ന് നാം നേരത്തെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ പേവിഷബാധ, പക്ഷിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ സമീപനം അനിവാര്യമാണ്. മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുക, രോഗലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയുക. ഇന്നത്തെ ലോകത്തിൽ മഹാമാരികൾ അതിർത്തികൾ മാനിക്കുന്നില്ല. ഒരു രാജ്യത്ത് ആരംഭിക്കുന്ന രോഗം വളരെ വേഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. അതാണ് ഏകാരോഗ്യ സമീപനത്തിന്റെ അടിസ്ഥാന സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മൃഗങ്ങളും ആരോഗ്യവാന്മാരായിരിക്കണം. മൃഗങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണമെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യകരമായിരിക്കണം. ഈ തിരിച്ചറിവിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയവും സമഗ്രവുമായ സമീപനമാണ് ഏകാരോഗ്യ സമീപനം. ജന്തുജന്യ രോഗങ്ങളെ പൂർണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. എന്നാൽ രോഗവ്യാപന ശൃംഖലയിലെ ഓരോ കണ്ണിയും തിരിച്ചറിഞ്ഞിടപെട്ടാൽ ഇവയുടെ വ്യാപനം ഗണ്യമായി കുറക്കാൻ സാധിക്കും. അതിനായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ഒരുപോലെ ജാഗ്രത ആവശ്യമാണ്. ആദ്യം ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട ചില ലളിതമായ മുൻകരുതലുകളെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വമാണ്. മൃഗങ്ങളെ സ്പർശിച്ചതിനു ശേഷമോ അവയുടെ വിസർജ്യങ്ങളുമായി സമ്പർക്കത്തിൽ വന്നതിനു ശേഷമോ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പല രോഗാണുക്കളും കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഒരു ശീലം തന്നെ നിരവധി രോഗങ്ങളെ തടയാൻ സഹായിക്കും. അതുപോലെ സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ്. മലിനമായ വെള്ളത്തിലൂടെ എലിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കണം. ഭക്ഷണ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. പാൽ, മാംസം, മത്സ്യം തുടങ്ങിയവ നന്നായി വേവിച്ചു മാത്രമേ കഴിക്കാവൂ. ശുദ്ധീകരിക്കാത്ത പാലും പാകം ചെയ്യാത്ത മാംസവും പല ജന്തുജന്യ രോഗങ്ങളുടെയും ഉറവിടമാകാം. രോഗബാധിതമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി അനാവശ്യ സമ്പർക്കം ഒഴിവാക്കണം. മൃഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ കയ്യുറ, മാസ്ക്, ബൂട്ട് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് രോഗബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. വളർത്തുമൃഗങ്ങളുള്ള കുടുംബങ്ങൾ അവയ്ക്ക് സമയബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും ആരോഗ്യ പരിശോധന നടത്തുകയും വേണം. പ്രത്യേകിച്ച് പേവിഷബാധ പോലുള്ള രോഗങ്ങൾ തടയുന്നതിൽ വാക്സിനേഷൻ നിർണായകമാണ്. ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വ്യക്തികളുടെ ശ്രമം മാത്രം മതിയാകില്ല, സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലും അനിവാര്യമാണ്. ആദ്യം തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കണം. മാലിന്യം കെട്ടിക്കിടക്കുന്നത് എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകും. അതിനാൽ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിർമാർജനം കാര്യക്ഷമമാക്കണം. കൊതുക്, ഈച്ച, എലി, ചെള്ള് തുടങ്ങിയ രോഗവാഹകരെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, ആവശ്യമായാൽ കീടനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. കന്നുകാലികൾക്കുള്ള വാക്സിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. മൃഗങ്ങളിലെ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ തടയാൻ കഴിഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള വ്യാപനവും കുറയ്ക്കാൻ കഴിയും. രോഗനിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അസാധാരണമായ രോഗലക്ഷണങ്ങൾ മൃഗങ്ങളിലോ മനുഷ്യരിലോ കണ്ടെത്തുമ്പോൾ അത് വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ പല വലിയ രോഗവ്യാപനങ്ങളെയും തുടക്കത്തിൽ തന്നെ തടയാൻ സഹായിക്കും. കർഷകർക്കും മൃഗസംരക്ഷകർക്കും പതിവായി പരിശീലനം നൽകേണ്ടതുണ്ട്.
രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും സുരക്ഷിതമായ മൃഗപരിപാലന രീതികളും അവരെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യം.

0: ലക്ഷ്യമാണ്. രോഗവ്യാപനം കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം ഇടപെടാൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തണം. നിപ്പ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത്തരം സംഘങ്ങളുടെ പ്രാധാന്യം നാം കണ്ടതാണ്. പൊതുജന ബോധവൽക്കരണവും വളരെ പ്രധാനമാണ്. രോഗങ്ങൾ എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് ജനങ്ങളിലെത്തണം. ഭയവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കി ശാസ്ത്രീയമായ വിവരങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മൃഗസംരക്ഷകർ, കശാപ്പുശാല തൊഴിലാളികൾ, വനമേഖലയിൽ ജോലി ചെയ്യുന്നവർ, മൃഗഡോക്ടർമാർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ നടപടികളും പരിശീലനങ്ങളും നൽകണം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ്. സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് വ്യക്തിശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം നൽകണം. ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗനിരീക്ഷണത്തിനും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകണം. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാലിന്യ സംസ്കരണം, രോഗവാഹക നിയന്ത്രണം, ജനകീയ ക്യാമ്പയിനുകൾ എന്നിവ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിക്കുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മുൻകരുതലുകളും സമൂഹത്തിന്റെ ഉത്തരവാദിത്തപൂർണമായ ഇടപെടലുകളും ആരോഗ്യ സംവിധാനങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങളും ഒരുമിക്കുമ്പോഴാണ് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭാവി ഉറപ്പിക്കാൻ കഴിയുക.
1: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ്

ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ടുകൊണ്ടു

0: അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 1-ാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ.

0: ലോക് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:08. ഫോൺ ഔട്ട് ഗാനോത്സവം അവതരണം ലൗലി.

0: ഹലോ,
1: ഹലോ.
0: ഇത് ഷുക്കൂർ സാറാണോ?
1: അതെ.
0: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്, കൊച്ചി FM-ൽ നിന്ന്.
1: പറയാം.
0: ആ, ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്നുള്ള പരിപാടിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കത്ത് വന്നു, ബീന മരടിൽ നിന്ന് എഴുതിയതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹോസ്പിറ്റൽ സൂപ്രണ്ട് അബ്ദുൽ ഷുക്കൂർ സാർ 30 May സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. സാറിന് ആശംസകൾ നേർന്നുകൊണ്ട് സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം വെച്ചു കൊടുക്കണം. പിന്നെ സ്ഥാപനത്തിൻ്റെ അഭിമാനം, രോഗികളുടെ ദൈവം, അങ്ങനെ എണ്ണിയാലൊടുങ്ങില്ല സാറിൻ്റെ അപദാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. സാറ് പോയത് ഒരു തീരാനഷ്ടമാണ്. പുതിയകാവ് ആയുർവേദ കോളേജിലെ ഞങ്ങളുടെ സാറിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ആകാശവാണിയിലൂടെ ഒരു വിഷു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ സാറിന് കൊടുക്കുന്ന സമ്മാനമാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആ, സാറേ എവിടാ താമസിക്കുന്നേ? ആ, കാക്കനാട്. ആ ശരി. ആ ഹാ ഹാ ഓക്കെ. അപ്പം സാറ് റിട്ടയർ ചെയ്തു അല്ലേ? മുപ്പത്തൊന്നാം തീയതി. ആ ശരി. ആ ഹാ ഹാ ഓക്കെ. അല്ല, 31st ഒന്ന് വർക്കിംഗ് ഡേ ആയിരുന്നോ? ഓ ശരി. ആ ശരി. അപ്പൊ അന്ന് സെൻഡ് ഓഫ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. ആ ശരി ഓക്കെ. അപ്പോ എത്ര വർഷമായി സാറ് സർവീസ്? ഇവിടെ തന്നെ ആയിരുന്നോ? പുതിയാവിലായിരുന്നോ? ഓ, അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യണ്ടല്ലേ. അവിടെ പഠിച്ച് അവിടെ തന്നെ ജോലിക്ക് കയറി. ശരി. അപ്പൊ ആരൊക്കെയുണ്ട് സാറിന്റെ വീട്ടില്?
1: എന്റെ വാപ്പണ്ട്, പിന്നെ മക്കള്, വൈഫുണ്ട്. മൂന്നുപേരും MBBS പഠിക്കുന്നു.
0: ഓ,
1: നല്ലൊരാൾ MD പഠിക്കുന്നു, ബാക്കി രണ്ടുപേരെ MBBS പഠിക്കുന്നു.
0: ശരി. അപ്പൊ എന്തായാലും ഡോക്ടർമാരുടെ കുടുംബമായി അല്ലേ. നല്ല കാര്യം. അപ്പൊ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? സാറിന്റെ എന്താ പറയാ, ഔദ്യോഗിക ജീവിതത്തെ കുറിച്ച്? ഇപ്പൊ അവിടെ നിന്ന് പോന്നു, അപ്പൊ വല്ലാത്തൊരു വിഷമമുണ്ടോ? ഇത്രയും വർഷം ജോലി ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് പോരുമ്പോ. അതെ അതെ, അതാണ് വീണ എഴുതിയിരിക്കുന്നതും.
1: അഡ്മിനിസ്ട്രേഷൻ. ആ
0: അതെ. എന്നാലും നമ്മള് ഇത്രയും കാലം നമ്മള് എന്താ പറയുന്നത്, നമ്മുടെ വീട്ടിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ച ഒരു സ്ഥാപനല്ലേ.
1: നമ്മള് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി കൊടുത്തിട്ടുണ്ട്.
0: ഓക്കെ, അതാണ്. അപ്പൊ അത്രയും സേവനം സാർ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യും.

0: ഇതു അല്ലേ,
1: ചെയ്തിട്ടുണ്ട്.
0: അതിൽ അഭിമാനവും ഉണ്ട്. അപ്പൊ എന്തായാലും ഇവരെല്ലാവരും സാറിനെ മിസ് ചെയ്യുന്നതാണ് ഈ കത്ത് വായിച്ചപ്പോ മനസ്സിലായേ.
1: ഓക്കെ ഓക്കെ.
0: ആ അപ്പൊ സാറ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ, അത് കേൾപ്പിച്ചുതരാം.
1: പാട്ടിനെ കുറിച്ച് എനിക്ക് അത്രയും ഗഹനമില്ല.
0: സിനിമകൾ കാണാറില്ലേ?
1: സിനിമകൾ കാണാൻ സമയം ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് നമ്മുടെ ആശുപത്രിയുടെ പരിപാടിക്ക് സമയം കിട്ടുള്ളൂ.
0: ഓക്കെ, അപ്പൊ ഞാനൊരു നല്ലൊരു പാട്ട് ഞാൻ വെച്ചുതരാം.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും സാറ് ഇടയ്ക്ക് ഇനി ഹോസ്പിറ്റലിലോട്ട് ഇടയ്ക്ക് ഇറങ്ങും എന്ന് വിചാരിക്കുന്നു അല്ലെ? ബീനയൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വെച്ചുതരാം. ഓക്കെ, എല്ലാരും തിരക്കിന്ന് പറയൂ കേട്ടോ. ഓക്കെ, ബൈ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ, ഇത് ജെസ്സി ജോർജ് ആണോ?
2: അതെ അതെ.
1: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ.
2: നമസ്കാരം.
1: നമസ്കാരം. അതെ, ലീല ജോസഫ് ഒരു കത്ത് എഴുതി വിളിക്കണമെന്ന് പറഞ്ഞ. ഇടയ്ക്ക് എഴുതാറുണ്ട് ഫോൺ ഔട്ടിലേക്ക്. അപ്പോ എഴുതിയിരിക്കുന്നത് നിങ്ങൾ മൂന്ന് പേരുടെയും പിറന്നാള് മെയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ?
2: അതെ അതെ.
1: അപ്പോ ചേച്ചിയുടെ പിറന്നാള് മെയ് 9 അല്ലേ?
2: അതെ.
1: പിന്നെ രണ്ടാമത്തെ ആള് ലീല മെയ് 20, പിന്നെ മൂന്നാമത്തെ ഷേളി മെയ് 3. അപ്പൊ മൂന്ന് പേരുടെ പിറന്നാള് മെയ് മാസത്തില്. അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയേ?
2: നല്ല വിശേഷം. എല്ലാവരും മഴയുണ്ടല്ലോ, ഇപ്പൊ ചൂട് മാറി മഴയായി.
1: മഴയുണ്ടോ ഇപ്പോ?
2: ഇവിടെ മഴ പൊടിയുന്നുണ്ട്.
1: ആണോ? ഇവിടെ നല്ല വെയിലാണ്. പിന്നെ എന്താ, നിങ്ങൾ മൂന്നാളും കരത്തയുടെ ഇടവകയിലാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണല്ലേ?
2: അതെ അതെ അതെ അതെ. എന്റെ ആദ്യം കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് ഈ അനിയത്തിമാരെയോട് വലിയ കാര്യം പറഞ്ഞു. അവര് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഓരോ ഓരോരുത്തരെ ഏൽപ്പിച്ചു. അങ്ങനെ അടവകളൊന്ന് തലത്തിലാണ്.
1: ശരി. അപ്പൊ എളയനീത്തി ഷേളി അല്ലേ? ഷേളി ജോയ്. മൂത്താള് ജെസ്സി ജോർജ്. പിന്നെ കത്ത് അയച്ചത് ലീല ജോസഫ്. അപ്പൊ
2: ഈ
1: ഷേളി ജോയ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുവാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്.
2: അതെ അതെ. ഓപ്പറേഷൻ കഴിഞ്ഞ് അയാൾക്ക് യൂട്രസിന്റെ റിമൂവ് ചെയ്തിട്ട്
1: റെസ്റ്റിലാണല്ലേ?
2: അതെ, റെസ്റ്റിലാണ്. ഇപ്പൊ 2 കഴിഞ്ഞു.
1: ആ ശരി. അപ്പോ വെള്ളിത്തിര വീണ്ടും തുടങ്ങിയതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരി എഴുതിയിരിക്കുന്നേ.
2: ഞങ്ങള് റേഡിയോ കേൾക്കാറുണ്ട്. ചിലപ്പോ അവിടെ ഭയങ്കര സ്വരം കാരണം കേൾക്കാൻ പറ്റൂല. റേഡിയോ വെച്ചാൽ തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് വയറിൽ. അതുകൊണ്ട് പഴയതായിട്ടാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇടക്കിടക്ക് വെക്കൂല.
1: ശരി,
2: വെക്കാറുണ്ട്. ശനി ഞായറാണല്ലേ
1: നമ്മുടെ ഫോൺ ഔട്ടുള്ളത്. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിലാണോ? എന്റെ ഭർത്താവ്.
1: കുട്ടികളോ?
2: കുട്ടികള് ഒരാള്, രണ്ടുപേര്. ഒരാള് മിലിറ്ററിയിലാണ്, മകള്, മകൻ പിന്നെ ഡിസൈനറാണ്.
1: ശരി. ഓക്കെ. അപ്പൊ എല്ലാരും നന്നായിരിക്കുന്നു. രണ്ടാൾക്കും ഫാമിലി ഒക്കെ ആയോ?
2: മക്കളുണ്ട് രണ്ടുപേർക്കും. രണ്ടുപേർക്കും
1: സുഖമായിട്ടിരിക്കണു അല്ലേ?
2: അതെ, സുഖമായിട്ടിരിക്കണം.
1: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോ.
2: എനിക്ക് പൊട്ടുകുത്താൻ എന്നുള്ള പാട്ട് നല്ല പാട്ടാണ്.
1: നല്ല പാട്ടാണ്. അതെ, മാധുരിയുടെ ഒരു ഹിറ്റ് പാട്ടാണ് അല്ലേ? പഴയ പാട്ടുകളാണോ കൂടുതലും ഇഷ്ടം?
2: അങ്ങനെയുള്ള പാട്ടുകൾ, ഈ മാധുരിയുടെ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ടുകളൊക്കെ നല്ല പാട്ടാണ് അവരുടെ പാട്ടുകൾ. എല്ലാവരുടെയും നല്ലതാണ്, എങ്കിലും പ്രത്യേകിച്ച്
1: മാധുരി ഒരിത്തിരിയും കൂടി ഇഷ്ടം അല്ലേ?
2: ഇഷ്ടം. അതെ.
1: അപ്പൊ പാട്ട് വെച്ചു തരാം. എല്ലാരും തിരക്കിന്ന് പറയൂ. പിന്നെ വയ്യാതിരിക്കുന്ന ഷേളി അല്ലേ? ഷേളി ജോയ്. പ്രത്യേക അന്വേഷണം പറയൂ. എന്നാ ഞാൻ വെച്ചോട്ടെ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ. ബൈ
2: ബൈ ബൈ
1: ബൈ.

0: ഹലോ,
1: ഇത് പ്രവീണയാണോ?
0: അതെ.
1: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ.
0: ഓക്കേ.
1: ആ, അപ്പൊ വിളിക്കണമെന്ന് പറഞ്ഞൊരു കത്ത് എഴുതിയത് AR ശാന്തകുമാരിയാണ്.
0: എന്റെ ഫ്രണ്ടാണ്.
1: അപ്പൊ എന്റെ സ്നേഹിത പ്രവീണയെ വിളിക്കണം, ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചു കൊടുക്കണം. ഇതിലെഴുതിയിരിക്കുന്നത്

0: 20 വർഷത്തെ സ്നേഹത്തണലിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വിവാഹശേഷം അധികം ദൂരത്തല്ല എങ്കിലും പരസ്പരം കാണാനുള്ള അവസരം കുറവായിരുന്നു. പണ്ടും ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ റേഡിയോ ഒരു പ്രധാന താരം തന്നെയാണ്. പിന്നെ വെള്ളിത്തിരയിലേക്ക് വിളിക്കാറുണ്ട്, കിട്ടുന്നില്ല. അതുകൊണ്ട് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലൂടെ ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ മനോഹരമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രവീണയെ വിളിക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ നിങ്ങള് ബാല്യകാല
1: സുഹൃത്തുക്കളാണ്?
0: സ്കൂളിൽ ഒരുമിച്ചായിരുന്നോ?
1: സ്കൂളിൽ ഒരുമിച്ചല്ല, നമ്മള് ബന്ധുക്കളാണ്. വീട് ഞങ്ങള് ഓപ്പോസിറ്റ് നേരെ, അങ്ങനെ വീട് ആയിട്ട്.
0: ഓ ശരി. ഇത് എവിടെയാണ്, സ്ഥലം എവിടെയാ?
1: ഞങ്ങളുടെ വീട് നെട്ടൂര്. ഞാൻ കല്യാണം കഴിച്ച് കലൂരിലേക്ക് പോകുന്ന ശാന്ത കുമ്പളം.
0: ഓ അത് ശരി. കുമ്പളങ്കാരിയാണല്ലേ?
1: നെട്ടൂർക്കാരാണ് ഞങ്ങള്.
0: ഓക്കേ.
1: ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്. രാവിലെ എണീറ്റാല് റേഡിയോ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്, അത് കേട്ടുകൊണ്ടാണ്. ഒത്തിരി നല്ല പരിപാടികളാണ്, നിങ്ങളെല്ലാവരും അറിയാം. അതുകൊണ്ട്
0: ആരുണ്ട് വീട്ടില്?
1: വീട്ടില് ഇപ്പൊ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, കുട്ടികള് രണ്ടുപേരാണ്. മൂത്താള് ട്രിവാൻഡ്രം ആണ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസില്. ചെറിയ ആള് HCL ബാംഗ്ലൂരാണ്. തല കല്യാണം കഴിച്ചതാണ് ഞങ്ങള് രണ്ടുപേരും മാത്രം. ഒത്തിരി പേര് കേൾക്കണുണ്ട് കേട്ടോ. നമുക്ക് വിളിച്ചിട്ട് കിട്ടാതെ വരണതും അല്ലാതെ ലെറ്റർ എഴുതാനൊന്നും സാധിക്കാത്ത സമയം കിട്ടും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒത്തിരി പേര് കേൾക്കേണ്ടത്. എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ, നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഒത്തിരി പേര് ഇത്
0: കേൾക്കണതാണ്.
1: നമ്മളിങ്ങനെ പറയും ഓരോ കാര്യങ്ങളും, റേഡിയോയിൽ വരുന്ന കാര്യങ്ങളും ന്യൂസും എല്ലാം കേൾക്കും. ഇങ്ങനെ കണ്ടിന്യൂസ്
0: വെച്ചോണ്ടിരിക്കും.
1: രാവിലെ നേരത്തെ, ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല, നേരത്തെ പോകുന്ന സമയത്ത് നമ്മുടെ ടൈം ഒക്കെ സെറ്റ് ചെയ്യണത് ഇതിലൂടെയാണ്. രാവിലെ എണീറ്റ് ഓരോ കാര്യങ്ങളും അതനുസരിച്ച്. പിന്നെ അമ്മയും എല്ലാരും
0: കേൾക്കണവരായിരുന്നു. അതെ, മിക്കവരും അതൊരു സ്ഥിരമാക്കാറുണ്ട്. സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
1: ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരും. ഒത്തിരി അറിവുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ, പാട്ട് മാത്രമല്ല, എല്ലാണ്ടല്ലോ ആരോഗ്യപരമായിട്ടുള്ളതും. ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്.
0: സന്തോഷം. അങ്ങനെ ഒരാളങ്ങനെ പറയുമ്പോഴേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങളിലേക്ക് എത്തുന്നു എന്നറിയുമ്പോ നമുക്കും ഒരു സന്തോഷം.
1: ശരിക്കും ഞങ്ങള് കൊച്ചിലേ തുടങ്ങി റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാ ശാന്ത അങ്ങനെ എഴുതിയത്. ചെറുതായ പ്രായത്തില് പഠിച്ചു നടക്കുന്ന ആ സമയത്തേ ഞങ്ങള് കേൾക്കുകയും പാട്ട് ആസ്വദിക്കലും അങ്ങനെ.
0: ഇപ്പൊ തമ്മില് കാണാറില്ലേ?
1: ആ കാണും, വല്ലപ്പോഴും മാത്രം. നമ്മള് ഇടക്ക് വീട്ടില് ചെല്ലുന്ന സമയത്ത്
0: അങ്ങനെ.
1: എന്നുവെച്ചാൽ ഞാൻ ചെല്ലുന്ന സമയത്തായിരിക്കില്ലല്ലോ ശാന്ത
0: വരുന്നത്.
1: അപ്പൊ അതുകൊണ്ട് പിന്നെ മെസ്സേജ് അയക്കി വിളിച്ച് അങ്ങനെ കാര്യം എല്ലാം അറിയാറുണ്ട്.
0: അപ്പോ പാട്ട് ഏതാ വേണ്ടേ പറഞ്ഞു?
1: പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് ഗോപിക ആ പാട്ടില്ലേ, കാട്ടത്തേ കളിക്കൂടില്ലേ.
0: ഞാൻ
1: അനിയത്തി പാടും, അവള് നന്നായി ഈ പാട്ട് പാടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടം.
0: ഓക്കേ, അത് വെച്ചേരാം.
1: ആ ഇടക്ക് ഇടക്ക് കൂടണം. ലൗലി മാഡത്തിനെയൊക്കെ അറിയാം കേട്ടോ, എപ്പോഴും ഫോണിലേക്ക് കേട്ട് ഇങ്ങനെ റേഡിയോയിലൂടെ ഒരു കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം എല്ലാവരെയും. റിയ, മറ്റേ രാജേഷ് സാർ ഉണ്ടായിരുന്ന സമയത്ത് അത് അറിയാം, എല്ലാവരും അറിയാം. പിന്നെ വെള്ളിത്തിരയിലെ ആണെങ്കിൽ ഇതുപോലെ വിളിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല.
0: എല്ലാരും ഒരേ സമയം വിളിക്കുന്നോണ്ടാ കിട്ടാത്തെ.
1: കാരണം
0: ഒരു പാട്ട് തീരുന്ന സമയത്താ നമ്മളൊരു കോൾ എടുക്കുന്നത്. അന്നേരം ആരാണോ ലൈനിലുള്ളത് അവർക്ക് കിട്ടും, അതാണ് അതിന്റെ ഒരു ടെക്നിക് എന്ന് പറയുന്നത്.
1: പിന്നെ ഓർമ്മച്ചിന്ത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഓർമ്മച്ചിന്തിലേക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് വാട്സപ്പില് ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ വെക്കും, പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് നമ്മൾ ഉടനെ അയച്ചില്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് വരുമ്പോ പിന്നെ അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടാ ജയമോഹൻ സാറ്, അഖിൽ, റിയാസ്, റിയ, എല്ലാവരും. അതാ എല്ലാരും അറിയാം.
0: ജയനും അഖിലും ട്രാൻസ്ഫർ ആയി രണ്ടുപേരും.
1: അതായി അവരെ കേൾക്കാത്തല്ലേ. എന്തായാലും ശാന്തയ്ക്ക് ഒരു താങ്ക്സ് ഉണ്ട്, കാരണം ഒത്തിരി സന്തോഷമായി മാഡത്തിനോട് സംസാരിക്കാനും പറ്റിയല്ലോ.
0: കേട്ടോ,
1: സന്തോഷം.
0: ഓക്കെ, ബൈ,
1: താങ്ക് യു.

0: ഹലോ.
1: ഹലോ ഹലോ,
0: ആ സിന്ധു അല്ലേ?
1: അതെല്ലോ.
0: ആ സിന്ധു ആകാശവാണിയിൽ നിന്നാണ്, കൊച്ചി FM-ൽ നിന്ന്.
1: ആ എനിക്ക് മനസ്സിലായി.

0: അപ്പൊ അശോകാണ് മെസ്സേജ് ഇട്ടത്. നിങ്ങൾ മുപ്പത്തടത്താ താമസിക്കുന്ന അല്ലേ?
1: മുപ്പത്തടത്ത്.
0: ആ ശരി. അശോക് എന്താ ചെയ്യുന്നേ?
1: പുള്ളി ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് മാനേജറാണ്. ടയറിന്റെ ടയർ ട്രേഡിംഗ് മെറ്റീരിയൽസ് ബോണ്ടിംഗ് പോലെ.
0: അപ്പോ സിന്ധു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ടീച്ചർ ആയിരുന്നു. മുപ്പത്തട സ്കൂളിൽ നിന്ന് റിട്ടയർ ആയി.
0: ഫസ്റ്റ്
1: അപ്പോയിന്റ്മെന്റ് കാസർഗോഡ് ആയിരുന്നു. അവിടുന്ന് 14 വർഷം കഴിഞ്ഞപ്പം ദേശത്തേക്ക് വന്നു, കാലടി സൈഡ്. അവിടെ 23 വർഷം ഉണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും മുപ്പത്തടം എന്റെ വീടിനടുത്തേക്ക് 5 മിനിറ്റ് ദൂരം ഉള്ളൂ.
0: കിട്ടി.
1: അങ്ങനെ അവിടെ 5 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി 2023 മെയ് മാസത്തില് റിട്ടയർ ആയി.
0: എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്?
1: ഞാൻ എൽ പി സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇംഗ്ലീഷും മാത്സും ആണ് എടുത്തിരുന്നത്. കൊച്ചുപിള്ളേർക്കാകുമ്പോ ഇന്റഗ്രേഷൻ ആണല്ലോ, ഒരുമിച്ചാണല്ലോ പല വിഷയങ്ങളും. അപ്പൊ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി പറഞ്ഞു കൊടുക്കണം. ഒരു പാഠത്തിൽ നിന്ന് വരുന്ന കണ്ടന്റ് എടുത്തിട്ട് അത് അതിലെ ഓരോ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഓരോ പീരീഡിൽ കൊടുക്കണം. അപ്പൊ കൊച്ചുകുട്ടികളെ ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രിയം. അതുകൊണ്ട് ഞാൻ അതിന് നമ്മള് കടക്ക കൊണ്ടുവന്ന് വളം വെക്കുന്നതിൽ നല്ലതാണല്ലോ, ചുവട്ടിൽ വളം കൊടുത്താല്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് എൽ പി തന്നെ. കാരണം ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ഒക്കെ എനിക്ക് കിട്ടിയത് എൽ പിയിലായിരുന്നു. ഇവിടെ വന്ന് മുപ്പത്തടത്ത് ലാസ്റ്റ് വന്നപ്പം അത് ഹൈസ്കൂളായിരുന്നു. അപ്പൊ യു പി എനിക്ക് കിട്ടി. ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് എൽ പി തന്നെ എടുത്തു. കുട്ടികളെ എനിക്കും പ്രാണനായിരുന്നു, കുട്ടികൾക്ക് എന്നെയും പ്രാണനായിരുന്നു. അതുപോലെ പേരൻസിനെ ആ പേരൻസിനെയും ആ കുട്ടികളോട് തന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ ചരിതാർത്ഥജനമായ കാര്യമാണ്. ഇന്ന് ഞാൻ അവരുമായിട്ടുള്ള ആ കണക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് വിശേഷം ഉണ്ടെങ്കിലും അവര് വിളിക്കും. എന്തൊരു മത്സരം വന്നാലും കുട്ടികളുടെ ഏതൊരു കലാകായിക പരിപാടികൾക്കാണെങ്കിലും അന്നേരം അവര് പറയും, എന്നെ ഓർക്കും ആ സമയത്ത്. അപ്പൊ എനിക്കതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അഭിമാനമാണ്. അത്രയും ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ. വെറും ഒരു പുഴു അല്ലെങ്കിൽ ഒരു കീടമായി എനിക്ക് അത്രയും സാധിച്ചു എന്ന് പറയുന്നത്.
0: അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ, നമ്മൾ ഒരിക്കലും നമ്മളെ കുറച്ച് കാണാനേ പാടില്ല.
1: പക്ഷെ മറ്റുള്ളവര് പറയുമ്പോ
0: നമ്മളെപ്പോഴും യൂണീക്ക് ആണ് അല്ലേ?
1: നമ്മളെ
0: പോലെ വേറൊരാളില്ല, നമ്മള് മാത്രമേ ഉള്ളൂ.
1: ശരിക്കും പറഞ്ഞ റിട്ടയർ ആയപ്പോ ഞാൻ കരഞ്ഞിറങ്ങിയത്. കരഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ പോകുന്നതിന്റെ തുല്യായിരുന്നു.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി വിട്ടുപോരുവല്ലേ?
1: ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തൊരു ജോലിയാണ്. എന്റെ എല്ലാ വിഷമതകളും ഞാൻ മറക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മുമ്പിലായിരുന്നു. അങ്ങനെയായിരുന്നു. കാരണം ഒരു സെക്കൻഡ് പോലും പഴാക്കാതെ ഫുൾ ടൈം കുട്ടികളോടൊപ്പം വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത്. ആ ടൈം വരെ കുട്ടികളോടൊപ്പം തന്നെയായിരിക്കും.
0: അപ്പൊ ഇതുപോലത്തെ ഒരു ടീച്ചറെ എല്ലാ കുട്ടികൾക്കും കിട്ടണം എന്നില്ല അല്ലേ?
1: അതാണ് അവര് പറയുന്നത്. പേരന്റ്സ് പറയും ഇപ്പോഴും ടീച്ചറെ ടീച്ചറെ ആകുമ്പോ എപ്പോ വിളിച്ച് ഞങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് വിഷമം പറഞ്ഞാലും കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അത് കേൾക്കാൻ ആളില്ലാന്ന്.
0: അതെ, അതിപ്പോ അവരുടെയും കൂടി കുറ്റമല്ല കേട്ടോ. പലപ്പോഴും സമയം കിട്ടാറുണ്ടാവില്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമായിരിക്കും.
1: ആര് വിളിച്ചാലും ഒരു പക്ഷെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും ഞാൻ ആ ടൈമിൽ അവർ പറയുന്നതെല്ലാം കേൾക്കും. ഒരു നിശബ്ദ ശ്രോതാവാകുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ കാര്യമാണ്. ഞാൻ ഓർക്കാറുണ്ട് എനിക്ക് പറയാനുള്ളൊന്നും കേൾക്കാൻ ആരും ഇല്ലല്ലോ.
0: അതെ, അപ്പൊ ആ അവസ്ഥ തന്നെയാണല്ലോ മറ്റുള്ളവരുടെയും അല്ലേ?
1: അതെ അതെ,
0: കേൾക്കുക എന്ന് പറയുന്നത് അവർ പറയാനുള്ളത് ക്ഷമയോടെ കേട്ടിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഫോൺ ഔട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഈ വയസ്സായ ആളുകളെ കേൾക്കാൻ ആളുകളില്ല,
1: അവർക്ക്
0: പറയാനുള്ളത് കേൾക്കാൻ, അവരുടെ സങ്കടം കേൾക്കാൻ അല്ലേ?
1: അതെ അതെ, ജോലിക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണത്.
0: അപ്പൊ പാട്ട് ഏതാ വേണ്ടേ പറഞ്ഞോ?
1: പാട്ട് അന്ന് ചേട്ടൻ പറഞ്ഞത് വേഴാം.
0: അതെ അതെ, അതെ, സിന്ധുവിന് വേഴാമ്പൽ കേഴും വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇത് എഴുതിയിരിക്കുന്നത്.
1: ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞുവെച്ചാ പോയേക്കുന്നത്, ഒരിക്കലും അത് മിസ് ചെയ്യരുത്, ഈ പരിപാടി കേട്ടിരിക്കണം. നിന്നെ ഇത്രയും കാലം കൂടി ഞാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നത് ഇപ്പോഴാണെന്ന്. അപ്പൊ നിനക്ക് വേണ്ടി എന്റെ ഡെഡിക്കേഷൻ ആകും പറഞ്ഞ.
0: ശരി, സന്തോഷം.
1: ഞാനിപ്പോ എന്തായാലും ചേട്ടൻ പുറത്തായതുകൊണ്ട് അത് ചേട്ടന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണ്.
0: ആയിക്കോട്ടെ, അപ്പൊ പാട്ട് ഞാൻ വെച്ചുതരാട്ടോ.
1: ആയിക്കോട്ടെ, ശരി മാം.
0: ഓക്കേ,
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.
0: ഗോഡ് ബ്ലെസ് യു. ശരി, ഓക്കേ.

0: ഇത് ശ്രീജ സിസ്റ്ററാണോ? ആ, പുറത്താണോ ഇപ്പോ?
1: അതെ,
0: ഇപ്പൊ സംസാരിക്കാമോ?
1: പറയൂ.
0: ആ, ഞാൻ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്, ആകാശവാണി കൊച്ചി FM-ൽ നിന്നാണ് വിളിക്കുന്നത്. ആ, അപ്പോ നിങ്ങളുടെ ആയുർവേദ കോളേജിലെ ബീന, ബിന്ദു, മനോഹരി, ഗീത എന്നിവർ ചേർന്നൊരു കത്തെഴുതി സിസ്റ്ററിനെ വിളിക്കണം, സിസ്റ്റർ മെയ് 30-ന് റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോ സിസ്റ്റർക്ക് ഒരു ഇഷ്ടപ്പെട്ട ഗാനം വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കത്തെഴുതിയിരിക്കുന്ന. ബസ്സിലാണോ? ഇപ്പൊ ഇതിലെഴുതിയിരിക്കുന്ന ഡ്യൂട്ടിയില് കൃത്യത, പിന്നെ ആള് സൈലന്റ് ആണ്, തന്റെ അടുത്ത് വരുന്ന ഓരോ രോഗിയോടും നന്നായി പെരുമാറും എന്നൊക്കെ പറഞ്ഞാ എഴുതിയിരിക്കുന്നേ. എവിടെ താമസിക്കുന്നേ സിസ്റ്റർ? എവിടെ താമസിക്കുന്നേ?
1: ഞാന് ക്വാർട്ടേഴ്സിലായിരുന്നു, ഇപ്പൊ ഞാൻ നാട്ടിലാ, പാലക്കാടാണ്.
0: ഓ ശരി, അവിടെയാണോ വീട്? അല്ലേ?
1: അതെ അതെ.
0: ഓ ശരി. ഇപ്പൊ എത്ര വർഷമായി സർവീസ്?
1: ഞാന് അവിടെ 16 വർഷം ആയുർവേദ ഹോസ്പിറ്റലിലെ.
0: ആ ശരി.
1: ആരൊക്കെയായിരുന്നു പറഞ്ഞ? ബീന, പിന്നെ
0: ബീന, ബിന്ദു, മനോഹരി, ഗീത.
1: ആ ഓക്കെ ഓക്കെ. ആ മനോഹരി. ആ ഓ,
0: സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ?
1: ആ,
0: ആരുണ്ട് വീട്ടില്?
1: വീട്ടില് ഹസ്ബൻഡ്, മോനും മോളും.
0: ആ, അവരൊക്കെ എന്ത് ചെയ്യണു?
1: മോൻ വർക്ക് ചെയ്യുന്നു, മോള് പഠിക്കുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല.
0: ആ ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയൂ.

0: പാരിജാതമായാലോ, പാരിജാതം തിരുമൊഴി തുടങ്ങും.
1: കൊടുക്കാം. അപ്പൊ എന്തായാലും സന്തോഷം, റിട്ടയർമെന്റ് ലൈഫ് നന്നായിരിക്കട്ടെ.
0: താങ്ക് യു.
1: ഓക്കെ.

0: ഹലോ, ശാലിനിയാണോ?
1: അതെ
0: ശാലിനി ഗോപിനാഥ്.
1: അതെ
0: ആ, ശാലിനിയുടെ 50-ാം പിറന്നാൾ മെയ് 29-നാണ് എന്ന് പറഞ്ഞ് അച്ഛനൊരു
1: ആ
0: കത്തെഴുതിയിരുന്നു. കത്തല്ല, അച്ഛനൊരു
1: ആ
0: മെസ്സേജ്
1: ഓ അച്ഛൻ
0: അയച്ചിരുന്നു.
1: പറഞ്ഞു, അച്ഛൻ പറഞ്ഞിരുന്നു.
0: ആ, അപ്പം എന്തായാലും വൈകി പോയെങ്കിലും ഹാപ്പി ബർത്ത്ഡേ.
1: ആ താങ്ക് യു താങ്ക് യു.
0: എവിടെയാണ് ശാലിനി?
1: ഞാൻ തിരുവനന്തപുരത്താണ്.
0: ഓ, അത് ശരി. എന്താ ചെയ്യുന്നേ?
1: ഞാൻ ക്ഷീരവികസന വകുപ്പിലാണ്, ഡയറക്ടറാണ് ക്ഷീരവികസന വകുപ്പിന്റെ.
0: ആഹാ, അത് കൊള്ളാലോ. ഓഫീസിലാണോ ഇപ്പോ?
1: അതെ, ഓഫീസിലാണ് ഓഫീസിലാണ്.
0: പിന്നെ അച്ഛൻ എവിടെയാണ്?
1: അച്ഛൻ എറണാകുളത്ത് എടപ്പള്ളിയില.
0: ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്
1: എന്തോ
0: ശാലിനി?
1: വീട്ടില അവിടെ എടപ്പള്ളിയില് അച്ഛനും എന്റെ മോനുമാണ് ഉള്ളത്. അമ്മ മരിച്ചു പോയി 3 വർഷം മുമ്പ്. എനിക്ക് ഹസ്ബൻഡ്, 2 മക്കളും. മക്കൾ രണ്ടാളും എറണാകുളത്താ.
0: ശരി. പഠിക്കുകയാണോ അവര്?
1: ആ, ഒരാള് ജോലി ചെയ്യുന്നു, ഒരാള് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ കഴിഞ്ഞു ഇപ്പോ.
0: ശരി.
1: ആ
0: ഓക്കെ. പിന്നെ വേറെന്താ
1: പക്ഷെ
0: വിശേഷം?
1: പറഞ്ഞു
0: പെരുന്നാൾക്ക് ആഘോഷിച്ചോ? അവിടെ ആയിപ്പോയി അല്ലേ?
1: ഇവിടെ ആയിപ്പോയി. അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല.
0: എപ്പോഴാ ഇങ്ങോട്ട് ഇനി
1: തലേ
0: വരുന്നേ?
1: ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കസിൻസ് ഒക്കെ കൂടെ ചെറുതായിട്ട് ഒന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്തു.
0: ആണോ? ഓ, ആ
1: ആ
0: ശരി. സുഖായിട്ടിരിക്കണോ?
1: ആ സുഖായിട്ടിരിക്കണം.
0: അവിടെ എവിടെയാ? ഹോസ്റ്റലിലാണോ ഇങ്ങനെ താമസിക്കുന്നേ?
1: അല്ല, ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെയാ.
0: ഓ, ശരി. അദ്ദേഹം എന്താ
1: ഇവിടെ
0: ചെയ്യുന്നേ?
1: വർക്ക് ചെയ്യണം. ഹസ്ബൻഡ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയില് ലാരി സയൻസ് കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസർ.
0: ഓക്കെ. മക്കളുടെ പേരെന്താ?
1: മക്കള് ശരത്തും അഞ്ജലിയും.
0: അവരെന്താ ചെയ്യുന്നേ?
1: ശരത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, എറണാകുളത്തെ ഒരു കമ്പനിയില് ഐറ്റിലയില് വർക്ക് ചെയ്യണു. അഞ്ജലി രാജഗിരിയിൽ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, തേർഡ് ഇയർ.
0: ഓക്കെ. അപ്പച്ഛൻ നന്നായിരിക്കുന്നോ?
1: ആ അച്ഛൻ സുഖമായിരിക്കുന്നു. ഞാൻ ഒരാടൻ ആഴ്ച കൂടുമ്പോ പോവാറുണ്ട് വീട്ടിലേക്ക്.
0: ശരി. ഓക്കെ. അപ്പൊ എന്തായാലും അച്ഛനോട് പറയണം വിളിച്ച കാര്യം. ഇഷ്ടപ്പെട്ടൊരു
1: ആ
0: പാട്ട്
1: പറയാം
0: പറഞ്ഞു,
1: പറയാം.
0: അതാണ് ബർത്ത്ഡേ സമ്മാനം.
1: ആ ഓക്കെ ഓക്കെ.

0: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ ആര് ചോദിച്ചാലും എപ്പോഴും പറയുന്നത് കൃഷ്ണകുടിയുടെ ഒരു അതിനകത്ത് പിന്നെയും പിന്നെയും എന്നുള്ള പാട്ടാണ്.
1: അപ്പൊ ഈ പ്രോഗ്രാമിൽ നിന്ന് എപ്പോഴേലും വിളിച്ചിട്ടുണ്ടോ?
0: മുമ്പൊരു ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
1: അന്ന് ഈ പാട്ട് തന്നെയാണോ കൊടുത്തേ?
0: അന്ന് ഈ പാട്ട് തന്നെയാണ് പറഞ്ഞത്.
1: അപ്പൊ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ?
0: ആ മാറ്റിപ്പിടിക്കാം. പലവട്ടം പൂക്കാലം മൺചിത്രത്തായില്ലേ.
1: ആ ഓക്കെ, അത് വെച്ചുതരാം. അപ്പൊ എന്തായാലും അച്ഛനോട് പിന്നെ ഹസ്ബൻഡിന്റെ കുട്ടികൾ എല്ലാരും തിരക്കി എന്ന് പറഞ്ഞോ.
0: ഓ പറയാം, എന്താ പേരെന്താ?
1: ലൗലി.
0: ഓക്കെ ഓക്കെ, ആ ഞാൻ കേട്ടിട്ടുണ്ട് സൗണ്ട്.
1: ആ ഓക്കെ, അപ്പം അച്ഛനെപ്പോഴും കേൾക്കുന്നുണ്ടാവും അല്ലേ?
0: ആ ഓ അച്ഛനെപ്പോഴും കേൾക്കാറുണ്ട്.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ പാട്ട് വെച്ചാലും ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: ആ പ്രമീള അല്ലേ? പ്രമീള
1: അതെ
0: ബാബു. ആ പ്രമീള,
1: അതെ
0: ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: ആ നല്ലത് തന്നെ. അയ്യോ, ഭയങ്കര സന്തോഷമായിട്ടാ എന്നെ വിളിച്ചതില്. ഞാൻ വടുതല സ്കൂൾ പടിയിലാണ് താമസിക്കുന്നത്.
0: ആ സ്കൂൾ പടിയിൽ അല്ലേ?
1: ആ ആ
0: ആ ശരി. അപ്പൊ അവിടെ അടുത്തുള്ള സ്കൂൾ ഏതാണ്?
1: സ്കൂളാ ഇപ്പൊ ഉള്ളത് ഉണ്ണീസ് സ്കൂള് പൂട്ടിപ്പോയി. അവിടെയാണ് എന്റെ ഭർത്താവും പഠിച്ചത്, എന്റെ മക്കളും രണ്ടുപേരും പഠിച്ചത്. അവിടെ പൂട്ടിപ്പോയി. അത്
0: ഭർത്താവിന്റെ പേരെന്താ?
1: ഭർത്താവ് ബാബു മരിച്ചുപോയി. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. ഒരാൾക്കത് ബായിലാണ്. ഇളയത് ഇവിടെ പ്രസ്സിൽ ജോലിക്ക് പോണം, വിയാനി എന്നും പറഞ്ഞു, നോർത്തില്. അപ്പൊ പിന്നെ ഞാൻ എളമക്കര പള്ളി സ്കൂളിലല്ലേ, പറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളില്, അവിടത്തെ 100-ാം വാർഷികമായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഭയങ്കര ആഘോഷമായിട്ടൊക്കെ നടത്തി. ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടി നല്ല ആഘോഷമായിരുന്നു. ടീച്ചർമാരെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് മുതൽ ഞാൻ കത്തെഴുതണമെന്നും പറഞ്ഞ് നിക്കണായിരുന്നു. അപ്പൊ എനിക്ക് അവിടത്തെ ടീച്ചർമാർക്കും അവിടെ പഠിച്ചിരിക്കണം വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും കൂടി നല്ലൊരു ആശംസകള്.
0: പാട്ട് ഏത് വേണം പറഞ്ഞോ?
1: പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാ, ആ പാട്ട് പറഞ്ഞു.
0: ആയിക്കോട്ടെ. പിന്നെ എങ്ങനെ, മഴയുണ്ടോ? മഴയുണ്ടോ?
1: ഇല്ല, ഇപ്പില്ല. ഞങ്ങളുടെ ഇവിടെ മഴ കുറവാണ്, സത്യം പറഞ്ഞ.
0: അയ്യോ,
1: അതല്ല സ്കൂൾ പടി എന്ന് പറയുമ്പോൾ മനസ്സിലായോസ്റ്റലിന്റെ അടുത്തായിട്ടോ? എന്താ പേര്?
0: ലൗലി.
1: ഓ ശരി, കേൾക്കാറുണ്ട് ഞാൻ എന്ന്. പിന്നെ ഇന്ന് നാടകോത്സവത്തിനെ കുറിച്ചും പറയാൻ ഞാൻ കൊറേ ഞാൻ ട്രൈ ചെയ്തു. മറ്റേ എന്താണ് വെള്ളിത്തിരയിലോട്ട് വിളിച്ചു നോക്കിയത് കിട്ടിയില്ല. നാടകങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. എനിക്ക് കൊച്ചി എഫ്എം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാത്രി ഇപ്പൊ നാടകോത്സവം ഫുള്ള് കേട്ടിരുന്നു. നല്ല നാടകമായിരുന്നു. അത് നമ്മള് ലൈറ്റ് ഒക്കെ ഓഫാക്കി ഇങ്ങനെ ഇരിക്കും. പണ്ട് ഇവിടെ പോയി നാടകം കാണുന്ന പോലെ തോന്നിയിരുന്നു. ഉത്സവപ്പുറത്തിലൊക്കെ പോയിട്ട് കാണുമല്ല, അതുപോലെയൊക്കെ നല്ല രസമായിരുന്നു. എല്ലാം നടന്നു.

0: ഹലോ.
1: ഹലോ,
0: ആ ഹലോ രഞ്ജിനി,
1: എന്തോ
0: കൊച്ചി എഫ് എമ്മിൽ നിന്നാണ്
1: പോയി.
0: ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. ആ ആ രാജകുമാറിനെ വിളിക്കണമെന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചത്, പക്ഷേ വിളിച്ചിട്ട് അദ്ദേഹം എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ രഞ്ജിനിയെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയൂ.
1: എന്റെ ബാല്യകാല സുഹൃത്ത്, ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചതാണ്.
0: ആ ആ ശരി.
1: അപ്പൊ ഇപ്പോഴും ആ ഒരു സ്നേഹബന്ധം തുടർന്ന് പോണു. അപ്പൊ അതുകൊണ്ട്
0: റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കണേ.
1: എന്തോ ആ റേഞ്ചിനടുത്ത് നിൽക്കണത്.
0: ആ കാലടിയാണ് സ്ഥലം അല്ലേ.
1: അതെ അതെ
0: ആ അപ്പോൾ ഈ അജികുമാർ ബാല്യകാല സുഹൃത്താണ്, ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണല്ലേ.
1: അതെ അതെ
0: എത്രാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു?

0: ഞങ്ങള് 7 വരെ പഠിച്ചോളൂ, പിന്നെ സ്കൂള് മാറിപ്പോയി. എന്നാലും പിന്നെ അങ്ങനെ അടുത്ത കുറച്ചടുത്താണ് ഞങ്ങളുടെ വീടുകളായിരുന്നത്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ.
1: ഈ അജികുമാർ ഇപ്പൊ എന്ത് ചെയ്യണു?
0: ഇപ്പൊ ഡ്രൈവറായിട്ട് ജോലി നോക്ക ആലുവയില്.
1: അദ്ദേഹത്തിന് ഫാമിലി ഒക്കെ ആയല്ലോ?
0: അവ മോൾ, രണ്ട് മോളുണ്ട്, പിന്നെ ഭാര്യ, അമ്മ, അച്ഛൻ മരിച്ചു. അപ്പം ഇയാളെ മോളുടെ കല്യാണമായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ
1: മെസ്സേജ് അയച്ചതല്ലേ.
0: ആ മെസ്സേജ് അയച്ചത്.
1: ഓ ശരി.
0: റേഡിയോ ഞങ്ങള് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എല്ലാ പ്രോഗ്രാമുകളും മിക്കതും ഞങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. മാഡത്തിന്റെ പേര്
1: ലൗലി.
0: ലൗലി
1: രഞ്ജിനിയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: എന്റെ വീട്ടില് ഹസ്ബൻഡ്, പിന്നെ മോൻ, മോള്, ഞങ്ങൾ 4 പേരുള്ളൂ.

0: പിന്നെ മോൻ മോള്,
1: ആ
0: ഞങ്ങൾ
1: ശരി,
0: നാലു പേരുള്ളൂ.
1: ഓക്കെ ഓക്കെ. അപ്പോ ഏത് പാട്ടാണ് വേണ്ടത് പറഞ്ഞോ.
0: പ്രണയവർണ്ണങ്ങളുടെ പാട്ടാണ്, അവന് ഭയങ്കര ഇഷ്ടം, അവൻ നന്നായിട്ട് പാട്ട് പാടും.
1: ഓ ശരി. ഓ അപ്പോ ആളെ കിട്ടാതിരുന്നത് കഷ്ടമായി പോയി അല്ലേ.
0: അതെ.
1: ഓക്കെ അപ്പൊ അത് വെച്ചു തരാം കേട്ടോ. അപ്പൊ അദ്ദേഹത്തോട് വിളിക്കുമ്പോ പറയൂ
0: പറയാം പറയാം.
1: വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണെന്ന്. പിന്നെ
0: വീട്ടിലെല്ലാവരും എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പരിപാടികളും ഭയങ്കര ഇഷ്ടം, എല്ലാം കേൾക്കാറുണ്ട്. രാവിലെ തുടങ്ങി റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക എപ്പോഴും റേഡിയോ തന്നെയാണ്, TV അങ്ങനെ കാണാറില്ല.
1: ശരി,
0: അതുകൊണ്ട് ഒരുപാട് ഇഷ്ടം വിളിച്ചതിൽ, ഒരുപാട് താങ്ക് യു.
1: ഓക്കെ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പന്ത്രണ്ട് വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 GW നിന്ന് 185 GW ഉയർന്നെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ശെഖാവത്ത്. 4 ദശലക്ഷത്തിലധികം വീടുകളിൽ സൌരോർജ്ജം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 31 ജൂലൈ അർദ്ധരാത്രി വരെയാണ് നിരോധനം. കോഴിക്കോട് പുഷ്പ ജംഗ്ഷന് സമീപം ഡ്രെയിനേജ് സ്ലാബിനുള്ളിൽ കുടുങ്ങിയയാളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഓടയ്ക്കുള്ളിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ചെന്നൈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ സ്യൂട്ട് കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. രാവിലെ പ്ലാറ്റ്ഫോം നമ്പർ 4 സ്യൂട്ട് കേസ് കണ്ടെത്തിയത്. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 9 മരിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് MSc SLP എൻട്രൻസ് പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1 റാങ്ക്. മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണയാണ് 1 റാങ്ക് നേടിയത്. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 നഷ്ടത്തിൽ 180 റൺസ് എന്ന നിലയിലാണ്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2 മിനിറ്റും 20 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഫിസ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. വരികൾ ഗുൽസാർ, സംഗീതം അനു മാലിക്.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി 8th വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് 6 PM.

അനു മാലിക്കിന്റെ സംഗീതത്തിൽ ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ ആലപിച്ച മറ്റൊരു ഗാനം ജോഷ് എന്ന ചിത്രത്തിൽ നിന്നും. രചന സമീർ.

അഭിജിത്ത് അൽക്കായാഗ്നിക് എന്നിവർ ആലപിച്ച ഗാനം ചൽത്തേ ചൽത്തേ എന്ന ചിത്രത്തിൽ നിന്നും. രചന ജാവേദ് അക്തർ, സംഗീതം ജതിൻ ലളിത്.

ജയ്ദീപ് സഹനിയുടെ വരികൾക്ക് വിശാൽ ശേഖർ ഇണമിട്ട ഗാനം, ഷാൻ, ഗായത്രി അയ്യർ എന്നിവർ ആലപിച്ചത്. ചിത്രം സലാം നമസ്തേ.

0: ക്യോം കി എന്ന ചിത്രത്തിൽ കുനാൽ ഗംഗാവാല ആലപിച്ച ഗാനം. രചന സമീർ, സംഗീതം ഹിമേഷ് രഷ്മാനിയ.
1: മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.

ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, ജൂൺ 8 വൈകിട്ട് 6 മണിക്ക്.

അർജിത് സിംഗ്, മിഥുൻ എന്നിവർ ആലപിച്ച ഗാനം ഗദർ ടു എന്ന ചിത്രത്തിൽ നിന്നും. രചന സയ്യിദ് ഖ്വാദ്രി, സംഗീതം മിഥുൻ.

സമീറിന്റെ വരികൾക്ക് ശങ്കർ എഹ്സാൻ ലോയ് ഈണമിട്ട ഗാനം, ശങ്കർ മഹാദേവൻ, ശിൽപ ലോയ് മെൻഡ്രോസ് എന്നിവർ ആലപിച്ചത്. ചിത്രം സലാം ഇ ഇഷ്ക്.

ജുബിൻ നൗട്ടിയൽ ആലപിച്ച ഗാനം മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ കൗശർ മുനീർ, സംഗീതം തനിഷ്ക് ബക്ചി.

റോക്കി ഓർ റാണി കി പ്രേം കഹാനിയ ഈ ചിത്രത്തിൽ അർജിത് സിംഗ്, ശ്രേയ ഘോഷാൽ, ശതബ് ഫരീദി എന്നിവർ ആലപിച്ച ഗാനം. രചന അമിത ഭട്ടാചാര്യ, സംഗീതം പ്രീതം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ അവസാനിച്ചു.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 5.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷിമന്ത്രാലയം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം.
0: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 32 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഉമ്പായി ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: മുമ്പായി ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:30.
1: കൊച്ചി വേവ്സ്.
0: ഇന്ന് കൊച്ചി വേവ്സിൽ ഹ്യൂമൻ നേച്ചർ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷിമന്ത്രാലയം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. 2026 നോർവേ ചെസ് കിരീടം നേടിയ ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയ നേട്ടം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മികവിനെ എടുത്തുകാട്ടുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബട്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബട്സ് സ്കൂളുകളെ മാതൃകാ ബട്സ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമെന്ന് നിർദ്ദേശം. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഹ്യൂമൻ നേച്ചർ എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊച്ചി വേവ്സ്.

പ്രിയ ശ്രോതാക്കളെ, ഇത് നാലുമണിപ്പൂക്കൾ, ആകാശവാണി കൊച്ചി എഫ് എം അവതരിപ്പിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനും പ്രിയമുള്ളവർക്ക് സന്ദേശങ്ങൾ കൈമാറുവാനുമായി മെസ്സേജ് അയക്കൂ നാലുമണിപ്പൂക്കളിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 94 46 45 58 88. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കണം നാലുമണിപ്പൂക്കളിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒഴികിൽ കൂടി പറയാം, 94 46 45 58 88.

നാലുമണിപ്പൂക്കളിലെ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് വായിച്ചു തുടങ്ങാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് വന്നിട്ട് വേണം ചായ കുടിക്കാൻ. എനിക്കൊരു പാട്ട് വേണം. തീർച്ചയായും വേണമല്ലോ, അതിനാണല്ലോ നാലുമണിപ്പൂക്കൾ. അനിയത്തിയുടെ വിവാഹവാർഷികമാണ് June 17. ഒരാഴ്ച കൂടുണ്ടല്ലോ. അനില സെബാസ്റ്റ്യൻ എന്നാണ് അനിയത്തിയുടെ പേര്. അനില സെബാസ്റ്റ്യൻ എന്നിവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അനിയത്തിയുടെ പേരായിരിക്കും അനില അല്ലേ. അർത്തിങ്കലാണ് അവരുടെ വീട്. വിജയുടെ പുതിയ സിനിമയിലെ ഒരു അടിച്ചുപൊളി സോങ് വെക്കാമോ പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 തവണ പ്ലീസ് പറഞ്ഞുകൊണ്ട് തീർച്ചയായും വെച്ചുതരാം. അടിച്ചുപൊളി പാട്ട് തന്നെ വെച്ചുതരാം. അഞ്ജു അങ്കമാലിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അഞ്ജുവിന്റെ അനിയത്തിയുടെ വിവാഹവാർഷികമാണ് നാലുമണിപ്പൂക്കളുടെ ആശംസകൾ. അപ്പോൾ തീർച്ചയായും അഞ്ജു ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം.

ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് കുറച്ച് നീളമുള്ള മെസ്സേജാണ്. മെസ്സേജ് വായിക്കാം. ഹലോ ആൻഡ് ഗുഡ് ഈവനിങ്. നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? അതിപ്പോ വൈകി എഴുന്നേക്കുന്നതായാലും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതായാലും മടി പിടിച്ചിരിക്കുന്നതായാലും ഇതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ അത്യാവശ്യം നമുക്കൊരു വിൽ പവർ ആവശ്യമാണ്. തീർച്ചയായും വേണം. നല്ല വിൽ പവർ ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് അതിന് സജ്ജമാകണം. അങ്ങനെ എന്റെ വളരെ അടുത്ത സുഹൃത്തായ വിഷ്ണു അവന്റെ ലൈഫിലെ ചില ശീലങ്ങൾക്ക് തടയിടാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശാൻ ഒറ്റ മൈൻഡിൽ അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നേട്ടത്തെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ ആഘോഷിക്കാമെന്ന് കരുതിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ല കൂട്ടുകാരൻ. യാതൊരു മര്യാദയുമില്ലാത്ത മനസ്സ് ഈ ഒരു തീരുമാനത്തെ അത്ര എളുപ്പം സ്വാഗതം ചെയ്യില്ല എന്ന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യപ്പെടുന്നത് ഹേ ജവാനി ഹേ ദിവാനി എന്ന ഫിലിമിലെ ഭക്തമേസ് ദിൽ എന്ന ഗാനമാണ്. എന്ത് ശീലത്തിനാണ് കൂട്ടുകാരൻ തടയിട്ടതെന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. ഏത് ബന്ധത്തിലും അല്പം പ്രൈവസിയൊക്കെ വേണ്ടേ? തീർച്ചയായും വേണം, വെളിപ്പെടുത്തണ്ട. ഏതു ചിന്തകളാണോ വിഷ്ണുവിനെ ഈ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്, അതേ ചിന്തകൾ മുന്നോട്ടുള്ള ഓരോ ദിവസവും അവനെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം വളരെ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത ഈ മെസ്സേജ് വായിക്കാതെ തള്ളിക്കളയരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തോമസ് പി വർഗീസ്, പാലാരിവട്ടത്ത് നിന്ന്. തോമസ്, ഇത്രയും നീളമുള്ള മെസ്സേജ്, നല്ല കാര്യം. കൂട്ടുകാരന്റെ നല്ലൊരു തീരുമാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാലുമണിപ്പൂക്കളിലൂടെ ആശംസകൾ നേർന്നതിന് തോമസിന് നാലുമണിപ്പൂക്കളുടെ വക ഒരു നന്ദി. അപ്പോ വിഷ്ണു അവസാനിപ്പിച്ചത് എന്ത് ശീലം ആയിക്കോട്ടെ, എന്തായാലും ദുശീലം ആയതുകൊണ്ടായിരിക്കുമല്ലോ അവസാനിപ്പിച്ചത്. അപ്പൊ വിഷ്ണുവിനെ തുടർന്നും ഈ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് നാലുമണിപ്പൂക്കൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നാലുമണിപ്പൂക്കളുടെ എല്ലാ ശ്രോതാക്കളും ജീവിതത്തിലുള്ള മോശം കാര്യങ്ങളെല്ലാം മാറ്റി നല്ല കാര്യങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോ തോമസ് ആവശ്യപ്പെട്ടതുപോലെ വിഷ്ണുവിന് വേണ്ടിയും എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്ന് അർത്ഥനാ ജീവനാണ്. മെസ്സേജ് വളരെ ചെറിയ മെസ്സേജാണ്. ശുഭ ആന്റി പാട്ട് വേണം, ബാബു അങ്കിളിനു വേണ്ടി പാട്ട് വേണം. പാട്ട് പറഞ്ഞിരിക്കുന്നത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ കൈതപ്പൂവിൻ കന്നിക്കുരുമ്പിൽ എന്ന പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ച് തരണേ, ഗുഡ് ഈവനിങ്, എന്നെ മറക്കല്ലേ, വായിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാലുമണിപ്പൂവേ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ, മറന്നുപോയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറന്നുപോയിട്ടില്ല. നമ്മൾ ഓരോരുത്തരൊക്കെ ആയിട്ടല്ലേ പാട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെ പാട്ട് വെച്ച് കൊടുത്തിട്ട് വെച്ചു തരാം. ഇപ്പൊ ഏതായാലും തീർച്ചയായും വായിച്ചിട്ടുണ്ട്. അപ്പോ അർത്ഥന ആവശ്യപ്പെട്ട പോലെ ശുഭ ആന്റിക്ക് വേണ്ടിയും ബാബു അങ്കിളിന് വേണ്ടിയിട്ടുള്ള പാട്ട് ഇതാ കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണ്. എനിക്കൊരു പുതിയ പാട്ട് വെച്ചു തരാമോ? വെച്ചു തരാം. ഇത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഞാൻ അനിരുദ്ധ്, എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചു തരണേ. പിന്നെ ചായ കുടിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അനിരുദ്ധ് എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധിനെ സ്നേഹിക്കുന്നവർക്കും അനിരുദ്ധ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒരു പുതിയ പാട്ട് കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ, ചായ കുടിച്ചോ? ഞാൻ സിൽഫ നെട്ടൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എനിക്ക് നക്ഷത്ര താരാട്ട് മൂവിയിലെ പൊൻവെയിലൂതിയൊരുക്കി എന്ന സോങ് വെച്ച് തരാമോ? ഡെഡിക്കേഷൻ മൈ ഹസ്ബൻഡ് ഷിബിൻ, മൈ കിഡ്സ് ഏദൻ, എസാക്കിയേൽ, എയ്ൻ, ഇങ്ങനെയൊക്കെ തന്നെയാണോ പേര്? മൂന്നാമത്തെ കുട്ടിയുടെ പേര് എയാൻ, ഇയാൻ. ഓക്കെ ഓക്കെ. അപ്പോ ഏദൻ, എസാക്കിയേൽ, ഇയാൻ ഇവർക്ക് വേണ്ടിയിട്ട്, ഹസ്ബൻഡ് ഷിബിന് വേണ്ടിയിട്ടും കൂടെ ചോദിച്ചിരിക്കുകയാണ്. സിൽഫ ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 45 58 88. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു പാട്ട് ചോദിക്കാതെ ഒരു സന്ദേശമൊക്കെ എഴുതി അയച്ചാൽ നാലുമണിപ്പൂക്കൾക്ക് വായിക്കുമ്പോൾ ഒരു രസമുണ്ടാവും. അതുപോലെ തന്നെ പാട്ട് ആവശ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് മറ്റ് ഭാഷയിലെ പാട്ടുകളൊക്കെ ആവശ്യപ്പെടുമ്പോൾ, അത് ഏത് ചിത്രത്തിലെയാന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ എളുപ്പമുണ്ടാകും കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, 2001-2002 SSLC ബാച്ചായ GHS കന്നാറ്റുപാടം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ ഫ്രണ്ട്സിനു വേണ്ടിയും ഒരു നല്ല പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് തൃശൂർ വെള്ളിക്കുളങ്ങര കോടാലിയിൽ നിന്ന് ഷാഹിനയാണ്. മറ്റൊരു മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷ് കണ്ണമ്പ്ര, പാലക്കാട്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഒരു ബർത്ത്ഡേ പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സുരേഷ്, നാലുമണിപ്പൂക്കളുടെ വക പിറന്നാൾ ആശംസകൾ. കണ്ണമ്പ്രയിലുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പാലക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്ന സുരേഷിന് വേണ്ടിയിട്ടും പാട്ട് വെച്ചു തരാം. ഒരു മെസ്സേജ് കൂടെ വായിക്കാം. ഹായ് നാലുമണിപ്പൂക്കൾ, നമസ്കാരം. എന്റെ സ്കൂൾ മേറ്റ്സ് ആയിരുന്ന അനുജ

ജാസ്മിൻ, ആദർശ്, ജോത്സ്ന, അഭി, ജോബിൻ ഇവർക്കും പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ച് നന്ദു കെ ഷാജി നെടുമ്പാശ്ശേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ നല്ലൊരു അടിച്ചുപൊളിക്കാനും കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

ഇന്ന് എന്റെ വീട്ടിൽ രണ്ടുപേർ പിറന്നാൾ ആഘോഷിക്കുകയാണ്. എന്റെ ഒരു പിറന്നാളുകാരൻ എന്റെ മൂത്ത മകൻ ശ്രീനാഥ്, രണ്ടാമത് എന്റെ രണ്ടാമത്തെ മകൻ ശ്രീഹരിയുടെ രണ്ടാമത്തെ മകൻ ഭരതൻ. രണ്ടുപേർക്കും വേണ്ടി രാഗം സിനിമയിലെ വയലാർ എഴുതി സലീൽ ചൌധരി ഈണം നൽകിയ, യേശുദാസ് പാടിയ ആ കയ്യിലോ ഈ കയ്യിലോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? മെസ്സേജ് അയച്ചിരിക്കുന്നത് കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അദ്ദേഹം ഒരു റിമൈൻഡർ വീണ്ടും അയച്ചിട്ടുണ്ട്. ഞാൻ കൃത്യം 4 മണിക്ക് ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു, ഇതുവരെ വായിച്ചു കണ്ടില്ല. നേരത്തെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റിൽ എന്തോ പ്രശ്നമുണ്ട്, അത് വരാൻ പോകുന്ന ഡേറ്റാണ്. അന്ന് അയച്ചതും പരിഗണിച്ചില്ല. ഇതെങ്കിലും ഒന്ന് പരിഗണിക്കാൻ പോകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് മുഷിഞ്ഞാന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വഴക്കിടല്ലേ, ഒത്തിരി മെസ്സേജുകൾ വരികയല്ലേ, അപ്പൊ നമുക്കെല്ലാം കൊടുത്തു വരണ്ടേ? അപ്പൊ തീർച്ചയായും ഇതാ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കേട്ടിട്ട് വരാം 4 മണിപ്പൂക്കളിലൂടെ. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന രണ്ടുപേര് ശ്രീനാഥും പിന്നെ ഭരതൻ, രണ്ടുപേർക്കും 4 മണിപ്പൂക്കളുടെ വക പിറന്നാൾ ആശംസകൾ. അപ്പോൾ ഇഷ്ടഗാനം കേട്ടിട്ട് വരാം 4 മണിപ്പൂക്കളിലൂടെ.

ഹായ് നാലുമണിപ്പൂക്കൾ, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വീണ. എനിക്ക് ഇതിഹാസ എന്ന സിനിമയിലെ കണിമലരെ എന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായും വെച്ച് തരാം. ഒരു മെസ്സേജ് കൂടെ വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, താജ് കോടിക്കുളം, നല്ല പേര്, താജ് വെറൈറ്റി പേരാണല്ലോ. കോടിക്കുളം, കോടിക്കുളം എവിടെയാണ്? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കാറ്? സമയം ഇപ്പം എത്ര ആയിന്നാ വിചാരം. അങ്ങനെ വിചാരിച്ചാൽ പറ്റില്ലല്ലോ, എല്ലാവർക്കും ആവശ്യമുള്ള പാട്ടൊക്കെ വെച്ച് കൊടുക്കണ്ടേ. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഞങ്ങൾക്കൊരു നല്ല പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ 90s കിഡ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. 95-96 SSLC ബാച്ചിന് വേണ്ടിയാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അപ്പോൾ നാലുമണിപ്പൂക്കളെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ, നാലുമണിപ്പൂക്കൾ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സന്തോഷം. അപ്പോൾ തീർച്ചയായും ഇവർക്കെല്ലാവർക്കും വേണ്ടി ഇതാ നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ്, ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവേ, ഹവ് ആർ യു? ഫൈൻ. ഞാൻ സോണിക, നോർത്ത് പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. പ്ലീസ് പ്ലേ ദ സോങ് തീരാ ദൂരം ഫ്രം മൂവി അനോമി. പ്ലീസ് പ്ലേ ദ സോങ് നാലുമണിപ്പൂവേ, വീണ്ടും പറഞ്ഞിരിക്കുന്നു. ദിസ് സോങ് തന്നെ പ്ലേ ചെയ്യോ നാലുമണിപ്പൂവേ. ടുഡേ ദിസ് സോങ് തന്നെ പ്ലേ ചെയ്യോ നാലുമണിപ്പൂവേ എന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? അത് പറയുന്നില്ലല്ലോ. വൈ മൈ സോങ്സ് ആർ നോ പ്ലേ ദ സോങ് നാലുമണിപ്പൂവേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും നാലുമണിപ്പൂക്കൾക്ക് ആരോടും വിരോധമില്ല. നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് വായിക്കാൻ വിട്ടുപോകുന്നത്. അപ്പം ഇന്ന് ഏതായാലും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ പാട്ടുകൾ ചോദിച്ചിട്ട് ഇതുവരെ നാലുമണിപ്പൂക്കൾ കൊടുത്തിട്ടില്ല. വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇതാ ഇന്ന് ഞാൻ പാട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും വീണ്ടും ഇന്ന് തന്നെ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് കൂടെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പൊ തീർച്ചയായും ഇതാ ചോദിച്ച പാട്ട് ഞാൻ വെച്ചു തരാം. ഒരു മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ഞാൻ കുവൈറ്റിൽ നിന്ന് ഷെമീർ. ഞാൻ കുവൈറ്റിൽ വീട്ടിൽ കുക്കായി ജോലി ചെയ്യുന്നു. സ്ഥിരമായി കൊച്ചി എഫ് എം കേൾക്കാറുണ്ട്. കേട്ടതിൽ വളരെ സന്തോഷം. ഇത്രയും ദൂരെ ഇരുന്നും കൊച്ചി എഫ് എമ്മും നാലുമണിപ്പൂക്കളൊക്കെ കേൾക്കാറുണ്ടെന്ന് കേൾക്കുന്നതിൽ സന്തോഷം. ഞാൻ നാട്ടിൽ പെരുമ്പാവൂർ മുടിക്കലാണ്. എന്റെ പേരക്കുട്ടി നസ അസ്രിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ പാട്ട് കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

അപ്പൊ നാലുമണിപ്പൂക്കളുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് ആളുകൾ വേറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മെസ്സേജുകളും വായിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ആരും പിണങ്ങണ്ട, തീർച്ചയായും ഒരു ദിവസം നിങ്ങളുടെ മെസ്സേജുകൾ വായിക്കും. അപ്പോൾ നാലുമണിപ്പൂക്കൾ എല്ലാ ദിവസവും കേൾക്കുക, മെസ്സേജുകൾ അയയ്ക്കുക. അപ്പോൾ വീണ്ടും നാളെ കാണാം.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇവരുടെ അഭാവത്തിൽ 55% കുറയാത്ത മാർക്ക് ബിരുദാനന്തര ബിരുദതലത്തിൽ നേടിയവരെ പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഈ മാസം 11 രാവിലെ 10 കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 71 67 73 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 82 81 71 73.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബാച്ചിലർ ഓഫ് ന്യൂറോപ്പതി ആൻഡ് യോഗ, സർട്ടിഫിക്കറ്റ് ഇൻ യോഗ, BSc ഇൻ യോഗ. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖകളുമായി ഈ മാസം 10 രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492324274. 0492324274.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രത്തിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 79 94 92 60 81. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 79 94 92 60 81. സാക്ഷരതാ മിഷന്റെ 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കും 4 തരം 7 തരം തുല്യതാ കോഴ്സുകളിലേക്കുമുള്ള പുതിയ ബാച്ച് രജിസ്ട്രേഷൻ പിഴയില്ലാതെ ഈ മാസം 15 നീട്ടി. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അഡ്മിഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾ, പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോം, ചെല്ലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymission എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 95 39 50 93 74 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. 95 39 50 93 74. വെബ്സൈറ്റ് വിലാസം www.literacymission. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: തുടർച്ചയായ മികവിനെ എടുത്തു കാട്ടുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇദ്ദേഹം. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ജപ്പാൻ മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ ജപ്പാനെതിരെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 5 മണി കഴിഞ്ഞ് 2:26. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ ചിത്ര പാടിയത്. ചിത്രം ദേശാടന കിളി കരയാറില്ല. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 5 കഴിഞ്ഞ് 13 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2026 നോർവേ ചെസ് കിരീടം നേടിയ ആർ പ്രഗ്നനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയ നേട്ടം അദ്ദേഹത്തിന്റെ

നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത്. വരികൾ എഴുതിയത് മുല്ലനേഴി, സംഗീതം ജോൺസൺ.

സന്തോഷ് കേശവ്, ഗോപിക എന്നിവർ പാടിയ ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം എ വി മുരളി.

സോനു നിഗം, ഗണേഷ് സുന്ദരം, സോണിയ സായി എന്നിവർ പാടിയത് ചിത്രം ബോംബെ മാർച്ച് 12. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

അവരുടെ രാവുകൾ എന്ന ചിത്രത്തിൽ വൈശാഖ് സി മാധവ് പാടിയത്. സിബി പടിയറ വരികളെഴുതി ശങ്കർ ശർമ്മ സംഗീതം നൽകിയത്.

ഉണ്ണി മുകുന്ദൻ പാടിയ ഗാനം ചിത്രം ഒരു കുട്ടനാടൻ ബ്ലോഗ്. ഗാനരചന ശ്രീനാഥ് ശിവശങ്കരൻ, ക്ഷമിക്കണം, സംഗീതം നൽകി ഈ ഗാനം രചിച്ചത് ശ്രീനാഥ് ശിവശങ്കരൻ.

എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. ഗാനരചന സന്തോഷ് വർമ്മ, ലിയു ഷുവാങ്. സംഗീതം ഫോർ മ്യൂസിക്സ്.

നജീം അർഷാദ് പാടിയ ഗാനം ചിത്രം കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം നാദിർ ഷാ.

വിജയ് യേശുദാസ്, കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത് ചിത്രം ഫോർ ഫ്രണ്ട്സ്. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എം ജയചന്ദ്രൻ.

സൂരജ് സന്തോഷ് പാടിയ ഗാനം ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജിപാൽ.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. ഓർക്കിഡ് കൃഷി അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു വെണ്ണലയിലുള്ള പി ആർ മണി. തുടർന്ന് സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി ലിജി തങ്കച്ചന്റെ കൃഷി വിശേഷങ്ങൾ. മറക്കാതെ കേൾക്കുക വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ. ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി അഭിമുഖം രാത്രി 8:05. രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 5 കഴിഞ്ഞ 59:32. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: കൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
2: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഓർക്കിഡ് കൃഷി അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു വെണ്ണലയിലുള്ള PR മണി. തുടർന്ന് സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി ലിജി തങ്കച്ചിന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം. 7:55 ഒരിടത്തൊരിടത്ത്.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, യുവശക്തി എന്ന പദ്ധതി ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികൾ.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ?
2: ഇത്രയുള്ളൂ.
1: ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ KS കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര, യൂസഫ് അലി കേച്ചേരിയുടെ 1000 നാവുള്ള മൌനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. 7:10 ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കമ്പലം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം. തുടർന്ന് ഇന്ന് ഇന്നലത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണി പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:80 കാർഷിക ജീവനം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം പ്രത്യേക പരിപാടി. 7:20 വിപണി വാരാന്ത്യാവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാത്രി 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ? ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ പന്തിരുക്കുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആന്റ് അവയർനെസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായ അഭിമുഖം ആദ്യഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിത മലയാളം. FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. വഞ്ചിതോം കാ വാര്യത ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന അറിയിപ്പുകൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഗാനം. രവിശങ്കർ പാടിയത്, വരികളെഴുതിയത് വിശ്വനാഥ് വള്ളിക്കുന്ന്, സംഗീതം പാലോട് വിജയൻ.

വിശ്വനാഥ് പള്ളിക്കുന്ന് വരികളെഴുതി പാലോട് വിജയൻ സംഗീതം നൽകി. രവിശങ്കർ പാടിയ ഗാനമാണ് നിങ്ങൾ മധുരം ഗീതം ലളിതഗാനത്തിലൂടെ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി ഒരു വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 799-492-601. 799-492-601. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല 2026 പത്മവിഭൂഷൺ ഡോക്ടർ MS വല്യത്താൻ സ്മാരക പ്രഭാഷണത്തിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രഭാഷകന് ഡോക്ടർ വല്യത്താൻ സ്മാരക മെഡലും പ്രശസ്തിപത്രവും 1,00,000 രൂപയുടെ പാരിതോഷികവും ലഭിക്കും. ഇമെയിൽ മുഖേന നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. ഹാർഡ് കോപ്പികൾ ഓഗസ്റ്റ് 7 സർവകലാശാലയിൽ ലഭിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയിൽ 70 വയസ്സ് കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്കും നാമനിർദ്ദേശ ഫോമിനും www.kuhs.ac.in സന്ദർശിക്കുക. www.kuhs.ac.in. സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കും 4-ാം തരം 7-ാം തരം തുല്യതാ കോഴ്സുകളിലേക്കുമുള്ള പുതിയ ബാച്ച് രജിസ്ട്രേഷൻ പിഴയില്ലാതെ ഈ മാസം 15 വരെ നീട്ടിയിട്ടുണ്ട്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരകന്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അഡ്മിഷൻ സംബന്ധിച്ച് വിശദവിവരങ്ങൾ, പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോം, ചെല്ലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymission എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട

0: വേണ്ട ഫോൺ നമ്പർ 95 39 50 93 74, 95 39 50 93 74.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് 6

0: പാലക്കാട് വിക്ടോറിയ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇവരുടെ അഭാവത്തിൽ 55% കുറയാത്ത മാർക്ക് ബിരുദാനന്തര ബിരുദതലത്തിൽ നേടിയവരെ പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഈ മാസം 11 രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 82 81 71 61 63 82 81 71 67 73. അയലൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബാച്ചലർ ഓഫ് ന്യൂറോപ്പതി ആൻഡ് യോഗ, യോഗ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖകളുമായി ഈ മാസം 10 രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0492324424. 0492324424. പാലക്കാട് കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ അധ്യാപകരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലാണ് ഒഴിവ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1-ാം ക്ലാസ്സോടെയുള്ള ബിരുദവും മറ്റ് വിഷയങ്ങൾക്ക് 1-ാം ക്ലാസ്സോടെയുള്ള ബിരുദാനന്തര ബിരുദവുമാണ് കുറഞ്ഞ യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങൾക്ക് ഈ മാസം 10 രാവിലെ 10 ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾക്ക് ഈ മാസം 11 രാവിലെ 10 കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 00 50 86. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 6:29:50. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃക ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ഡിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ്

0: ക്യാപ്റ്റൻ തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിനു കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു. സിപിഎം നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ ചിത്ര പാടിയത് ചിത്രം രാജശില്പി. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ഗായത്രി പാടിയ ഗാനം ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. വരികൾ എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 9:30 തുടർന്ന് കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് കാലവർഷം സജീവമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.3°C, കുറഞ്ഞ താപനില 24.5°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10 മാറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും

0: ഇത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
1: നമ്മൾ ഇന്ന് കിസാൻവാണിയിൽ ആദ്യം പോകുന്നത് വെണ്ണലയിലേക്കാണ് കേട്ടോ.
2: ഇവിടെ വെണ്ണലയിൽ പി ആർ മണി എന്നൊരു ചേട്ടനുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതരം ഓർക്കിഡുകളാണ് അവിടെ ഉള്ളത്. നമുക്ക് ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഏതൊക്കെ തരം ഓർക്കിഡുകളാണ് ഉള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പരിചരണ രീതി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ വെണ്ണല ആലിഞ്ചോടി നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ദൂരമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹം ഇവിടെ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ, ഞാനേ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആകാശവാണി കൊച്ചി എഫ് എമ്മിൻ്റെ കിസാൻവാണി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന്
3: വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: ഇവിടെ ഓർക്കിഡുകളൊക്കെ ധാരാളം നട്ട് പരിപാലിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ ഒരു പരിപാലന രീതികളും അതിന്റെ അറിവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വന്നതാണ്.
3: ഓർക്കിഡ് വളർത്താന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. പോളിഹൗസിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു കംപ്ലൈന്റും വരില്ല, രണ്ടു നേരം നനയ്ക്കേണ്ടി വരും. പിന്നെ ഇതിനുള്ള വളപ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാല് 19 19 19 ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട്, 30 10 10 ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇത് കൂടാണ്ട് നമ്മൾ കുറേ ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട്. അത് കപ്പലിൻ്റെ പിണ്ണാക്കും വേപ്പം പിണ്ണാക്ക് എല്ലുപൊടി ചാണകം മിക്സ് ചെയ്ത് ഒരു 5 ദിവസം പൊളിപ്പിച്ചിട്ട് ആ വെള്ളം ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
2: അപ്പോൾ ഇവിടുത്തെ ഒരു രീതി ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു പരിപാലന രീതി. നമുക്കിതൊക്കെ കൂടുതലായിട്ട് ഒന്ന് കണ്ടു മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ വീട് മുഴുവനും ചെടികളാണ് കേട്ടോ. വലിയ ഫലവൃക്ഷങ്ങളുണ്ട്, നിറയെ പച്ച നിറത്തിലുള്ള ചാമ്പകൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഈ മുല്ല എപ്പോഴും ഉണ്ടാവുമോ ചേട്ടാ? മഴക്കാലത്ത് പോയിട്ട് നിൽക്കുന്നു.
3: എല്ലാ സമയത്തും ഉണ്ടാവും, മഴ മുല്ല എന്നാണ് ഇത് പറയുന്നത്.
2: ഇവിടെ അത് കൂടാതെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഓർക്കിഡ് എവിടെയാ ചേട്ടാ?
3: ഈ സൈഡിലാണ് ഓർക്കിഡ്, നമുക്ക് അങ്ങോട്ട് പോവാം.
2: ഇപ്പൊ വീടിന്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ സെമി പോളി ഹൗസ്. മുകളില് ഷീറ്റിട്ട് മറച്ചിട്ടുണ്ട്, അതിന് താഴെ പച്ച നെറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതില് പന്തലൊക്കെ വെച്ചിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഓർക്കിഡുകൾ. ഇതിപ്പോ ഏകദേശം എത്ര ഓർക്കിഡ് ചെടികളുണ്ട്?
3: 400 പ്ലാന്റ് ഉണ്ട്.
2: എത്ര വെറൈറ്റി കാണും?
3: 60 വെറൈറ്റികളും കാണും.
2: പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്?
3: ഞാൻ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് ഫെൻലോപ്സിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി, പിന്നെ ബാസിയോള ഉണ്ട്, ഓൺസീഡിയ ഒരു 9 വെറൈറ്റി ഉണ്ട്. പിന്നെ സാധാരണ എല്ലാ തരം ഓർക്കിഡുകളും ഉണ്ട്. വാൻഡ് ഒരു 6 വെറൈറ്റികളും ഉണ്ട്. മൊക്കാറ ഒരു 40 വെറൈറ്റി ഡെൻഡ്രോബിയാണ്.
2: ഇതിലെ വെറൈറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഓർക്കിഡുകൾ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ?
3: ഓൺസീഡിയത്തിൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് കളറിന്റെ ഫ്ലവറിംഗ് വരുന്നതുണ്ട്, പിന്നെ ബ്ലാക്ക് കളറുണ്ട്, പിന്നെ യെല്ലോ ഷെയ്ഡിന്റെ ഒരു 3-4 5 വെറൈറ്റി അതുണ്ട്.
2: ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന അല്ലേ?
3: ഡാൻസിംഗ് ഗേളിന്റെ വേറെ പേരാണ് ഓൺസീഡി എന്ന്.
2: ഇപ്പൊ ബാസിയോള എന്ന് പറഞ്ഞു, അത് ഏതാണ് ചേട്ടാ? ഇതില്
3: ഇത് ഞാൻ കാണിച്ചു.
2: ഒരുപാട് ചെടികൾ ഇങ്ങനെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ബാസിയോള എന്ന് പറയുന്ന ഓർക്കിഡ് ഉണ്ടല്ലോ, ഒരു തരത്തിലൊരു സക്കുലൻ ചെടിയോട് നമുക്ക് ഉപമിക്കാം കേട്ടോ. നേർത്ത കട്ടിയുള്ള നീള നിലകളാണ് കേട്ടോ, നമ്മുടെ ലില്ലി ചെടികളുടെ ഒക്കെ പോലെ ഇരിക്കും. പക്ഷെ ഇലകൾക്ക് നല്ല കട്ടിയുണ്ട്, ഏകദേശം അത്രയും തന്നെ വലിപ്പമൊക്കെ ഇലക്കുള്ളൂ കേട്ടോ. വളരെ ചെറിയ നേർത്ത ഇലകളാണ്. ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് അതും ഏകദേശം ഒരു ലില്ലി പൂവിനോടൊക്കെ ഒരു സാമ്യമുള്ള ഒരു പൂവാണ് കേട്ടോ. നേർത്ത വെള്ള നിറത്തിലുള്ള ഇതളുകൾ വന്നിട്ട് അതിന് നടുക്കായിട്ട് അല്പം വിടർന്ന തരത്തിലുള്ള ശംഖോഷ്പത്തിൻ്റെ ഒക്കെ ഏകദേശം ഒരു മാതൃക അത്തരത്തിലുള്ള ഒരു വെള്ള പൂവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ. അപ്പം ഇവിടെ അത് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇത് മഴക്കാലത്തൊക്കെ പൂവിട്ട് നിൽക്കുമോ ചേട്ടാ?
3: റയറായിട്ട് വരണം. പൂക്കളാണ്, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഇത് പൂക്കുള്ളൂ.
2: അതിന്റെ പരിചരണം എങ്ങനെയാണ്?
3: ഇടയ്ക്ക് ഒന്ന് കുമിൽനാശിനി അടിച്ചു കൊടുക്കും. കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ വളം ഇട്ട് കൊടുക്കും. വളം സ്പ്രേ ചെയ്യാണ് ചെയ്യണം. ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്.
2: ഓ, ഇത് ഓൺസീഡി ആണല്ലേ. ഡാൻസിംഗ് ഗേൾ എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ ചെറിയ ആ ഒരു പൂവാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഒരു കൊലയിൽ ധാരാളം നിൽക്കുന്ന ഒരു നർത്തകിയുടെ രൂപമുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. പക്ഷെ ഇവിടെ ഇപ്പം മഞ്ഞ നിറത്തിലെ പൂക്കൾ ഉണ്ട്, പക്ഷെ അത് നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളൊക്കെ നല്ല വലിപ്പമുണ്ട്.
3: അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഇത്, ഡാൻസിംഗ് ഗേൾ വൈറ്റ് കളർ.
2: ഇതൊക്കെ നല്ല വലിപ്പം ഉണ്ടല്ലോ പൂക്കൾക്ക്. ഇത് നമ്മുടെ പരിചരണത്തിന്റെ ആണോ?
3: വലിപ്പം കൂടുതലുണ്ടാവും. ഇത് 1 മീറ്റർ നീളം വരെ പൂ നിൽക്കും.
2: ഇപ്പൊ ഏകദേശം പൂവൊക്കെ വന്ന് കഴിയാറായ ഒരു സമയമാണ് അല്ലേ?
3: ഇപ്പൊ പൂവിട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്.
2: ഈ ഉടുപ്പിന്റെ ഒരു ഭാഗം വെള്ളയും അതിന് മുകളിലായിട്ട് ഒരു മെറൂണ് ബ്രൗൺ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു പ്രത്യേക കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്.
3: നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഷേപ്പാണ് ഈ പൂവിൻ്റെ. അതാണ് എന്റെ പേര് ഡാൻസിംഗ് ഗേൾ.
2: അതെ അതെ, ശരിക്കും ഒരു വെള്ള ഉടുപ്പിട്ട ഒരു രാജകുമാരി, കയ്യിലൊരു കുഞ്ഞു

0: കരിഞ്ഞ ബൊക്കയൊക്കെ പിടിച്ച് തലയിൽ ബ്രൗൺ കളർ കിരീടമൊക്കെ വെച്ച് നിൽക്കുന്നത് പോലെയാണ് കേട്ടോ അത് തോന്നുന്നത്.
1: കണ്ണും മൂക്കും കൈയും എല്ലാം ഉണ്ട്.
0: അതെ, ഇനി നമുക്ക് മറ്റ് ഓർക്കിഡുകൾ കൂടി ഒന്ന് പരിചയപ്പെടാം
1: കേട്ടോ. അഞ്ചെട്ട് ഫ്ലവർ ഉണ്ട് അത്.
0: ഓ, ഈ മുകളിൽ കാണുന്നത് അല്ലേ. വാൻഡ നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അതിൽ വലിയ പൂക്കളാണ്.
1: ഇത് പൂവുണ്ടായി നിന്ന് കഴിഞ്ഞാൽ മെനു ഏറ്റവും കുറവ് പോളി ഹൗസിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസമൊക്കെ. അതിന്റെ കൂമ്പില് വെള്ളം നിന്നാൽ വെയിറ്റ് കൊണ്ട് താഴേക്ക് വീണ് ആ സാധനം ഒടിഞ്ഞു. അത് കാരണം നനയ്ക്കാൻ നേരത്ത് പൂവിന്റെ ഭാഗത്തൊട്ട് നനവ് വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്.
0: അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഹോളുള്ള ആ ഒരു ചട്ടിയിൽ മാത്രമാണ് ഓർക്കിഡുകളൊക്കെ നട്ട് കണ്ടത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ അല്ലാത്ത ചട്ടികളിൽ പലതരത്തില് ഇവിടെ നട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഹോള് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തൂക്കിയിടുന്ന ചട്ടി ആയതുകൊണ്ട് അതിനകത്തൊരു കാൽ ഭാഗം തെർമോകോള്.

0: തൂക്കിയിടുന്ന ചെട്ടിയായതുകൊണ്ട് അതിനകത്തൊരു കാൽ ഭാഗം തെർമോകോൾ നിറയ്ക്കും. തെർമോകോൾ നിറച്ചതിന് ശേഷം അതിയും ക്ലേബോളും കരിയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറ്. ആദ്യം പൊതിമടല് കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കാറ്, പക്ഷെ അത് പൊച്ചു കയറാൻ കൂടുതൽ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യാറ്. ഇപ്പൊ ക്ലേബോളും കരിക്കട്ടെ മാത്രം.
1: മുളയുടെ കൂമ്പ് പോലെയൊക്കെ നിൽക്കുന്ന ഇത് ഓർക്കിഡ് തന്നെയാണോ?
0: അത് ഓർക്കിഡ് അല്ല,
1: അതെന്താ ചെടി?
0: അതൊരു കള്ളിച്ചെടിയാണ്.
1: നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ.
0: ചെടിയൊക്കെ മോളിലാണ്.
1: ശരി, ഇത് അങ്ങനെ ഒരു സെലക്ഷൻ ഒക്കെ ഉണ്ടല്ലേ.
0: കള്ളിച്ചെടിയുടെ ഒരു 60 കളക്ഷൻ ഉണ്ട്. അത് മഴ വെള്ളാണ്ട് ടെറസിന്റെ മുകളിൽ തന്നെ വെച്ചേക്കുന്നത്.
1: എത്ര വർഷമായി ചേട്ടൻ ഈ ഒരു രംഗത്തേക്ക്?
0: ഒരു 25 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിറ്റ് സമ്പാദിക്കാവുന്ന ഒരു മേഖലയാണ്.
1: അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ എവിടെ നിന്നായിരുന്നു ലഭിച്ചത്?
0: ഇത് ഓരോ ബുക്കുകളിലും പിന്നെ അനുഭവങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എന്താ വെച്ചാൽ ചെറുപ്പം തുടങ്ങി ചെടിയോട് ഒരു ഭയങ്കര ഒരു കമ്പുണ്ടായിരുന്നു. പിന്നെ ഒരു 10-60 ബോൺസായികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയത് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിക്കുമായിരുന്നു. ഹോയ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പ്ലാന്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു 10-40 വെറൈറ്റിയോളം ആയിട്ടുണ്ട്.
1: മഴ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ല മഴ ഇപ്പൊ പുറത്ത് പെയ്തോണ്ടിരിക്കുകയാണ്. മറ്റ് ഓർക്കിഡുകളെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു തരാമോ?
0: രാത്രി ആകുമ്പോഴത്തേക്കും ടോർച്ച് അടിച്ചുള്ള ഒച്ചനെ പിടിച്ച് കളയാന്ന് പറഞ്ഞാൽ തന്നെ പകുതി സമാധാനം. എന്നെ കാര്യമായിട്ട് കേടുകൾ വരാറില്ല.
1: ചെറിയ ചെറിയ ഒച്ചുകളാണ് കൂടുതലല്ലേ?
0: ചെറിയ ഒച്ചുകളാണ്. ഭയങ്കരമായിട്ട് നമ്മൾ ചട്ടിയിൽ കയറിയിരുന്ന് പൂവും തണ്ടും ഇല എല്ലാം കാർന്ന് തിന്നത്. അപ്പൊ രാത്രി ടോർച്ച് അടിച്ച് നോക്കി കൊല്ലാന്നല്ലാണ്ട് വേറെ ഒരു സോഴ്സ് അതിനകത്തില്ല. പിന്നെ കെമിക്കലുകളൊക്കെ മേടിക്കാൻ കിട്ടും, ഞാൻ അതൊന്നും ചെയ്യാറില്ല.
1: ഒരുതരം വണ്ടില്ല, ഒരു മഞ്ഞ നിറത്തിലുള്ള, അത് പൂക്കൾക്ക് ദൂഷ്യമല്ലേ? അതിനെന്താ ചെയ്യാറ്?
0: ആമ വണ്ട് എന്ന് പറയാ സാധനം, ഒരു മഞ്ഞ കളർ. അത് വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാല് അപ്പെറ്റ് പെരുകും, ഉള്ള പൂക്കൾ മുഴുവനും കാർന്ന് തന്നെ. അതിന് കെമിക്കൽ അടിച്ചു കൊടുക്കണം, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല.
1: ഓർക്കിഡുകളുടെ പിരിച്ചു നടല് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
0: പ്രത്യേകിച്ച് ഇതിന് സമയങ്ങളൊന്നുമില്ല. നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഓരോ ഭാഗത്ത് നിന്ന് അതിന്റെ കിക്കീസ് വരും. അത് നമ്മൾ ചെറിയൊരു പൊതിമടൽ കഷ്ണത്തിനകത്ത് വെച്ചിട്ട് കെട്ടി എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രണ്ടാമത് മുളകൾ വരും. ഇങ്ങനെയുള്ള ചക്രകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ചകിരിച്ചോറും ചേർച്ച് ചകിരി വെച്ച് കെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് അതിൻ്റെ സക്കര നട എന്ത് വേണമെങ്കിലും ചെയ്യാം. നട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തോളം കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മരുന്നടിച്ചു കൊടുക്കേണ്ട വരും.
1: ജലസേചനമൊക്കെ എങ്ങനെയാണ്?
0: അടുത്ത ആഴ്ച മിസ്റ്റ് ഇറിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാകുമ്പോഴത്തേക്കും ഒരു ടൈമർ വയ്ക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കാലത്തും വൈകുന്നേരം നനയ്ക്കുകയാണെങ്കിൽ അധികം അളിഞ്ഞു പോവില്ല. കൃത്യമായിട്ടുള്ള ഇലകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് കുറേ കൂടി നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് മിക്കവാറും അടുത്ത ആഴ്ച വന്നിട്ട് ചെയ്യുക. മഴയാണല്ല ചെടി നനയ്ക്കണേ എന്തിനാന്ന് ചോദിക്കും, പക്ഷെ ഇതിനകത്ത് മഴയും പെയ്യില്ല, ഒന്നും പെയ്യില്ല. പോളിഹൗസിലാണ് ഇതിന്. പിന്നെ ഈ പോളിഹൗസ് എനിക്ക് കൃഷിഭവനിൽ നിന്നാണ് ഇത് ചെയ്തത്. സബ്സിഡിയോടുകൂടിയിട്ട് ചെയ്തതാണ്. വൈറ്റിലെ കൃഷിഭവനായിട്ട് പച്ചക്കറി കൃഷിയും എല്ലാം ചെയ്യണ കാരണം അവരായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ വരുകയാണെങ്കിൽ നമ്മൾ അറിയിക്കും. പിന്നെ അവിടെ ഒരു ശശികല മേഡം ഉണ്ട്, അവരാണ് എനിക്കെല്ലാം ചെയ്തത്.
1: ഇപ്പം ഏകദേശം എത്ര സ്ഥലത്താണ് ഈ ഓർക്കിഡ് നട്ടിരിക്കുന്നത്?
0: ഇപ്പോൾ ഒരു 60 മീറ്റർ സ്ക്വയറാണ്. പിന്നെ ടെറസിന്റെ മുകളിൽ വേറെ ചെടികളാണ് കേട്ടോ.
1: അതായത് വീട് മുഴുവനും ചെടികളാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് ഓർക്കിഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഓർക്കിഡുകൾ തന്നെ കൂടുതലായിട്ട് പരിചയപ്പെടാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഡാൻസിംഗ് ഗേൾ എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് പല കളറുണ്ട്. എല്ലാം ഇതുപോലെ വലിപ്പമുള്ള പൂക്കൾ തന്നെയാണോ?
0: ബ്ലാക്ക് കളർ ഉള്ളത് ഭയങ്കര ചെറുതാണ്. റെഡ് കളർ ഇതിപ്പോൾ വിടർന്നിട്ടില്ല, മുട്ട് വന്ന് നിൽക്കുകയാണ്. അതിന് ഏകദേശം ഒരു 1.5 ഇഞ്ച് വലിപ്പത്തോളം വരും ഒരു പൂവ്. ഒരു വലിയ പ്ലാന്റ് ആയിരുന്നു, അത് ഞാൻ എല്ലാം പിരിച്ച് റീപോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 6 പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് ഫ്ലവർ ആയി വന്നിട്ടുണ്ട്. ഇപ്പം
1: ഏതൊക്കെ വ്യത്യസ്ത കളറുകളിലുള്ള ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
0: ഒരുവിധം എല്ലാ നിറത്തിലുള്ളതുണ്ട്. ഫെനലോപ്സിസ് 40 വെറൈറ്റി 40 കളറുകളും വരും. മൾട്ടി കളറാണ് അത് പറഞ്ഞത്. അതിനപ്പം അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇന്നൊരു കളർ എന്ന് പറയാൻ പറ്റില്ലേ.
1: ഓരോ പൂവും പല കളറില്ല,
0: പല കളറായിരിക്കും. അതിനകത്ത് പല ഷെയ്ഡ് ഉണ്ടാവും. ഫെനലോപ്സിസിൽ അങ്ങനെയാണ്. ഡെൻഡ്രോബിയൊക്കെ എന്നുണ്ടെങ്കിൽ നീല ഉണ്ടാവും, മഞ്ഞ ഉണ്ട്, ചുമപ്പുണ്ട്, അധികം ബ്ലൂ ഷെയ്ഡ് വരുന്ന ചെടികളായി.
1: ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ടത് അത്തരത്തിലുള്ള ഓർക്കിഡുകൾ ഏതെങ്കിലും ഉണ്ടോ?
0: അത് ഫെനലോപ്സിസ് മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട സാധനം. അതിന്റെ കൂമ്പിൽ വെള്ളം നിൽക്കാൻ പാടില്ല, എപ്പോഴും അതൊരു ചരിഞ്ഞ് കിടക്കണം, അല്ലെങ്കിൽ അത് കംപ്ലൈന്റ് വരും. അത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്ത് പോളിഹൗസിലായതുകൊണ്ട് അതിന് അങ്ങനെ വെള്ളം നിൽക്കാനായിട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയില്ല.
1: ഇനിയിപ്പോ മിസ്റ്റ് ഇറിഗേഷൻ കൂടി വരുമ്പോ അതിനുള്ള സാധ്യത വീണ്ടും കുറയാണ് അല്ലെ?
0: മിസ്റ്റ് ചെയ്യാൻ പോകണ്ട. മിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മള് മഞ്ഞ് മാതിരെ നമ്മൾ ഷർട്ട് ഇട്ട് തന്നാൽ പോലും ഷർട്ട് നനയില്ല. ചെടികളുടെ ഇലയിൽ മാത്രം അതങ്ങനെ വെള്ളം നനയണ ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്.
1: നല്ല മഴയാണ്.

0: അത്ര മഴയുള്ള സാഹചര്യത്തിലും പോളി ഹൗസിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഓർക്കിഡിന് അന്തരീക്ഷത്തിന്റെ ആ വ്യതിയാനം ബാധിച്ചിട്ടില്ല കേട്ടോ. തന്നെയുമല്ല ഇതിലെ പലതിലും തന്നെ പൂക്കൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ കിക്കി എന്ന് പറയുന്നുണ്ടല്ലോ, പൊതിമടലിമ ഡയറക്റ്റ് ആയിട്ട് നട്ടേക്കാണ്.
1: ഇത് ഇപ്പൊ ചട്ടിയില് നമ്മൾ നടാൻ നേരത്തെ പറഞ്ഞ പോലെ തെർമോക്കോള്, കരിക്കട്ട, ക്ലേ ബോൾ, അത്രയും സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ നടാറ്. കംപ്ലൈന്റ് വരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്.
0: ഈ വെള്ളാരങ്കല് പോലെ കിടക്കുന്നതാണോ ഈ ക്ലേ ബോൾ എന്ന് പറയുന്നത്? ഒക്കെ പല ഷേപ്പിലൊക്കെയാണ് കേട്ടോ, പക്ഷെ ഉണ്ടല്ലോ തീരെ കനവില്ല കേട്ടോ. ഇത് ചട്ടിയില് ഒരുപാട് വെയിറ്റ് വരില്ല അല്ലേ?
1: അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റുകളും ഞാൻ ഹാങ് ചെയ്തിട്ടാണ് ഇട്ടേക്കണം. നിലത്ത് വെച്ചാൽ ഒച്ചന്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. 6 മീറ്റർ ഉള്ള ഒരു കമ്പിയുമേ 40 എണ്ണം നമ്മൾ കെട്ടിത്തൂക്കിയിടും 3 തട്ടായിട്ട്. അപ്പൊ അത് കനം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ സമയമുണ്ടെങ്കിൽ നമ്മൾ ചിരട്ടയില്ലേ, ചിരട്ട തല്ലി പൊട്ടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കും.
0: അതായത് കത്തിക്കാത്ത, നല്ല
1: കത്തിക്കാത്ത ചിരട്ട കനം കുറയാനായിട്ട് ചെയ്യണതാണ്.
0: പൊതിമടലിൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ?
1: പൊതിമടലിൽ ചെയ്യണേ അതിന്റെ ആവശ്യമില്ല.
0: എത്ര നാള് നിൽക്കും ഈ പൊതിമടലില്?
1: 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലേക്ക് ആക്കും.
0: ചേട്ടാ ഇതേ ഈ പൂവ് ഒക്കെ വന്ന ഈ കമ്പ് നമ്മുടെ കുട്ടികള് തലയിലിടുന്ന പോലത്തെ ക്ലിപ്പൊക്കെ ഇതിനെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെന്താ അങ്ങനെ ചെയ്തിരിക്കുന്നത്?
1: ഫെനലോപ്സിസിന്റെ ചെടികളില് 1 മീറ്ററോളം വരും ഇതിന്റെ തണ്ടുകൾ. അത് ഓരോ പൂവിന്റെ ഭാഗത്തും മുള വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളടുത്ത് ജെല്ല് തേച്ചിട്ട് ഒരു ലേശം പഞ്ഞെടുത്ത് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരു 10-15 എണ്ണം ചെയ്തിട്ട് 2-3 എണ്ണം കിട്ടി. ഈ തവണ കൂടുതൽ ചെയ്തിട്ടുണ്ട്.
0: ഓ അത് ശരി, പുതിയൊരു അറിവാണ് കേട്ടോ എനിക്കത്. അതായത് നമ്മുടെ പൂവിന്റെ തണ്ട്, പൂ വന്ന് പോയത് പോവാറായതൊക്കെ ആയിട്ടുള്ള തണ്ടിലാണ് കേട്ടോ ഈ പറഞ്ഞ പരീക്ഷണമൊക്കെ നടത്തി വിജയിച്ചിരിക്കുന്നത്.
1: പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് സാഫ് അടിച്ചു കൊടുക്കും. പിന്നെ വെളുത്തുള്ളി വെള്ളത്തിൽ ഇട്ട് ചതച്ചിട്ടിട്ട് ആ സാധനം അടിച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. അത് ചതച്ച് വെള്ളത്തിലിട്ട് അലിച്ച് അപ്പൊ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. വേറെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാണ്ടിരിക്കാനാണ് അത് കൂടുതൽ ശ്രദ്ധ വേണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
0: നല്ല ഭംഗിയിൽ ഇത് നിൽക്കുന്നു, ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നു, ധാരാളം തൈകൾ ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു. ഇതിന്റെയൊക്കെ രഹസ്യമാണ് കേട്ടോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത്.
1: വലിയ ചെടികളുണ്ടല്ലോ, അതിന്റെ പേര് 4 പേരുള്ളത് മുറിച്ച് റീപ്ലാന്റ് ചെയ്യും. അതിന്റെ അടിയിലേക്ക് വന്നേക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ചിലപ്പോ ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് ഉണ്ട്. അത് 2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേമാരെ കയറ് ചുറ്റി എവിടെയെങ്കിലും കെട്ടി വെക്കും. പിന്നെ കുറച്ച് ചകിരിയും കൂടി, അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ശക്കർ വരും.
0: ഇവിടെ പല പരീക്ഷണങ്ങളാണ് കേട്ടോ. വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
1: വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല.
0: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
1: ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, 2 പെൺകുട്ടികളെ, ഭാര്യ സുനിത, മൂത്താള് ഗീതു, ഹസ്ബൻഡിന്റെ പേര് ദീപക്, മോന്റെ പേര് സിദ്ധാർത്ഥ്, ഇളയാള് നീതു, കുട്ടിയുടെ പേര് സെയിൻ എന്നാണ്, ഹസ്ബൻഡിന്റെ പേര് വിൽസൺ.
0: ഈ ഒരു പരിപാടി കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്?
1: എൻ്റെ നമ്പർ 93 49 0525 45 46. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഒന്നും കൂടി എൻ്റെ നമ്പർ പറയാം, 93 49 0525 45 46.
0: വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഈ ഓർക്കിഡിൻ്റെ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇവിടെ വിജയകരമായിട്ട് ചെയ്തു പോരുന്നത്.
2: അപ്പം ഇത്ര മനോഹരമായ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്ന വെണ്ണലയിലുള്ള മണിച്ചേട്ടനും കുടുംബത്തിനും കിസാൻ മണിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
1: താങ്ക് യു.
3: കിസാൻ വാണിയിൽ അടുത്തതായി കേൾക്കാം.

സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി ലിജി തങ്കച്ചന്റെ കൃഷിവിശേഷങ്ങൾ. സുഹൃത്തുക്കളോടൊപ്പം സമ്മിശ്ര രീതിയിൽ കൃഷി ചെയ്ത് മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ലിജി തങ്കച്ചൻ. പരസ്പര സഹകരണവും കഠിനാധ്വാനവും കൊണ്ട് ഒരു സാധാരണ കൃഷിയിടത്തെ അവർ സമൃദ്ധമായ കാർഷിക കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. പച്ചക്കറികൾ, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നതിനൊപ്പം കോഴി, താറാവ്, പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയും ഇവർ പരിപാലിക്കുന്നു. കൃഷിയെ ഒരു വരുമാന മാർഗമായി മാത്രമല്ല പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ലിജിയും സുഹൃത്തുക്കളും വിഷരഹിത ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന

0: ിലും ശ്രദ്ധ ചെലുത്തുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ജോലിഭാരം കുറയ്ക്കാനും പുതിയ ആശയങ്ങൾ പങ്കുവെക്കാനും അവർക്ക് കഴിയുന്നു. സൗഹൃദവും അധ്വാനവും കൈകോർക്കുമ്പോൾ കൃഷിയിൽ മികച്ച വിജയം നേടാമെന്ന് ഇവർ തെളിയിക്കുകയാണ്. കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ. നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കൃഷി എന്ന് പറയുന്ന ഈ ഒരു മേഖല സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പൊ ഈ ഒരു കൃഷിയിലേക്ക് വന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഏകദേശം?
1: ഞാനൊരു 12 കൊല്ലമായിട്ടുണ്ട്.
0: എന്തൊക്കെ കൃഷികളാണ് ഈ ഒരു 12 വർഷത്തിന്റെ ഇടയിൽ ചെയ്തിരിക്കുന്നത്?
1: നെൽകൃഷിയുണ്ട്, പച്ചക്കറിയുണ്ട്, ഏത്തവാഴ, കപ്പ.
0: നെല്ലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടോ? എങ്ങനെയാണ് പാടം?
1: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുള്ളൂ, 25 സെന്റ് സ്ഥലമുണ്ട്. ബാക്കി ഞങ്ങൾ പാട്ടത്തിനെടുത്ത്. സ്ത്രീകൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പെടുത്തി ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തു. കിളച്ചി ചവിട്ടി തൊഴിലുറപ്പുകാർ ചെയ്തു തരുമായിരുന്നു. ഒരു 7 പേര് കൂടിയായിരുന്നു ഞങ്ങൾ അത് ചെയ്തത്. ഒരിക്കൽ പോലും കൃഷി ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു, തരിശായിട്ട് കിടന്ന സ്ഥലമായിരുന്നു അത്. ഞങ്ങൾ ഭർത്താക്കന്മാരും കൂടി ചെയ്ത് ഞങ്ങൾ കിളച്ചി ചവിട്ടി തന്നെത്താൻ കൊയ്ത് തന്നെത്താൻ മെതിച്ച് ഒരു രൂപ പോലും കൂലി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളത് ചെയ്തു.
0: അപ്പൊ 7 സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് നമ്മളൊരു കൃഷി പൂർണ്ണമാക്കിയെടുത്തു അല്ലെ?
1: ഞങ്ങള് 10 കൊല്ലം മുമ്പാട്ടോ. ഇപ്പൊ ഞങ്ങള് 4 പേര് കൂടി ജയൽജിയുടെ കൃഷി ചെയ്യുന്നു. അതിന്റെ അകത്ത് കൃഷിഭവൻ ഞങ്ങൾക്ക് വളം, വിത്ത്, പിന്നെ കുമ്മായം അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നു. പിന്നെ കുടുംബശ്രീയുടെ വകയായിട്ട് ഞങ്ങൾക്ക് ലോണുകള് 10,000-50,000 രൂപയൊക്കെ ലോണുകളായിട്ട് തരുന്നു. അത് ഞങ്ങൾ കൃഷി ഇറക്കുന്നതിന് മുമ്പ് ലോൺ എടുത്തിട്ട് കൃഷി ചെയ്ത് അതിന്റെ വിളവ് കിട്ടിക്കഴിയുമ്പോ അത് ഞങ്ങൾ തിരിച്ചടയ്ക്കണം.
0: ലോൺ എടുത്ത് കൃഷി ചെയ്തിട്ട് അപ്പൊ നമുക്ക് വിളവ് ലഭിച്ചു കഴിയുമ്പോ നമുക്ക് ഈ ലോൺ അടച്ച് പിന്നെ ബാക്കി അതിന് ലാഭമൊക്കെ നമുക്ക് കിട്ടാറുണ്ടോ? എങ്ങനെയാണ്
1: ലാഭമൊക്കെ കിട്ടാറുണ്ട്? ഞങ്ങൾക്ക് അന്ന് വരെ ഒരു അരി മേടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. വേറെ ഒന്നുമില്ല, വിഷരഹിതമായൊരു അരി ഇങ്ങനത്തെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്.
0: നെൽകൃഷി മാത്രമല്ല പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷിയും നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നെയാണോ, 4 പേര് ഒരുമിച്ച് തന്നെയാണോ ചെയ്യുന്നത്? ഇപ്പൊ നിലവിൽ ഏതൊക്കെ കൃഷിയാ ചെയ്യണത്? പച്ചക്കറി
1: ഇപ്പൊ ഞങ്ങൾ കപ്പ ഇട്ടിട്ടുണ്ട്, പിന്നെ നെല്ല് കൊയ്ത് കഴിഞ്ഞു ഒരു പൂവാണ് ഇപ്പൊ കൃഷി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കപ്പ ഇട്ടിട്ടുണ്ട്, ഒരു 1 ഏക്കറോളം അടുത്തുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് പയറുണ്ടായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് പയർ കൃഷിയൊക്കെ ചെയ്യും. അതിന്റെ ഒപ്പം വാഴ, കപ്പ, അതൊക്കെ നമ്മൾക്ക് ഈ ഇടവേളയായിട്ട് ചെയ്യണേണ്.
0: ഇടവേളയായിട്ട് കൃഷി ചെയ്യുമ്പോ പയറ് ഏകദേശം ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞോ? എങ്ങനെയാണ്?
1: കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ആ പാടത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ വെള്ളം കയറും. കരപ്പറമ്പുകളിൽ ഇപ്പൊ ഇച്ചിരി സ്ഥലമുണ്ട്, അവിടെ ഞങ്ങള് പച്ചക്കറി ചെയ്യാനായിട്ട് കൃഷിഭവനിൽ നിന്ന് തൈകൾ വിതരണത്തിന് എത്തിയിട്ടുണ്ട്. അത് മേടിച്ച് നടാന്ന് വിചാരിച്ചിരിക്കുന്നു.
0: 12 വർഷമായിട്ട് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇത്രയും നാളത്തെ ഈ ഒരു കൃഷി രീതി വെച്ചിട്ട് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണത് എന്താണ്?
1: നമുക്ക് ബന്ദി പോവില്ല, ഇപ്പൊ കൃഷി നല്ല ഇതായിരുന്നു. അത് ഞങ്ങള് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞ, ഓറഞ്ച് പോലത്തെ അത് രണ്ടുമാണ് ചെയ്തത്. അതിന് ഞങ്ങൾക്ക് നല്ലൊരു ആദായം കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: ഓണത്തോടനുബന്ധിച്ച് വരുന്ന കൃഷിയാണ് അല്ലെ പൂക്കൃഷി?
1: അതെ.
0: ഓണം ഈ വർഷം ഇനിയിപ്പോ ഒരു 2-3 മാസം കഴിഞ്ഞ ഓണം വരികയാണല്ലോ. അപ്പൊ നമ്മള് എന്നാണ് ഈ പൂക്കൃഷി തുടങ്ങുന്നത്?
1: അത് 2 മാസം മുമ്പ് തുടങ്ങിയാൽ മതി.
0: കാരണം പല കൃഷിക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾക്ക് ആ ഒരു ഓണത്തിന്റെ സമയമായപ്പോഴത്തേക്കും പൂവായില്ല, 1 ആഴ്ച കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും.
1: അത് ചില സമയത്ത് മഴയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ പോകും.
0: അപ്പൊ നമ്മൾ എല്ലാ വർഷവും പൂക്കൃഷി ചെയ്യാറുണ്ടോ?
1: കഴിഞ്ഞ വർഷം ചെയ്തില്ല, കഴിഞ്ഞായിരുന്നു. ഈ കൊല്ലം പറ്റുമെങ്കിൽ ചെയ്യണം. അതൊന്നും
0: പൂക്കൃഷിക്കും നമ്മൾക്ക് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന പോലെ തന്നെ പരിചരണം ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ
1: ആവശ്യമുണ്ട്. മരുന്നൊന്നും അടിക്കണ്ട. ആദ്യം നമ്മൾ തൈ മേടിച്ചുകൊണ്ട് വന്ന നിശ്ചിത അകലത്തില് നടും. പിന്നെ അത് കീരൻ അങ്ങനെയുള്ള സാധനം പ്രാണികളൊക്കെ ഇല്ലേ, അത് ഒടിച്ചു കളയാതിരിക്കാൻ വേണ്ടി നമ്മള് ആദ്യം വാരം പോലെ മാരിയിട്ട് അതിന്റെ മേളില് നമ്മള് നിശ്ചിത അകലത്തില് ബിന്ദിയുടെ തൈ നടും. പിന്നെ അത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ അകത്ത് ഈ അടയ്ക്കാമരം കൊണ്ട് വാരി ഉണ്ടാക്കി പഴയ സാരികളൊക്കെ ഉണ്ടെങ്കിൽ അത് സൈഡ് വഴി കെട്ടി സംരക്ഷിച്ചാണ് ഞങ്ങളത് ബന്ദി കളയാത്ത രീതിയിൽ ചെയ്തത്.
0: അത് ഏകദേശം എത്ര സ്ഥലത്ത് ചെയ്തു?
1: 25 സെന്റ് സ്ഥലത്തുണ്ടായിരുന്നു. നല്ലൊരു വിജയമായിരുന്നു പൂക്കൃഷിന്ന്.
0: അപ്പൊ നമുക്കത് ഏകദേശം എത്ര നാള് പൂ നമുക്ക് പറിച്ച് വിപണനത്തിന് സാധ്യമാക്കാൻ പറ്റും?
1: 3 മാസക്കാലമാണ് വിപണനം ചെയ്യാം.
0: വിപണി എവിടെയായിരുന്നു?
1: ഓണത്തിനായിരുന്നു. അപ്പോഴത്തേക്കും സ്കൂളുകൾ അടുത്തുള്ള ഈ പൂക്കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ സമയത്ത്. പിന്നെ പഞ്ചായത്തിന്റെ ചന്ത, കുടുംബശ്രീയുടെ മാർക്കറ്റുകളില്.
0: എന്തായാലും വ്യത്യസ്തമായ കൃഷികൾ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം അല്ലെ, അല്ലാതെ ഒരേ രീതി അല്ലാതെ.
1: എപ്പോഴും നമുക്ക് നല്ലത്.
0: അതെ അതെ അതെ, സമ്മിശ്ര കൃഷി തന്നെയാണ് ഇന്നത്തെ കാലത്ത് പൂർണ്ണമായും വിജയിക്കുള്ളൂ. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മള് പച്ച

0: പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മള് വളം, പശു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
1: പശുണ്ട്, പശുണ്ട്.
0: അപ്പൊ
1: പശുവിന്റെ ചാണകം ഉപയോഗിക്കും. ചാണകവും പിണ്ണാക്കങ്ങളുടെ കൂടി കുഴച്ച് വെച്ചിട്ട് അത് പുളിച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു വളമാണ്. അത് നമുക്ക് ഇതിന്റെയൊക്കെ ചോട്ടിൽ തളിച്ചു കൊടുക്കും. ചാണകം തന്നെ നമ്മള് പയ്യൊന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കും അതിന്റെ ചോട്ടില് കലക്കി ഒഴിക്കും.
0: നാലു പേരെ ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ നേരെ കൃഷിയിടത്തിലേക്ക് പോവുകയാണോ, അതോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾ?
1: ഞാൻ കുടുംബശ്രീയുടെ CDSന്റെ മെമ്പറായിട്ട് വർക്ക് ചെയ്യാണ്. അതായത് ഞങ്ങൾ രാവിലെ അത് പണി കഴിച്ചിട്ട് കൃഷിയിട്ട് ഇറങ്ങും. അത് കഴിഞ്ഞ് വെയിലൊക്കെ മൂക്കണതിന് മുമ്പാടെ വീട്ടിൽ തിരിച്ചു വരും. പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും 3 മണി 4 മണി ആയ സമയങ്ങളിൽ കൃഷിയുടെ ഇടങ്ങളിൽ പോയി വരും. എന്നും കൃഷിയിൽ പണിയില്ലല്ലോ. പിന്നെ പുല്ല് പറിക്കാനൊക്കെ ഉള്ള സമയത്ത് സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാർ പോയി വെള്ളമൊക്കെ തിരിച്ചു വിടും. പിന്നെ മരുന്നൊക്കെ അടിക്കും.
0: കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണി നല്ല രീതിയിൽ കിട്ടാറുണ്ടോ? എവിടെയാണ് നമ്മൾ
1: ഇവിടെ
0: വിപണി?
1: രാമമംഗലത്ത് ഒരു വിപണിയുണ്ട്, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ കടകളിലൊക്കെ ചോദിച്ച് പയറങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അയൽവക്കത്തുള്ള വീടുകളിൽ തന്നെ അതിന്റെ വിപണനം നടത്താം.
0: അപ്പൊ തന്നെ നമുക്ക് വിറ്റഴിഞ്ഞു പോവാറുണ്ട് അല്ലേ?
1: പയറൊക്കെ അപ്പൊ തന്നെ വിറ്റഴിഞ്ഞു.
0: അപ്പൊ ഏതെങ്കിലും ഉൽപ്പന്നം കൃഷി ചെയ്തിട്ട് ഇങ്ങനെ വിൽപ്പന ബുദ്ധിമുട്ടായിട്ടുണ്ടായിട്ടുണ്ടോ?
1: പച്ചക്കറിയൊന്നും ബുദ്ധിമുട്ടായിട്ടില്ല.
0: നെല്ല് ഏത് ഇനം വിത്താണ് ഉപയോഗിക്കുന്നത് നെൽകൃഷിയില്?
1: IR5 ജ്യോതി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ജ്യോതിക്കൊന്നും വിളവ് കൂടുതൽ കിട്ടില്ല. കതിരയിൽ വരുമ്പോ വളഞ്ഞു പോയി, അതൊരു കിടക്കാനായിട്ട് മഴയൊക്കെ പെയ്യുമ്പത്തേട്ട്. പക്ഷെ IR5 ആണെങ്കിൽ നമുക്ക് എപ്പോഴും കൊയ്തെടുക്കാം, നിവർന്ന് തന്നെ നിക്കും. ഇല്ല കാറ്റൊക്കെ പിടിച്ചാലും സൈഡിൽ കൂടെ കണ്ടത്തിന്റെ വരമ്പിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കിടന്നാലും ബാക്കിയുള്ള പാങ്ങളിലൊക്കെ നല്ല രീതിയിൽ നിക്കണോണ്ട് IR5 ആണ് ഇപ്പൊ എല്ലാരും തന്നെ ഉപയോഗിക്കുന്നത്.
0: വാഴയും കൃഷി ചെയ്യാറുണ്ട്. അപ്പം ഏതൊക്കെ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്യാറുള്ളത്?
1: ഏത്തവാഴയാണ് ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്യണത്.
0: നമ്മുടെ നാടൻ ഇനം തന്നെയാണോ?
1: അത് ഞങ്ങളുടെ ഈ ചേട്ടന്മാര് ഉഴവൂരങ്ങാണ്ട് പോയി മേടിച്ചോണ്ട് വന്നായിരുന്നു. പിന്നെ ചിന്തൽ വാഴ ചെയ്തു.
0: അതാവുമ്പോ വലിയ കൊലയായിരിക്കും അല്ലെ,
1: അത്
0: തൂക്കം
1: വലിയ
0: കൂടുതൽ.
1: കൊല. കൃഷി നമ്മൾ എല്ലാരും കൂടെ കൂടി ചേട്ടന്മാരും കൂടെ കൂടി കുഴി കുത്തിയിട്ട് അത് നടും. അത് പിന്നെ 10 മാസമൊക്കെ പിടിക്കൂലോ. അപ്പത്തേക്കും അതിന്റെ ഇടയ്ക്ക് പച്ചക്കറികള് പയറൊക്കെ നടും. എന്തെങ്കിലും കൂടുതൽ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ഭായിമാരെ കൂട്ടും കുഴി കുത്താനൊക്കെ ആയിട്ട്.
0: അപ്പൊ ഈ വാഴയാവുമ്പോഴത്തേക്കും നമുക്ക് നനച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പൊ നമ്മളുടെ ഈ ഒരു പറമ്പിൽ എങ്ങനെയാണ് ജലലഭ്യത ഉറപ്പുവരുത്തുന്നത്?
1: കനാലിന്റെ താഴെയാണ്. അപ്പൊ നമ്മൾ ഈ പുതുമന പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം വരുമ്പോ നമ്മളത് തുറന്നു വരും. തുറന്നു വിട്ടിട്ട് അത് നനയ്ക്കും.
0: അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ വലിയ ബുദ്ധിമുട്ട് വരാറില്ല അല്ലെ?
1: ഇല്ല ഇല്ല, ബുദ്ധിമുട്ട് വരാറില്ല.
0: വാഴ കൃഷി ചെയ്യുന്ന എല്ലാവരും പറയുന്ന ബുദ്ധിമുട്ടാണ് കാറ്റ്. കാറ്റ് വന്ന വാഴ
1: കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മള് വാഴയിൽ വള്ളി കെട്ടി അപ്പുറം ഇപ്പറയും ഒന്ന് കൊടുത്തിട്ട് അതിന്റെ അകത്തേട്ട് കെട്ടും.
0: അപ്പൊ അതില് വാഴ വീഴാതെ നിക്കും അല്ലെ?
1: ഒരുമാതിരി കാറ്റ് വന്നു കഴിഞ്ഞാൽ വീഴാണ്ട് നിക്കും. പിന്നെ വലിയ ചുഴലിക്കാറ്റ് അങ്ങനെയുള്ള വല്ലതും ഉണ്ടെങ്കിലാണ് വീഴുന്നത്.
0: ഏകദേശം എത്ര കിലോ വരെയുള്ള കൊല കിട്ടിയിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ
1: 20 കിലോ വരെയുള്ള കൊലയൊക്കെ കിട്ടിയിട്ടുണ്ട്.
0: ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നു അല്ലെ?
1: കൃഷി ലാഭം അല്ലാതെ നഷ്ടമൊന്നുമില്ല, പക്ഷെ നമുക്ക് എപ്പോഴും അതിന്റെ പുറകെ തന്നെ നടന്ന് ശുശ്രൂഷിക്കണം.
0: എപ്പോഴും സമയം കണ്ടെത്തി നമ്മൾ കൃഷിയെ സ്നേഹിച്ച് കൃഷി ചെയ്യണം. അതാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്ത കാര്യവും അല്ലെ?
1: അത് തന്നെ. എല്ലാവരും നഷ്ടമാണ് പറ്റില്ല എന്ന് പറയും, പക്ഷെ നമ്മളത് നോക്കി നല്ല രീതിയിൽ നോക്കി കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലാഭം. കൂലിക്ക് ആളെ കൂട്ടിക്കഴിഞ്ഞാലും നഷ്ടമായിരിക്കും.
0: നെൽകൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഞാറ് നടീല് അതുപോലെ കൊയ്ത്ത് ഇതെല്ലാം നമ്മൾ തന്നെയാണോ അതോ യന്ത്രങ്ങളാണോ ചെയ്യുന്നത്, എങ്ങനെയാ?
1: ആദ്യമൊക്കെ ഞങ്ങൾ വിത്ത് പാകുമായിരുന്നു കണ്ടത്തില്, അത് കഴിഞ്ഞിട്ട് കൂടുതലുള്ളിടത്ത് പറിച്ചു കുത്തുമായിരുന്നു. ഇപ്പൊ പക്ഷെ യന്ത്രങ്ങളൊക്കെ ചെയ്യണം.
0: വൈക്കോൽ എങ്ങനെയാ, നമ്മളുടെ തന്നെ പശുവിന്റെ ആവശ്യത്തിനാണോ അതോ അതിന്?
1: പശുവിന്റെ ആവശ്യത്തിന് എടുക്കും, ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കും. ഈ കച്ചവടക്കാരൊക്കെ വന്ന് മേടിച്ചോണ്ട് അപ്പുറം പള്ളിക്കര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഞങ്ങളുടെ വൈക്കോലൊക്കെ കൊണ്ടുപോകും.
0: പലതരത്തിലുള്ള കൃഷികൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ്, നിങ്ങൾ കൃഷിഭവനുമായിട്ടാണോ ബന്ധപ്പെടാറ്?
1: അതെ അതെ, കൃഷിഭവനുമായിട്ട്. ഞങ്ങളുടെ കൃഷി ഓഫീസർ നല്ലൊരു ഓഫീസറാണ്. അവരെ സ്റ്റാഫും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവര് ചെയ്തു തരും. പിന്നെ ഇൻഷുർ ചെയ്യാനുള്ള ഇത് ചെയ്തു തരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃഷിഭവൻ ചെയ്തു തരും.
0: കൃഷിഭവന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ
1: ക്ലാസ്സുകളുണ്ട്. പിന്നെ ഞങ്ങള് ഒരു ഫാമൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്യാനുള്ള.
0: പശുവും അതിന്റെ ഇടയിൽ ഉണ്ടെന്ന് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പൊ എത്ര പശുക്കളുണ്ട്?
1: 2 ഉണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മയുള്ളൂ. മിൽമേൽ കൊടുത്താൽ വിലക്കുറവായതുകൊണ്ട് അയൽവക്കത്തുള്ള വീടുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ പാലിന് പൈസ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് വീടുകളിലാണ് കൊടുക്കണേ.
0: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: എന്റെ ഹസ്ബൻഡ് ഒരു 1.5 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഹസ്ബൻഡ് ആയിരുന്നു എനിക്ക് എല്ലാ പിന്തുണകളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 2 പെൺകുട്ടികളാണ്, മൂത്തയാള് കാനഡ, രണ്ടാമത്തെയാള് UK. അപ്പൊ തന്നെയാണ്
0: കൂട്ടായുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും വിജയം തന്നെയാണ്, നമ്മൾ തനിയെ തന്നെ ചെയ്യുന്നതിനേക്കാളും അല്ലെ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് നമ്മുടെ കൂടെ വേറെ ആളുകളും ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ്.
1: നമുക്ക് നമ്മുടെ ബന്ധുക്കളെക്കാളും നല്ലതായിട്ട് കൂടെ അയൽത്തൊട്ട അയലൊക്കത്തുള്ളവര് നമ്മുടെ കൂടെ നിൽക്കുകയും.
0: ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ?
1: ഹസ്ബൻഡ് ഉള്ള സമയത്ത് കാട, താറാവ്, കോഴി പശു ആടെല്ലാം ഉണ്ടായിരുന്നു.

0: ഇപ്പൊ തന്നെ ആയതുകൊണ്ട് ഞാനത് വെറുതെ ഇരിക്കുമല്ല, അപ്പൊ അത് ചെയ്യണം ആഗ്രഹിക്കുന്നു.
1: എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ ആശംസകളും.
0: ഓക്കെ, താങ്ക് യു.
2: സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയട് സ്വദേശിനി ലിജി തങ്കച്ചന്റെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ലിജിയെ വിളിക്കാവുന്നതാണ്. നമ്പർ 9846886501. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യാമിനി ദിലീപ് കുമാർ, നീതു എൻ ടി.
3: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
4: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
3: അതെങ്ങനെ?
4: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800180551.
5: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
4: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
3: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
4: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
5: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
4: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
6: സത്യം
4: 10.5 മാറ്റു സത്യം.
3: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800180551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 6 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,000, ആലപ്പുഴ 23,500, കോട്ടയം 26,600, എറണാകുളം 22,500, കൊച്ചി റെഡി 23,000, ആലുവ 24,500, വടക്കൻ പറവൂർ 25,000 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,300, വടക്കൻ പറവൂർ 13,800, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 23,500, ആലുവ ക്വിന്റലിന് 4,500, തൊടുപുഴ 1,000 25,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 71,600, കൊച്ചി അൺഗാർബിൾഡ് 69,600, ആലുവ അൺഗാർബിൾഡ് 68,000, തൊടുപുഴ അൺഗാർബിൾഡ് 69,000, കട്ടപ്പന 69,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,500, തൊടുപുഴ 2,700, കട്ടപ്പന 2,500 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 22,500, മൂവാറ്റുപുഴ 21,000, കോതമംഗലം 24,500, തൊടുപുഴ 24,900 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 21,000 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000, ആലുവ 160,000.

65,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 6,000 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 4,200 രൂപ. ആലുവ 4,000, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ഇന്ന് രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മഴക്കാല ദുരന്തങ്ങളെ കരുതിയിരിക്കാം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. എട്ട് FM ഹെൽത്ത് ലൈൻ. ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. രാത്രി 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 32 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് സിബിഎസ്ഇ. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.

0: हमारी शान है और युवा ही देश की शक्ति है। देश का 65 पॉपुलेशन बिलो 35 है, यानी कि देश युवा देश है, ये विकसित भारत के युवा है। मैं मानता हूँ कि ताकत आप सब युवाओं में भी है। आपके शक्ति को जागृत करें। आप में शक्ति आज से नहीं है, ये देश में ब्रेन पावर और मैन पावर सदियों से थे और आज भी है।
1: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
3: മെട്രോ കെ ലിയേ ഈ ന്യൂ ട്രെയിൻസ് നയ് ജനറേഷൻ കി ട്രെയിൻസ് അഗലേ 5 വർഷോമേ ഇൻഡക്ട് കരേംഗേ. നയ് ജനറേഷൻ കി ട്രെയിൻസ് ആനേ സേ കൊൽക്കത്ത കെ നിവാസിയോ കോ ബഹുത് അച്ഛി ഫെസിലിറ്റി മിലേഗി വോ ബി ഏക് ബഹുത് ബഡാ ആഗേ സ്റ്റെപ് ലിയാ ജായേഗാ.
1: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020

0: ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്ന് രഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പു ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 15 സെക്കൻഡും.

FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിംഗ് ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: മഴക്കാലം പൊതുവെ പലതരത്തിലുള്ള അപകടങ്ങളുടെ കൂടി കാലമാണ്. ഇടിമിന്നൽ അപകടങ്ങളെക്കുറിച്ച് ഇതിനു മുൻപ് സമകാലികം വിശദീകരിച്ചിരുന്നു. മഴക്കാലത്ത് പ്രധാനമായും ആരോഗ്യ സുരക്ഷാ രംഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അപകട സാധ്യതകളെക്കുറിച്ചാകട്ടെ ഇന്നത്തെ സമകാലികം.
2: കേരളത്തിൽ മഴക്കാലത്ത് വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇലക്ട്രിക്കൽ

0: പാനൽ മെമ്പറും KSEB റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ബി രമേശ് ബാബു.
1: ഇവിടെ വലിച്ചിരിക്കുന്ന കമ്പികൾ ഇൻസുലേഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ വൃക്ഷങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അതിന്റെ ശാഖയോ ഈ ലൈനുകളിൽ വീണാൽ ലൈനുകൾ പൊട്ടാനും പോസ്റ്റുകൾ ഒടിയാനും സാധ്യതയുണ്ട്. അത് അപകടങ്ങൾ വിളിച്ചു വരുത്തും. റോഡിലോ പറമ്പിലോ വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിടത്തും തൊടാൻ നിൽക്കരുത്. ഉടനെ തന്നെ അടുത്തുള്ള KSEB സെക്ഷൻ ഓഫീസിലോ 1912 എന്ന നമ്പറിലോ വിവരം അറിയിക്കേണ്ടതാണ്. പറമ്പിലൂടെയോ പാടത്തൂടെയോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയോ നടക്കുമ്പോൾ വൈദ്യുതി പോസ്റ്റുകളോ സ്റ്റേകളോ ഒന്നും സ്പർശിക്കരുത്. ചില സ്ഥലങ്ങളിൽ പോസ്റ്റ് ചരിഞ്ഞ് കമ്പി താണ് കിടക്കുന്നുണ്ടാവാം. അത് മുറിച്ചു കിടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വീടിന് മുകളിലൂടെയോ അതല്ലെങ്കിൽ പൊതുസ്ഥലത്തെ സ്കൂളുകൾ പോലെയുള്ള സ്ഥലങ്ങളിലെ മുകളിലൂടെ കമ്പി പോയിട്ടുണ്ടാവാം. അത് പൊട്ടി വീടിന്റെ മുകളിലോ എവിടെയെങ്കിലും വീഴുവാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ലൈൻ ഓഫ് ചെയ്തു എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ആ ലൈനിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലോ തൊടാവൂ. നമ്മുടെ പുരയിടങ്ങളിൽ തെങ്ങിന്റെ വളർച്ച ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് GI കമ്പി കൊണ്ട് തെങ്ങ് വലിച്ചു കെട്ടാറുണ്ട്. ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പി പൊട്ടാൻ സാധ്യതയുള്ളതാണ്. അത് പൊട്ടി സമീപത്തുള്ള ഏതെങ്കിലും ലൈനിൽ മുട്ടിയാല് ഈ കമ്പിയിലൂടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അത് അപകടങ്ങൾ വരുത്തിവെക്കും. അതുകൊണ്ട് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ ലൈനുകളെല്ലാം പെർഫെക്റ്റ് ആണോ, കെട്ടിയിരിക്കുന്ന കമ്പി പെർഫെക്റ്റ് ആണോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്ത് മേൽക്കൂരകൾ ചോർന്നൊലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോർന്നൊലിച്ച് ഭിത്തി നനഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിലുള്ള സ്വിച്ചോ വൈദ്യുതി ഉപകരണങ്ങളോ തൊട്ട് അപകടം ഉണ്ടാക്കരുത്. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ചിടുകയോ നനഞ്ഞിരിക്കുന്ന പ്രതലത്തിലെ സ്വിച്ചുകളോ മറ്റുപകരണങ്ങളോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. വീട്, സ്കൂള്, അതുപോലെ പൊതു കെട്ടിടങ്ങളിലെല്ലാം ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന ഉപകരണം പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനുകൾ എവിടെയെങ്കിലും എർത്തായാല് അത് ഓഫാവുകയും അപകടം ഒഴിവാവുകയും ചെയ്യും. ELCB പിടിപ്പിക്കുകയും അത് ഭംഗിയായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഈ മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ഒരു കാര്യമാണ്. KSEBയുടെ വഴിയരികിൽ വച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകൾ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിക്കാതെ ഇരിക്കുന്ന ട്രാൻസ്ഫോമറുകളുടെ അടുത്തുകൂടി കൊട നിർത്തിയോ പോകുന്നത് ആ ഫ്യൂസിലോ മുട്ടി അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ സ്റ്റേഷനിൽ നിന്ന് അകന്ന് നടക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട ഉള്ളപ്പോൾ കാറ്റും മഴയും ഉള്ള സമയങ്ങളിൽ പോസ്റ്റിന്റെ അടിയിൽ നമ്മുടെ കാറ് തുടങ്ങിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. മഴക്കാലത്ത് പോസ്റ്റുകളിലും ലൈനുകളിലും സ്പാർക്കിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടുകളോ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരവരുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അവർക്കത് നന്നാക്കാൻ സാധിക്കും.
0: ടൂറിസം വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ GL രാജീവ്.
2: ഇപ്പോൾ നമ്മുടെ ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസവും ടൂറിസം സീസൺ എന്ന നിലയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലം നമുക്ക് ഒരിക്കലും ഒരു ടൂറിസം സീസണിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ല ഇപ്പോൾ. മാത്രവുമല്ല, മൺസൂൺ ആസ്വദിക്കാനായിട്ട് കേരളത്തിലേക്ക് എത്തുന്ന ധാരാളം വിനോദസഞ്ചാരികൾ നിലവിലുണ്ട് എന്നുള്ളതും നമുക്ക് കാണേണ്ടതുണ്ട്. ഈ മൺസൂൺ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ മഴക്കാലത്ത് നമ്മൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ എടുക്കണം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ വിനോദസഞ്ചാര മേഖല പ്രധാനമായും പ്രവർത്തിക്കുന്നത് ബീച്ച് ടൂറിസം, ഹിൽ സ്റ്റേഷൻ ടൂറിസം, കായൽ ടൂറിസം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് സന്ദർശിക്കുന്ന വലിയൊരു ഭാഗം വിനോദസഞ്ചാരികളും ഹിൽ സ്റ്റേഷനിലേക്ക് പോകാറുണ്ട്. അതോടൊപ്പം തന്നെ ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കുന്നുണ്ട്, ബീച്ച് ടൂറിസം ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പ്രത്യേക ശ്രദ്ധ വേണം. സഞ്ചാരികളോടൊപ്പമുള്ള കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിൽ സ്റ്റേഷനുകളിലേക്ക് പോകുന്ന സഞ്ചാരികളും നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനം ശ്രദ്ധിക്കുക. ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ആക്ടിവിറ്റികൾ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ ഗൈഡുകളിൽ പങ്കെടുക്കുമ്പോൾ അംഗീകൃത ഗൈഡിനോടൊപ്പം ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ വിനോദത്തിനായിട്ട് നടത്തുന്ന യാത്രകളുടെ ഇടയിൽ ഉണ്ടാകുന്ന പല സംഭവവികാസങ്ങളെ കുറിച്ചും നമ്മൾ അടുത്ത കാലയളവിൽ കേൾക്കാനിട വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും സന്തോഷഭരിതമായി തീരാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ ഡെസ്റ്റിനേഷനിലേക്കും പോകുന്നതിന് മുമ്പായിട്ട്

0: തന്നെ ബന്ധപ്പെട്ട ജില്ലാ ഭരണാധികാരികളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചില സ്ഥലങ്ങളിലേക്ക് ആ ദിവസം കാലാവസ്ഥ അനുസരിച്ച് യാത്ര നിരോധിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അതാത് ദിവസത്തെ മുന്നറിയിപ്പ് എന്തെങ്കിലും സർക്കാർ സംവിധാനം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ബീച്ചുകളിലും ടൂറിസം വകുപ്പ് ലൈഫ് ഗാർഡുകളെ വിന്യസിച്ചിട്ടുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തെ കരുതിയിട്ടാണ് ഈ ലൈഫ് ഗാർഡുകളെ എല്ലാ പ്രധാനപ്പെട്ട ബീച്ച് കേന്ദ്രങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സഞ്ചാരികൾ അവരുടെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് വേണം നമ്മുടെ ബീച്ചുകളിൽ അവരുടെ ആക്ടിവിറ്റികൾ ഏർപ്പെടാൻ പാടുള്ളൂ. മൺസൂൺ കാലയളവിൽ കടലിന്റെ സ്വഭാവം പ്രവചനാതീതമായി തീരും. വലിയ തിരമാലകൾ അടിയൊഴുക്കുകൾ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങുന്നതും മറ്റും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടങ്ങളിലെല്ലാം ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. കടലിൽ നീന്തുന്നത് ഈ കാലയളവിൽ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനുയോജ്യം.
1: കേരള സ്റ്റേറ്റ് IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
2: മഴക്കാലത്ത് തെന്നി വീണുള്ള അപകടങ്ങൾ സാധാരണയാണ്. തെന്നി വീഴൽ വീട്ടിനുള്ളിലാകാം, പറമ്പിലാകാം, അല്ലെങ്കിൽ പുറത്തുവെച്ചുമാകാം. വീട്ടിനുള്ളിൽ ഉണ്ടാകുന്ന തെന്നി വീഴൽ കൂടുതലും ഉണ്ടാകുന്നത് കുളിമുറികളിലാണ്. നമ്മുടെ കുളിമുറികൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നനഞ്ഞ ഇടങ്ങളാണ്. പലപ്പോഴും വഴുവഴുപ്പുള്ളതാകാൻ സാധ്യതയുണ്ട്. അത് ഉണങ്ങാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരമാവധി കുളിമുറിയുടെ തറകൾ ഡ്രൈ ആയിട്ട് ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി ഈർപ്പമുള്ള കുളിമുറികളുടെ ടൈലുകളിൽ പായൽ ആൽഗെ പിടിപെടാൻ സാധ്യതയുണ്ട്. ഈ ആൽഗെ ആണ് കൂടുതൽ തെന്നൽ ഉണ്ടാക്കുന്നത്. കുളിമുറിയിൽ തെന്നി വീഴാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും സോപ്പ് എണ്ണ എന്നതിലുപരി ആൽഗയുടെ ഒരു അതിപ്രസരമാണ്. ആൽഗെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങളാണ്. ഇവ വളരെ പെട്ടെന്ന് തന്നെ നനഞ്ഞ തറയിൽ വളരുകയും തെന്നലുണ്ടാക്കുകയും ചെയ്യും. വാർദ്ധക്യത്തിലുള്ളവർക്ക് പലപ്പോഴും ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാരെ അപേക്ഷിച്ച് തെന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രായം ചെന്നവർ ഉപയോഗിക്കുന്ന ബാത്റൂമാണെങ്കിൽ ഒന്ന് തെന്നിയാൽ പോലും പെട്ടെന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിന് സ്റ്റീൽ സൈഡ് ബാറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ ബാത്റൂമുകൾക്കും ഇത് ഉപകരിക്കും. കാരണം തെന്നി വീഴുന്നത് വാർദ്ധക്യത്തിലുള്ളവർ മാത്രം ആകണം എന്നില്ല. വീണ് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കൈക്കും കാലിനും ഉണ്ടാകുന്ന ഒടിവുകൾ നമുക്ക് താരതമ്യേന എളുപ്പം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. എങ്കിലും മലർന്ന് വീഴുകയാണെങ്കിൽ ചിലപ്പോൾ തല പിന്നിൽ ശക്തമായി ചെന്ന് ഇടിച്ച് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴുത്തിനും നട്ടലിനും സാരമായിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. തളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരാലിസിസ്, കാരണം നട്ടലിന്റെ ഉള്ളിൽ കൂടി ആണ് സ്പൈനൽ കോർഡ് പാസ് ചെയ്യുന്നത്. കാര്യമായിട്ടുള്ള ഫ്രാക്ചർ ആണെങ്കിൽ ചിലപ്പോൾ അത് പരാലിസിസ് വരുത്താൻ ഇടയുണ്ട്. പ്രായം ചെന്നവരിൽ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ഒന്ന് ഹിപ്പ് ഫ്രാക്ചറാണ്. ഈ ഹിപ്പ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഇടുപ്പല്ലിന്റെ ഒടിവ് പലപ്പോഴും അത് കോംപ്ലിക്കേഷൻസ് വരുത്തി വയ്ക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും അത് മരണത്തിൽ കലാശിക്കാറുമുണ്ട്. അതുകൊണ്ട് വീഴ്ച തടയാനുള്ള എല്ലാ മുൻകരുതലുകളും വീടുകളിൽ എടുക്കുകയും വീടിന് പുറത്ത് നടക്കുമ്പോൾ തന്നെ ടൈലിട്ട മുറ്റമാണെങ്കിൽ അവിടെ പായലും മറ്റും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് വൃത്തിയാക്കുന്നത് ഗുണം ചെയ്യും. ബ്ലീച്ചിങ് പൗഡർ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതാണ്. കാരണം ബ്ലീച്ചിങ് പൗഡർ വളരെ ഒരു കോസ്റ്റിക് ആയിട്ടുള്ള ഒരു പദാർത്ഥമായതിനാൽ നമ്മുടെ ചർമ്മത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബ്ലീച്ചിങ് പൗഡർ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തണൽ കൂടുതലാകുമ്പോഴാണ് പായലും മറ്റും കൂടുതൽ സിമന്റ് തറയിലും ടൈലിലും മറ്റും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പരമാവധി സൂര്യപ്രകാശം നിലത്ത് തട്ടുന്ന രീതിയിൽ മരങ്ങൾ ട്രിം ചെയ്യുക എന്നുള്ളത് മഴക്കാലത്ത് ഒരു നല്ല ശീലം തന്നെയാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീഴ്ചയ്ക്കുള്ള വീടിനുള്ളിലും പറമ്പിലുമുള്ള വീഴ്ചയ്ക്കുള്ള സാധ്യത കുറയ്ക്കാവുന്നതാണ്. മഴക്കാലത്തുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം റോഡ് അപകടങ്ങളാണ്. മഴയത്ത് റോഡിൽ വെള്ളം ചെറിയ അളവിലെങ്കിലും കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ കാറിന്റെ ടയറുകൾ, പ്രത്യേകിച്ച് മൊട്ട ടയറുകളാണെങ്കിൽ, അതായത് ട്രെഡ് നഷ്ടപ്പെട്ട് അതിന്റെ സർഫസ് സ്മൂത്തായി, മൊട്ട ടയറുകൾ എന്നാണ് അതിനെ പറയുക. ഈ ഇങ്ങനെ മൊട്ട ടയറിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനം ഹൈഡ്രോ പ്ലെയിനിങ് എന്നുള്ള ഒരു അവസ്ഥ മൂലം, പ്രതിഭാസം മൂലം റോഡിൽ കൂടി അതിവേഗം ഒരു സ്കേറ്റിംഗ് ചെയ്യുന്നത് പോലെ അതിവേഗം തെന്നിപ്പോവുകയും അത് സ്പിൻ ചെയ്യുകയും ചിലപ്പോൾ പല ആവർത്തി തകിടം മറിയുകയും ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വാഹനം ഓടിക്കുന്നവർ ഒന്ന് ടയറുകളിൽ ട്രെഡ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക. മൊട്ട ടയറാണെങ്കിൽ ടയർ മാറ്റി പുതിയ ടയർ വാങ്ങി ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്കുകൾ മഴക്കാലത്ത് ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല, അതേപ്പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കണം. വൈപ്പറുകൾ നന്നായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ വിസിബിലിറ്റി അല്ലെങ്കിൽ കാഴ്ച കുറയുകയും റോഡിൽ അതുമൂലം അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈപ്പർ ബ്ലേഡുകൾ ഓരോ മഴക്കാലത്തും മാറ്റുന്നത് നമ്മുടെ സുരക്ഷ

0: ും റോഡിലുള്ള മറ്റുള്ളവരെ സുരക്ഷയ്ക്കും ഗുണം ചെയ്യും. മഴക്കാലത്ത് ഹൈ ബീം, അതായത് ബ്രൈറ്റ് ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കരുത്. ഒന്നാമത് വിസിബിലിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഹൈ ബീം എതിരെ വരികയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ കണ്ണഞ്ചി പോവുകയും മുമ്പിലുള്ള കാര്യങ്ങൾ കാണാതെ പോവുകയും പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ലൈറ്റ് ഡിം ചെയ്ത് വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് നമ്മുടെ വിസിബിലിറ്റി വാഹനം ഓടിക്കുന്ന ആൾക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കാത്തതിനാൽ റോഡിൽ ചിലപ്പോൾ ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെന്ന് വരികയില്ല. ഇളം നിറമുള്ള വെള്ള, ഇളം മഞ്ഞ അങ്ങനെയുള്ള നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ഇരുട്ടാണെങ്കിൽ കയ്യിൽ ഒരു ടോർച്ച് കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വാഹനം ഓടിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു വ്യക്തി റോഡിലുണ്ട് എന്ന് മനസ്സിലാവുകയും അതനുസരിച്ച് അവർക്ക് വാഹനം സുരക്ഷിതമായിട്ട് ഓടിക്കാനും അവർക്ക് ഇടവരുത്തും. എന്നാൽ ഇരുണ്ട വസ്ത്രം ഇട്ട് ലൈറ്റ് ഇല്ലാതെ വെളിച്ചമില്ലാതെ രാത്രിയിൽ പോവുകയാണെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന് പറയാതെ വയ്യ. മഴക്കാലത്ത് റോഡ് സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പലപ്പോഴും റോഡിൽ കൂടി നടക്കുന്നവർ കാലിൽ വെള്ളം തട്ടാതെ നടക്കുകൂടി നടക്കാൻ സാധ്യതയുണ്ട്. ഇത് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു വാഹനം ഈ വ്യക്തിയെ ഇടിച്ച് മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. നാല് വീലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ മറ്റുള്ളവരുടെ ദേഹത്തേക്കും കാൽനടക്കാരുടെ ദേഹത്തേക്കും ടു വീലേഴ്സിന്റെ ദേഹത്തേക്കും വെള്ളം തെറിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അവരുടെ ദേഹം മലിനമാകുക മാത്രമല്ല ടു വീലർ തെന്നി വീണ് അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്.
1: ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കലക്ടർ ജി ശ്രീകുമാർ.
2: ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് 2026 ജൂൺ 4 കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഔദ്യോഗികമായി ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ സമഗ്രമായ മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ മേധാവികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി നിരവധി അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കുകയും എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കവും നഗര വെള്ളക്കെട്ടും കുറയ്ക്കുന്നതിനായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഭാഗമായി മുല്ലശ്ശേരി കനാൽ നവീകരണ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡ്രെയിനേജ്, തോട്, ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. തീരദേശ മേഖലകളിൽ കടലാക്രമണം തടയുന്നതിനായി ജിയോ ബാഗ് അധിഷ്ഠിത സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നു. ജില്ലയിൽ 17 ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാണ്. മഴയുടെ അളവ്, നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് എന്നിവ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരുന്നു. മൺസൂൺ ആരംഭിച്ചതോടെ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലും നിയോഗിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധ സേന, എമർജൻസി റെസ്പോൺസ് ടീമുകൾ എന്നിവ സജ്ജമാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ NDRFന്റെ 37 അംഗ സംഘം ജില്ലയിൽ മുൻകൂട്ടി വിന്യസിച്ചിട്ടുമുണ്ട്. ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം സജീവമാക്കുകയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ 576 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഏകദേശം 76,000 പേരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഈ ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 2 സ്ഥിരം ദുരിതാശ്വാസ കേന്ദ്രങ്ങളും പ്രവർത്തന സജ്ജമാണ്. ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ആളുകളെ സുരക്ഷിത കേന്ദ്രത്തിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. സാറ്റലൈറ്റ് ഫോൺ, മൊബൈൽ, ലാൻഡ് ലൈൻ, ടോൾ ഫ്രീ സേവനങ്ങൾ എന്നിവ ലഭ്യമാണ്. സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്ററുമായും SEOC യുമായും നാവികസേനയുമായും ഹോട്ട്ലൈൻ സംവിധാനങ്ങളിലൂടെ നേരിട്ടുള്ള ബന്ധം ഉറപ്പാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 1077 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 94000021077 എന്ന മൊബൈൽ നമ്പറിലോ 0484243513 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മഴ, വെള്ളപ്പൊക്കം, കടലാക്രമണം, മണ്ണിടിച്ചിൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പുകളും വിവരങ്ങളും അതിവേഗം ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി സർക്കാർ പ്രത്യേകമായി 5 കോടി രൂപയും അധികമായി 1 കോടി രൂപയും ജില്ലയിൽ അനുവദിച്ചിട്ടുണ്ട്. തീരദേശ പഞ്ചായത്തുകൾക്കും താലൂക്കുകൾക്കും പ്രത്യേക ധനസഹായവും ഇതിനകം നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാർക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി 25,000 രൂപയുടെ ഒരു പ്രത്യേക ഫണ്ടും ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. വെള്ളക്കെട്ട്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മരം വീഴ്ചൽ തുടങ്ങിയ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തുകയും ആവശ്യമെങ്കിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ തയ്യാറാവുകയും വേണം.
1: മഴക്കാലം തുടങ്ങി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആയുള്ളൂവെങ്കിലും അപകടങ്ങളുടെ കാര്യം

0: കാര്യത്തിൽ കണക്കുകൾ കുതിച്ചു പായുകയാണ്. ഇവിടെ അശ്രദ്ധ ഒരു പ്രധാന വില്ലൻ തന്നെ. അതുകൊണ്ടുതന്നെ ഓർക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിർവഹണം റിയ,
1: സഹായം ടി.പി. വിവേക്.
2: സമകാലികം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി പ്രക്ഷേപണം ചെയ്യുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച 8 വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842-42-63-87, 04842-42-63-97 അല്ലെങ്കിൽ 944-65-88. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 04842-42-63-87, 04842-42-63-97 അല്ലെങ്കിൽ 944-65-88. സമയം ഈ വരുന്ന തിങ്കളാഴ്ച 8 വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും
1: രചകൻ തന്റെ കുട്ടിക്കാലം വിവരിച്ചു. നിരവധി ദിവസങ്ങൾ പട്ടിണിയിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. രക്ഷിതാക്കൾ അലക്കുകാരായിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അടിച്ചു നനച്ച് വെളുപ്പിക്കുന്നവർ. കിട്ടുന്ന പ്രതിഫലം തുച്ഛം. സമൂഹം അലക്കുകാരന്റെ കുടുംബത്തിന് മാന്യത കൽപ്പിച്ചില്ല. വലിയ വലിയ തമ്പുരാക്കന്മാർ പോലും തങ്ങളുടെ അലക്കുകാരനെ അവഗണിച്ചു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാനൊരു ദിവസം ആവണക്കിന്റെ കുരു കടിച്ചരച്ച് തിന്നു. വയറിളകാൻ തുടങ്ങി. അവസാനം എനിക്ക് ബോധമില്ലാതായി. അച്ഛനും അമ്മയും പെങ്ങന്മാരും വല്ലാതെ പരിഭ്രമിച്ചു. പെരുന്തച്ച, ഇങ്ങനെ ദുരിതം നിറഞ്ഞ ദിവസങ്ങൾ എത്രയാണ് ഞാൻ പിന്നിട്ടത്. രചകൻ അല്പം ആവേശത്തോടെ തന്നെ സംസാരിച്ചു. പെരുന്തച്ചന് കേൾക്കണോ? എന്റെ മൂത്ത ജ്യേഷ്ഠത്തി ആത്മഹത്യ ചെയ്തു. മഞ്ഞരളിക്കായ കലക്കി കുടിച്ച് ജീവിതമൊടുക്കി. രചകൻ പെരുന്തച്ചന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തിന്? പെരുന്തച്ചന്റെ ഭാര്യയിൽ നിന്നും പെട്ടെന്ന് ചോദ്യമുയർന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വീട്ടിലെ ദുരിതങ്ങൾ കണ്ടു മടുത്തിട്ട് 20-ാം വയസ്സിൽ എന്റെ ഏടത്തി മരിച്ചു. ഞങ്ങൾ ആ രംഗം നോക്കി നിന്നു. രചകന്റെ കണ്ണു നിറഞ്ഞു. അയ്യോ കഷ്ടം. പെരുന്തച്ചന്റെ ഭാര്യ മൂക്കത്ത് വിരൽ വച്ചു. പെരുന്തച്ച, കണ്ണീരും കഷ്ടപ്പാടും ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. സുഖം മാത്രമായി ഒരാൾക്ക് ലഭിച്ചെന്ന് വരില്ല. പെരുന്തച്ചൻ പഴയ പെരുന്തച്ചനായി മാറണം. ദുഃഖത്തെ ആട്ടിപ്പായിക്കണം. എഴുന്നേൽക്കൂ പെരുന്തച്ച, രചകന്റെ ശബ്ദം ഉയർന്നു. പെരുന്തച്ചൻ രചകനെ തുറച്ചു നോക്കുക മാത്രം.

മാത്രം ചെയ്തു. അദ്ദേഹം ഒരക്ഷരം ഉരിയാടിയില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം കുറേയൊക്കെ ശരിയാവും. കാലത്തിന് മാത്രമേ ഇത്തരം ദുഃഖം മായ്ച്ചു കളയാൻ പറ്റൂ. ചിലപ്പോൾ കാലത്തിന് പോലും അതിന് കഴിഞ്ഞെന്ന് വരില്ല. സമാധാനമായി ഇരിക്കൂ ജാനു, എല്ലാം പതുക്കെ പതുക്കെ നേരെയാവും. പെരുന്തച്ഛനെ കൊണ്ട് സമയത്ത് ആഹാരം കഴിപ്പിക്കൂ. രചകൻ യാത്രയായി. പെരുന്തച്ഛൻ്റെ മനസ്സിലേക്ക് രാരിച്ചൻ കുതിച്ചു വന്നു. രാരിച്ചൻ്റെ കുട്ടിക്കാലം. രാരിച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കോപ്പ് പാവുട്ടത്തോക്കായിരുന്നു. രാരിച്ചൻ 6 വയസ്സ് പ്രായം. പാവുട്ടത്തോക്കുമായി അവൻ പെരുന്തച്ഛൻ്റെ അടുത്തെത്തി. എന്താ മോനെ? എനിക്ക് മുള്ളിലങ്കായ വേണം. അതിനിപ്പോൾ എവിടെ പോകാനാ? നമ്മുടെ തൊടിയിലെ മുള്ളിലത്തിൽ നിറയെ കായയുണ്ട്.

0: പോകാനാ. നമ്മുടെ തൊടിയിലെ മുള്ളിലത്തിൽ നിറയെ കായയുണ്ട്. അച്ഛൻ ഒരാളെ മുള്ളിലത്തിൽ കയറ്റണം, ഇപ്പോൾ വേണം. രാരിച്ചൻ നിർബന്ധിച്ചു. തൊടിയിലുള്ള മുള്ളിലം വലിയ മരമാണ്. കൂർത്ത മുള്ളുകൾ കൊണ്ട് തടയാകെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് മുകളിലേക്ക് കയറാൻ പറ്റില്ല. അത് പറ്റില്ല മോനെ, നമ്മുടെ മുള്ളിലത്തിൽ കയറാൻ ആളെ കിട്ടില്ല, പെരിന്തച്ചൻ പറഞ്ഞു. രാരിച്ചൻ ഒരു നിമിഷം പിതാവിനെ നോക്കി നിന്നു. പെട്ടെന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. സമയം കുറേ കഴിഞ്ഞു. രാരിച്ചന്റെ അമ്മ മകനെ തിരഞ്ഞു തുടങ്ങി. കുട്ടിയെ കാണാനില്ല. രാരിച്ചാ, രാരിച്ചാ, അവർ ഉറക്കെ വിളിച്ചു. പെരിന്തച്ചനും പരിഭ്രമമായി. തൊടിയിൽ മുഴുവൻ തിരഞ്ഞു നടന്നു. രാരിച്ചനെ കണ്ടില്ല. രാരിച്ചന്റെ അമ്മ കരയാൻ തുടങ്ങി. അമ്മേ, തൊടിയുടെ കിഴക്കേ മൂലയിൽ നിന്ന് ഒരു വിളി. പെരിന്തച്ചനും ജാനുവും അങ്ങോട്ട് പാഞ്ഞു. മുള്ളിലത്തിന്റെ ഒത്ത മുകളിൽ നിന്ന് രാരിച്ചൻ വിളിക്കുകയാണ്. രണ്ടുപേരും മേലോട്ട് നോക്കി. മുള്ളിലം കായ കുലയോടെ പിഴുതെടുത്ത് രാരിച്ചൻ താഴേക്കിട്ടു. ആകാശത്തെ ഉമ്മവയ്ക്കാനെന്ന വണ്ണം തലയുയർത്തി നിൽക്കുന്ന മുള്ളിലം. അതിന്റെ ഉച്ചിയിൽ രാരിച്ചൻ. ഒന്ന് കാൽത്തെറ്റി വീണാൽ. പെരിന്തച്ചനും ഭാര്യയും നെഞ്ചത്ത് കൈവച്ചു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: സമയം 8 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുന്നതിന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വയനാട് ജില്ലാ കലക്ടറേറ്റിൽ അദാലത്ത് നടത്തും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. ന്യൂ ചണ്ഡിഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1 ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിലയിൽ.
3: ആകാശവാണി FM വാർത്തകൾ.

0: 7 മിനിറ്റ്സ് ലേറ്റ് ഫോർ മീറ്റിംഗ്. വൈ
1: സാറേ? അത് പിന്നെ ആ കുസുമം ഇല്ലേ, കുസുമം ചതിച്ചു.
0: കുസുമമ്മ? ഏത് കുസുമം? ഹൗ ഡേ ഷീ?
1: അയ്യോ, പെണ്ണല്ല കുസുമം, നമ്മുടെ ബസ് മറ്റേ തവളക്കുഴി റൂട്ടിൽ ഓടുന്ന. വെന്നെ റീച്ച് ദ ബസ് സ്റ്റാൻഡ്, ദ ബസ് ലെഫ്റ്റ്.
0: വാട്ട്? സേ ദാറ്റ് അഗൈൻ.
1: വെന്നെ റീച്ച് ദ ബസ് സ്റ്റാൻഡ്, ദ ബസ് ലെഫ്റ്റ്. ഇയാൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ, മലയാളത്തിൽ പറയാം. എന്റെ പൊന്ന് സാറേ, ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേ ആ ബസ് പോയിന്ന്.
0: റോങ്. മിസ്ലീഡിംഗ് കമ്മ്യൂണിക്കേഷൻ. When I reached, the bus left എന്ന് വെച്ചാൽ നീ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നിന്റെ മരമോന്ത കണ്ട് അപ്പൊ തന്നെ ഡ്രൈവർ ബസ് എടുത്തു പോയി എന്നാണ്. Did he do that?
1: അത് ഇല്ല, അങ്ങനെയല്ല സാർ. ഞാനങ്ങ് ഓടി ചെന്നു. അവിടെ ചെന്നപ്പോ ബസ്സും ഇല്ല, ഒരു മണ്ണാങ്കട്ടം ഇല്ല. ബസ് അതിനു മുമ്പേ വിട്ടുപോയി.
0: എക്സാക്ട്ലി, ദ ബസ് ലെഫ്റ്റ് ബിഫോർ യു അറൈവ്ഡ്. ടു ആക്ഷൻ ഇൻ ദ പാസ്റ്റ് സുമേഷ്. മുമ്പ് നടന്ന രണ്ട് സംഭവങ്ങൾ, ആക്ഷൻ എ ബസ് ലീവിംഗ്, ആക്ഷൻ ബി യുവർ അറൈവൽ. Which happened first?
1: ബസ് പോയത്.
0: Right. Had എപ്പോഴും ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ ചേർക്കണം. It is the commander of the past tense. Repeat after me. When I reached the station, the bus had left.
1: The bus had left. അപ്പൊ ഈ ഹാർഡ് ഇട്ട അതിനു മുന്നേ കഴിഞ്ഞു എന്ന അർത്ഥം വരും അല്ലേ സാർ?
0: Precisely. It is called past perfect. അതാണ് പണ്ട് നടന്ന സംഭവങ്ങളുടെ ക്രമം പെർഫെക്റ്റ് ആക്കും. If my troops in the army said the enemy attacked when I arrived, it's a disaster, isn't it? It should be the enemy had attacked before I arrived. Is it clear?
1: Clear, sir. മനസ്സിലായി. അപ്പോ സാറേ, ഇന്നലെ ഞാൻ ബീന മേഡത്തിന്റെ റൂമിൽ ചെന്നപ്പോ മേഡം കടുപ്പത്തിൽ ഒരു ചായ കുടിക്കുന്നു. ഇതിനെ ഇപ്പൊ ഞാൻ എങ്ങനെ പറയും? When I went to Bina Madam's cabin, she had drunk the tea.
0: Brilliant. Excellent progress. That means she finished the tea before you entered.
1: ഇല്ല, മുഴുവൻ കുടിച്ചില്ല. കപ്പ് തിരിച്ചെടുക്കാൻ ചെന്നപ്പോ എന്റെ തലയിലേക്ക് ഹാർഡ് ത്രോൺ.
0: What? She had thrown it before you arrived?
1: ഛേ, അങ്ങനെയല്ല, ചെന്നപ്പോ ഏറ് കിട്ടി. അപ്പൊ അവിടെ ഹാർഡ് വേണ്ടായിരിക്കും അല്ലേ?
0: No, Sumesh. That's a simple past. She threw it. അത് മതി. അല്ല, എന്തിനാണ് അവരങ്ങനെ ചെയ്തത്?
1: ഞാനേ ചായ ചോദിച്ചപ്പോ പഞ്ചാരയ്ക്ക് പകരം ഉപ്പിട്ടാ ചായ കൊടുത്തെ. ചെറുതായിട്ട് കുപ്പി രണ്ടും അങ്ങോട്ട് മാറിപ്പോയി.
0: Oh my gosh.
2: English matters.

സമയം 8 മണി കഴിഞ്ഞ് 2:12. 102.3 MHz ൽ FM ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.

0: ഇന്ന് ഈ പരിപാടിയിൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം, ഈ വിഷയത്തെക്കുറിച്ച് കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി അഭിമുഖം.
1: ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾ വീക്കം, ഇത് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. കാരണം ഒരുപാട് പേര് ഈ അസുഖങ്ങൾ കൊണ്ട് ചികിത്സയൊന്നും എടുക്കാതെ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ഇതിനൊരു ചികിത്സ തേടി പോവുകയും പലപ്പോഴും മരണം വരെ സംഭവിക്കുന്ന അവസ്ഥകളിൽ എത്തുകയും ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ ചിലരിത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു. അതായത് ഹെപ്പറ്റൈറ്റിസ് മൂലമാണ് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ള രോഗലക്ഷണങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഉണ്ടാകുകയും അങ്ങനെ ആൾക്കാർ ശാസ്ത്രീയമല്ലാത്ത ചില ചികിത്സകൾക്ക് വിധേയമാകുന്നു എന്നുള്ള ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഉദര അവയവങ്ങളുടെ അസുഖങ്ങൾ എപ്പോഴും വളരെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെ ചികിത്സിക്കാൻ പറ്റും, നല്ല ആശ്വാസം രോഗിക്ക് നൽകാനും പറ്റും എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഏത് ചികിത്സാ വിഭാഗമായാലും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് പല റിസൾട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പരിപാടിയിലൂടെ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾ വീക്കം, ഇത് പലതരത്തിലുള്ള ഇതുണ്ട്, അത് എന്തൊക്കെയാണെന്നും എങ്ങനെ ഇത് തിരിച്ചറിയാം, ഇത് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമോ ഈ രോഗാവസ്ഥ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന എ മുതൽ ഇ വരെ ഉള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇതിൽ വളരെ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഹെപ്പറ്റൈറ്റിസ് എ ആണ്. നമ്മുടെ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ജല മലിനപ്പെടുന്നതുകൊണ്ടും അതിലെ അവിടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ ഇന്ത്യയിലാണ് കൂടുതലും ഇതുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലും ഹെപ്പറ്റൈറ്റിസ് ഇ ചിലത് അപൂർവമായിട്ടൊക്കെ കാണുന്നുണ്ട് എന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതുകൊണ്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കിയിട്ട് നമുക്ക് അതിലെ ബി സി എന്നുള്ള വിഭാഗങ്ങളെ കുറിച്ചും വിരളമായിട്ട് അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഡി എന്നുള്ളതിനെ കുറിച്ചും പറയാൻ തോന്നുന്നു.
2: അതെ അതെ, രാജേഷ് പറഞ്ഞ പോലെ തന്നെ

0: ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം. അതൊരു സർവ്വസാധാരണമായിട്ടുള്ള അസുഖമാണ്. ഇപ്പം നമ്മൾ ഏതൊട്ട് ഈ വരെയുള്ള വൈറസുകളെ കുറിച്ച് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വൈറസുകൾ മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഒരു ജനറലായിട്ടുള്ളൊരു ടേമാണ്. കരളിന് വീക്കം ഉണ്ടാകുന്നു. അതിപ്പോൾ വൈറസുകൾ ഉണ്ടാക്കാം, ബാക്ടീരിയ ഉണ്ടാക്കാം, ചില മരുന്നുകൾ ഉണ്ടാക്കാം, പിന്നെ മദ്യം ഉണ്ടാക്കാം, ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞിട്ട് കൊഴുപ്പടിഞ്ഞിട്ട് അതുമൂലം ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. അതായത് ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കമാണ്. ഇപ്പം നമ്മൾ പ്രതിപാദിച്ചത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. അതായത് വൈറസുകൾ മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം, അത് എ തൊട്ട് ഇ വരെയുണ്ട്. അപ്പോൾ എയും നമ്മൾ പറഞ്ഞു, എ കേരളത്തിൽ ഒത്തിരി ഉണ്ട്, ഈ വൈറസ് കൂടുതലും വടക്കേ ഇന്ത്യയിലാണ് കൂടുതലുള്ളത്. ഇത് രണ്ടിൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ വരുന്നു, അതെങ്ങനെ കരളിനെ ബാധിക്കുന്നു, അതിനുശേഷം എങ്ങനെ ഉണ്ടാകുന്നു, അത് നമ്മുടെ ബോഡി എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. മലിനമായിട്ടുള്ള ജലത്തിൽ കൂടെ ഭക്ഷണത്തിൽ കൂടെയാണ് ഈ രണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്നത്. സാധാരണഗതിയിൽ ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതായത് ഒരു സിംറ്റമുള്ള രോഗലക്ഷണങ്ങളുള്ള ഒരു കരൾ വീക്കം. അങ്ങനെയുള്ള രോഗിക്ക് തുടക്കത്തിൽ പനി വരും, ഛർദി ഉണ്ടാകും, വിശപ്പ് കുറയും, കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണിൽ മഞ്ഞനിറം വരും, മൂത്രം മഞ്ഞയാകും, കുറച്ച് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. നമ്മളിപ്പം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതായത് ബ്ലഡ് പരിശോധിക്കുമ്പോൾ ബിലിറുബിൻ്റെ അളവ് കൂടുതലായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം SGOT SGPT എന്നുള്ള ആ ഘടകങ്ങൾ, അതിൻ്റെ അളവ് കൂടി നിൽക്കും. ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴേക്കും ആ വൈറൽ മഞ്ഞപ്പിത്തം സാവധാനത്തിൽ കുറഞ്ഞ് കംപ്ലീറ്റ് റിക്കവറിയാണ്. ഇതാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ രോഗാവസ്ഥ മരണത്തിൽ കലാശിക്കുകയുള്ളൂ. മേ ബി ഒരു 1000-ൽ ഒരാൾക്ക് അല്ലെങ്കിൽ 10,000-ൽ ഒരാൾക്ക്. നമ്മുടെ തന്നെ ബോഡിയുടെ പ്രതിരോധ ശേഷിയുണ്ട്. ഈ വൈറസിനെ ബോഡി തന്നെ നശിപ്പിച്ച് പൂർണ്ണമായിട്ടും ആൾ രോഗം ഭേദപ്പെടുന്നു. കാരണം കരളിനൊരു ഒരു ട്രമെൻഡസ് കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി എന്ന് വെച്ചാൽ കരളിൻ്റെ കോശങ്ങൾ നശിച്ചു പോയാലും അത് വീണ്ടും പെറ്റുപെരുകി പൂർണ്ണ അവസ്ഥയിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നു. റീജനറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറൽ മഞ്ഞപ്പിത്തങ്ങൾ പൂർണ്ണമായിട്ടും ഭേദപ്പെടുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സയുടെ ആവശ്യമില്ല. ഉദാഹരണത്തിന് നമുക്കിപ്പം എലിപ്പനി വന്നാൽ നമ്മൾ പെൻസിലിൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വന്നാൽ നമ്മൾ അതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറൽ മഞ്ഞപ്പിത്തത്തിന് ഒരു പ്രത്യേക ചികിത്സയുടെ ആവശ്യമില്ല. സപ്പോർട്ട് മാത്രം മതിയാവും. അതായത് രോഗി ഒത്തിരി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കുക, രോഗിക്ക് ഛർദി ആണെങ്കിൽ ഛർദിക്കായിരിക്കണം മരുന്ന് കൊടുക്കുക, ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതേസമയം ഇവിടെ സൂചിപ്പിച്ച BCD ഈ വൈറസുകൾ വേറൊരു തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ രോഗം പ്രവർത്തിക്കുന്നത്. ഇത് ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് പോകും. അതായത് കുറേ നാൾ നിരന്തരമായിട്ട് ലിവറിന് ചെറിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കി പതിയെ പതിയെ പതിയെ സാവധാനത്തിൽ ലിവറിൻ്റെ കോശങ്ങളെ നശിപ്പിച്ച് സ്ലോലി ലിവറിൽ വടുക്കൾ ഉണ്ടാക്കി. അപ്പോൾ നമുക്കൊക്കെ അറിയാം ഫൈബ്രോസിസ് എന്ന് പറയും. പതുക്കെ പതുക്കെ ലിവറിൻ്റെ പ്രവർത്തനം മോശമാക്കി കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ലിവറിൽ സിറോസിസ് ഉണ്ടാക്കുന്നു. അതായത് മഹോദരം എന്ന് പറയുന്നൊരു രോഗം. അതുപോലെ തന്നെ ലിവറിലെ ക്യാൻസർ, അതിൻ്റെ ഒരു അവസാന സ്റ്റേജുകളിൽ ലിവറിൽ വലിയ ക്യാൻസറുകൾ ഉണ്ടായി ആൾ മരണപ്പെടുന്നു. ഈ ഒരു രോഗാവസ്ഥ നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വർഷങ്ങളെടുക്കും. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി എന്നൊരു വൈറസ് നമ്മുടെ ശരീരത്തിൽ യാദൃശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ലക്ഷണങ്ങളും ഉണ്ടാകത്തില്ല, രോഗി അതിനെക്കുറിച്ച് അറിയത്ത് പോലുമില്ല. ആ ഒരു സമയത്ത് നമ്മളൊരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വൈറസിൻ്റെ ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും അതിൻ്റെ ആവശ്യമേ ഉണ്ടാവാറില്ല. പക്ഷേ ഒരു 20 വർഷം 25 വർഷം 30 വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് ഗൗരവമുള്ള കോൺസിക്വൻസസ്. അതായത് ശരീരത്തിൽ ലിവറിൻ്റെ പ്രവർത്തനത്തിന് ഭംഗം വരുത്തുന്നു, ലിവറിന് ഡാമേജ് വരുന്നു, സിറോസിസ് വരുന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ അതായത് വയറ്റിൽ വെള്ളം കിട്ടുന്നു, രോഗി രക്തം ഛർദ്ദിക്കുന്നു, ലിവർ ക്യാൻസർ ഉണ്ടാകുന്നു, ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കൊരു വളരെ നീണ്ട ഒരു പീരീഡ് നമുക്ക് കിട്ടുകയാണ്,
1: കുറേ
0: വർഷങ്ങൾ കണ്ട്. അപ്പോൾ ഈ രോഗാവസ്ഥ എത്തുന്നതിന് മുമ്പ് ആരംഭ സ്റ്റേജിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. നമുക്കതിനെ വൈറസിനെ നശിപ്പിക്കാൻ പറ്റും, രോഗി രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതായത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, അത് പലപ്പോഴും പെട്ടെന്ന് വരുന്നു. ആ ഒരു ഇൻസൾട്ട്, ഇപ്പം ചില മരുന്നുകൾ കഴിച്ചാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും, മദ്യം കഴിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും. അപ്പം മദ്യപാനി മദ്യം നിർത്തിക്കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ആ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ 100% കരൾ റിക്കവർ ചെയ്ത് പൂർവ്വാവസ്ഥയിലിട്ട് പൊത്തും, പിന്നെ കരളിന് കുഴപ്പമേ ഉണ്ടാകത്തില്ല. അതുപോലെ നമുക്കെല്ലാം അറിയാം ചില മരുന്നുകൾ, അതിപ്പോൾ അലോപ്പതിയിലാവാം, ആയുർവേദത്തിലാവാം, ഏത് ശാസ്ത്രത്തിലാവാം, എല്ലാം കെമിക്കൽസാണ്. അത് ചെന്നിട്ട് കരളിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അത് ആ മരുന്ന് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് കണ്ടുപിടിച്ച് ആ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും റിക്കവറി ഉണ്ടാവും. അത്തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. അത് കൂടാതെ കുറേ നാൾ നമ്മുടെ ശരീരത്തിന് ലിവറിനെ ഡാമേജ് ഉണ്ടാക്കി തിരിച്ചു കിട്ടാത്ത രീതിയിൽ ലിവറിനെ നശിപ്പിക്കുന്ന തരം ഹെപ്പറ്റൈറ്റിസുകളുണ്ട്.
1: അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥ എന്ന് പറയാം, അല്ലേ? കരൾ വീക്കത്തിൽ
0: അതെ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ കണ്ടുപിടിക്കാതെ നമ്മളതിനെ ചികിത്സിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന അവസ്ഥകൾ വളരെ പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം പലപ്പോഴും സിറോസിസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലിവർ മാറ്റി വെക്കാൻ മാത്രമേ നിർത്തിയുള്ളൂ.
1: കരളിന് ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം ഈ രോഗാവസ്ഥ കൊണ്ടാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ബിയും സിയും, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടില് അച്ഛനോ അമ്മയ്ക്കോ ഇത്തരം രോഗാണുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇത് വരാനുള്ള സാധ്യത എത്രയാണ്? എങ്ങനെയാണ് ഇത് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കുക?
0: അതായത് നമ്മളൊരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത്? ഒരു വളരെ ലളിതമായിട്ടുള്ള രക്തപരിശോധന, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് നമ്മൾ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്, SGOT SGPT. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അളവ് ഒരു വാല്യൂ നോക്കി ഒരു തവണ ടെസ്റ്റ് ചെയ്തു, അത് അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 40 ആണെന്ന് വെച്ചോളൂ.

0: ഒരമ്പത് അമ്പത്തഞ്ച് കണ്ടു. ഉടനെ നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് വളരെ മൈൽഡായിട്ടുള്ളത് മാത്രമാണ്. ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പനി വന്നാൽ പോലും ചിലപ്പം ഈ SGOT CPT ചെറുതായിട്ട് കൂടാം. ആദ്യത്തെ ഒരു വാല്യൂ ഒരു ഒരു റിപ്പോർട്ടിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തരുത്. ഒരു ഒരു മാസം വെയിറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷവും ആ വാല്യൂ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ, അതായത് സ്വയമേ ഒരു തീരുമാനത്തിലെത്താതെ ഒരു ഡോക്ടറെ കാണുക. ആ ഡോക്ടർ വേണ്ട നിർദ്ദേശം തരും. അപ്പോൾ നമ്മൾ നോക്കുന്നത് കംപ്ലീറ്റ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് SGOT, SGPT, ബിലിറുബിൻ, പ്രോട്ടീൻ, ആൽക്കലൈൻ ഫോസ്ഫേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഡോക്ടർ നോക്കും. പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കും എന്ത് തരത്തിൽ ലിവറിന് വന്നേക്കുന്നത്, ഘടനയിൽ മാറ്റമുണ്ടോ, ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ടോ, കുറേ നാളായിട്ട് ലിവറിന് ഡാമേജ് വന്നിട്ടുണ്ടോ, ലിവറിൽ ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അൾട്രാസൗണ്ടിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അൾട്രാസൗണ്ടിന് ശേഷം പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന SGOT, SGPT കൂടിയേക്കുന്നത്? തീർച്ചയായിട്ടും ഈ വൈറസുകൾ HBV, HBC രണ്ട് വൈറസ് അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതും വീണ്ടും രക്തം പരിശോധിച്ചിട്ടാണ്. HBV ഒരു ആന്റിജൻ, HBsAg എന്ന് പറയുന്ന ഒരു ആന്റിജനും HBC ഒരു ആന്റിബോഡിയുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടർന്ന് വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ, അതായത് ഈ വൈറസ് പിന്നെ ഏത് സ്റ്റേജാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ HBV നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ആ വൈറസിന്റെ DNA ആണ് നോക്കുന്നത്. ആ DNAയുടെ അളവ് നോക്കിയിട്ട് DNA ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ ആ DNAനെ നശിപ്പിക്കാനായിട്ട് DNAക്കെതിരായിട്ട് മരുന്നുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ HBC. ഇപ്പം ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ വൈറസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത് കരളിനെ ഒരു തരത്തിലും ഡാമേജ് ഉണ്ടാക്കാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അവന് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഡോർമെന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ നമുക്ക് വൈറസിനെതിരായിട്ടുള്ള മരുന്നുകളുടെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ആ ആൾക്കാരും അപൂർവമായിട്ട് ഈ പറയുന്ന സീരിയസ് ആയിട്ടുള്ള അസുഖത്തിലോട്ട് പോകാം. അപ്പം അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് വേണം. അതായത് പീരിയോഡിക്കലി നമ്മൾ ലിവറിന്റെ ഫംഗ്ഷൻ നോക്കും, അൾട്രാസൗണ്ട് നോക്കും, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ നോക്കും, വൈറസിന്റെ അളവ് നോക്കും. ഏതെങ്കിലും സമയത്ത് ഈ വൈറസിന്റെ അളവ് കൂടുകയാണെങ്കിൽ ആ സമയത്ത് ചികിത്സയുടെ ആവശ്യമുണ്ട്. പിന്നെ ആ ചോദ്യത്തിൽ തന്നെ ഈ കുടുംബത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ അപ്പം നമ്മൾ എങ്ങനെയാണ് HBV, HBC പകരുന്നത് എന്ന് നമുക്ക് അറിയേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ എനെക്കുറിച്ചും പറഞ്ഞു, നമ്മൾ പറഞ്ഞത് വെള്ളത്തിൽ കൂടെയാണ് വരുന്നത്, നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടെയാണ് വരുന്നത്. ഇതങ്ങനെയല്ല. HBV, HBC ഇത് നമ്മുടെ ഈ HIV പോലെ തന്നെയാണ്. അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്, ശരീരത്തിലുള്ള സ്രവങ്ങൾ, ഏറ്റവും കൂടുതലായിട്ട് ബ്ലഡ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ രോഗിയുടെ ബ്ലഡ് ഈ ഒരു ഒരാളായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ആ ബ്ലഡ് എക്സ്പോഷർ ഉണ്ടാവും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു HBV ആയി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ദേഹത്തിൽ മുറിവുണ്ടാകുന്നു. ആ രോഗിനെ പരിപാലിക്കാനായിട്ട് ഒരാൾ ചെല്ലുമ്പോൾ ആ ചെല്ലുന്ന ആളുടെ ദേഹത്ത് ഒരു മുറിവുണ്ടെങ്കിൽ ഈ രക്തം ആ മുറിവിൽ വീണാൽ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ പല രീതികളുണ്ട്. ഉദാഹരണത്തിൽ ഈ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഞരമ്പിൽ മരുന്ന് കുത്തിവെച്ച് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവർ പലപ്പോഴും നീരിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന പല നമ്മുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ, അസമാനകമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്.
1: മയക്കുമരുന്ന്
0: ഉപയോഗം, അതുപോലെ തന്നെ സ്വവർഗരീതികൾ, തെറ്റായിട്ടുള്ള ലൈംഗിക ജീവിത രീതികൾ, പല സെക്ഷൽ പാർട്ട്നേഴ്സ്, പലരുടെ അടുത്തും സെക്ഷന് വേണ്ടി പോകുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ അവർ തമ്മിൽ ഒരേ രീതിയിലുള്ള നീഡിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ HBV, CHIV അങ്ങനെയുള്ളതെല്ലാം പകരാൻ
1: സാധിക്കും.
0: മറ്റുള്ള ആൾക്കാർക്ക് വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലത്ത് ഇപ്പം ഈ ബ്ലഡൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരുടെയും ബ്ലഡ് എല്ലാം സ്ക്രീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള അങ്ങേയറ്റത്തെ പരിശോധന നടത്തിയിട്ടാണ് നടത്തുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30-40 വർഷം മുമ്പ്, ഇത്രയും വിദഗ്ധമായിട്ടുള്ള പരിശോധന ഇല്ലാതിരുന്ന കാലത്ത് രക്തത്തിൽ കൂടെയും ഒക്കെ പകരമായിരുന്നു, ആശുപത്രി വഴിയൊക്കെ പകരമായിരുന്നു. ഇപ്പം ആ ഒരു സാധ്യത വളരെ കുറഞ്ഞു. പിന്നെ ഒരു ഫാമിലിയിൽ അമ്മയിൽ നിന്നും അമ്മ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ഒരു ലേഡി പോസിറ്റീവ് ആണ്, അവർ കുഞ്ഞിന് ജനനം കൊടുക്കുന്ന സമയത്ത് ഈ വൈറസിൻ്റെ അളവ് കുറച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രസവത്തിൻ്റെ സമയത്ത് ഒത്തിരി രക്തസ്രാവമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് നവജാത ശിശു അമ്മയുടെ ബ്ലഡുമായിട്ട് എക്സ്പോസ്ഡ് ആവും. അപ്പോൾ ആ സമയത്ത് ആ കുഞ്ഞിന് കിട്ടാം. അതിന് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും, അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നു, ജനന സമയത്തുണ്ടാകുന്നു. ഇപ്പം നമുക്ക് HBV നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
1: അതിന്
0: കുത്തിവയ്പ്പുകളുണ്ട്, വാക്സിനേഷൻ ഉണ്ട്, അതുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും ആ രീതിയിൽ സംഭവിക്കാം. അതാണ് കുടുംബത്തിലെ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. പിന്നെ ഒരാൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അവസ്ഥ, ഇപ്പം എൻ്റെ വീട്ടിൽ ഉദാഹരണത്തിന് എൻ്റെ അച്ഛന് HBV ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അച്ഛനൊരു മുറിവുണ്ടാകുന്നു. ഞാൻ ആ സമയത്ത് അപ്പൻ HBV ഉണ്ടെന്ന് ഞാൻ ആലോചിക്കില്ല, പെട്ടെന്ന് അദ്ദേഹത്തെ പോയി ശുശ്രൂഷിക്കുകയുള്ളു. ആ സമയത്ത് യാദൃശ്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ രക്തം എന്റെ ദേഹത്ത് വീണ് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാം. അതിനാണ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് പറയും, അതായത് പല
1: വ്യക്തികളോട്
0: സ്രവങ്ങളിലൂടെയൊക്കെ വരുന്ന ട്രാൻസ്മിഷൻ. ഉദാഹരണത്തിന് ഭാര്യാഭർത്ത ബന്ധത്തിൽ ഇപ്പോൾ ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ, പാർട്ണർ പോസിറ്റീവ് ആണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ കൂടെ ചിലപ്പോൾ പകരാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ട്രാൻസ്മിഷൻ. അപ്പോൾ ഇത് രണ്ടും ഒരു ഫാമിലിയിൽ ഒരാൾക്കുണ്ടെന്ന് അറിയുകയാണെങ്കിൽ, ഇപ്പോൾ HBV ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പരിശോധിച്ച് നോക്കിയിട്ട് അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഫലപ്രദമായിട്ടും ഓൾമോസ്റ്റ് 100% പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാമിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഗവൺമെന്റ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ളത് വളരെയധികം നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ടുകൾ ഉദാഹരണത്തിന് ഇപ്പം ഈ തായ്വാൻ, ചൈന, ഏഷ്യൻ കൺട്രീസിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ അളവ് വളരെ കൂടുതലായിരുന്നു. ഒരു 20-25 കൊല്ലം മുമ്പ് അവിടെ ലിവർ ക്യാൻസർ വളരെ കൂടുതലായിരുന്നു. ഈ വാക്സിനേഷൻ പ്രോഗ്രാം വളരെ എഫക്റ്റീവായിട്ട് അവർ നടത്തിയതിന് ശേഷം ഇപ്പോൾ ആ രാജ്യത്ത് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ആയിട്ടുള്ള ക്യാൻസറുകൾ, സിറോസിസ് ഒക്കെ വളരെ കുറഞ്ഞു.

0: മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്ക് എല്ലാവർക്കും വാക്സിനേഷനെ കുറിച്ച് അറിയാം, കുത്തിവയ്പ്പ് എടുത്തു, പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള കുത്തിവയ്പ്പ് എല്ലാവരും എടുക്കണമെന്ന് ഞാൻ വളരെ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ ഒരു അസുഖം നമുക്ക് അതുമൂലം തടയാൻ പറ്റും.
1: കുത്തിവയ്പ്പ് എടുത്തില്ലെങ്കിൽ ഈ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വൈകിയായിരിക്കും കരളിലെ മാറ്റങ്ങൾ.
0: അതെ, നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വൈറസുകൾ രണ്ടും ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ പറ്റും. കാരണം അത് എങ്ങനെ പകരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ജീവിത രീതി വളരെ ചിട്ടയായിട്ട് പോവുക, നമ്മളിപ്പോൾ ഇനി അഥവാ ഒരു തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ നമ്മൾ ചലിക്കുകയാണെങ്കിൽ ഈ ആവശ്യത്തിനുള്ള ഉറകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, ഇനി നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് വാക്സിനേഷൻ നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഈ ബിക്കും സിക്കുള്ള ടെസ്റ്റ് ഉണ്ട്, ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് നടത്താൻ പറ്റും. ഇനി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ, ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ചികിത്സ ആന്റി വൈറൽ മരുന്നുകൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, അത് നമ്മുടെ ശരീരത്തിൽ വന്ന ഞാൻ പറഞ്ഞ ഒരു 30-40 കൊല്ലം കൊണ്ടാണ് ലിവറിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. ചികിത്സ നടത്തി കഴിഞ്ഞാൽ ആ ഡാമേജ് ഉണ്ടാകുന്ന കാലാവധി നമുക്ക് വീണ്ടും കൂട്ടാൻ പറ്റും. ഒരു 5-6% ആൾക്കാർക്ക് ലിവർ ക്യാൻസർ വരുന്നുണ്ട്. ആ ക്യാൻസറിന്റെ ശതമാനം ഒരു പക്ഷേ 1-2% ആക്കി കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് അതുപോലെ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അതിന് കണ്ടുപിടിച്ചാൽ തന്നെ ആരംഭത്തിൽ അറിയുക, അതിന് ഫലപ്രദമായിട്ട് ചികിത്സിക്കുക, ഈ രോഗാവസ്ഥയിൽ നമുക്ക് വളരെ വളരെ ഈസിയായിട്ട് മുക്തി നേടാൻ പറ്റും.
1: ഡോക്ടർ, ഇപ്പോ കരളിനെ സംബന്ധിച്ച് പറയുന്ന വേറൊരു കാര്യം, കരൾ വീക്കം എല്ലാവരും വിചാരിക്കുന്ന മദ്യപാനികൾക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് സിറോസിസ് മറ്റുള്ള പല കാര്യങ്ങളായി ക്യാൻസർ വന്നു, അല്ലെങ്കിൽ അവര് രക്തം ചർദ്ദിച്ചു മരിച്ചു എന്നുള്ളൊരവസ്ഥ. പക്ഷെ പെട്ടെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ കരളിൽ കൊഴുപ്പടി എന്ന കാര്യം ഡോക്ടർ പറഞ്ഞു, അതിനെ തുടർന്ന് ഒക്കെ ആൾക്കാർക്ക് ഈ കരൾ വീക്കമുണ്ട്. അതായത് അപ്പോൾ പലപ്പോഴും ആശ്ചര്യത്തോടെ പലരും പറയുന്ന ഒരു കാര്യം തന്നെ, അയാള് മദ്യം തൊടാറില്ല, പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത്. ഇന്നത്തെ ജീവിതശൈലിയിൽ വന്നൊരു മാറ്റം ഇതിൽ വലിയൊരു വില്ലനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
0: ഇത് നമ്മൾ പിള്ളേർ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലെ, കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന സമയത്ത് ഓരോരോ സാധനങ്ങൾ കയറി വരാനെ നശിപ്പിച്ചു, അത് ഒതുക്കി കഴിയുമ്പോഴേക്കും വേറെ പുതിയ ആൾക്കാർ രംഗത്തെത്തും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയിലും ഹെപ്പറ്റൈറ്റിസ് സിയിലും ഒത്തിരി ഒത്തിരി പുരോഗതി ഉണ്ടായി, നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് വന്നു, ചികിത്സ വന്നു, അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജീവിത രീതികൾ മാറി, നമ്മുടെ സൗകര്യങ്ങൾ മാറി, നമ്മുടെ ഭക്ഷണ രീതി മാറി, നമ്മൾ എക്സസൈസ് ചെയ്യാതായി, നമ്മൾ ആ രീതിയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, പ്രത്യേകിച്ച് ഈ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയി, വീട്ടിലെല്ലാവരും ഇരുന്ന് നല്ല രീതിയിൽ ആഹാരം പാചകം ചെയ്ത് ഈ ഓർഡർ ചെയ്ത് ടിവിയുടെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥ എത്തി, പുറത്തിറങ്ങാതെ വന്നപ്പോൾ നടക്കാൻ പോകാതായി, ക്ലബ്ബുകളിൽ പോകാതായി, ജിമ്മിൽ പോകാതായി, അങ്ങനെയുള്ളപ്പോൾ എല്ലാവർക്കും വണ്ണം വെച്ചു. ആ വണ്ണത്തിന്റെ ഒരു പങ്കം ലിവറിൽ പോയി, ഈ ലിവറിൽ കൊഴുപ്പടി എന്നൊരു അസുഖം വന്നു. അതിപ്പോൾ ഒരു ഒരു വലിയൊരു എപ്പിഡമിക്കാണ്. ഇപ്പൊ ഈ കോവിഡ് ഒരു എപ്പിഡമിക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പകർച്ചവ്യാധി പോലെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ലിവർ ഫാറ്റ് എന്ന് പറഞ്ഞല്ലോ, ചില സ്ത്രീകൾ രക്തം ശ്രദ്ധിച്ചു വരുന്നു. ഇപ്പൊ സിറോസിന്റെ ഒരു നമ്മൾ കാണുന്ന ഒരു മുഖം അങ്ങനെയാണ്, ബ്ലഡ് ഒമിറ്റ് ചെയ്ത് വരുന്നു, നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സിറോസിസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു ലിവറിൽ സിറോസിസ് ആണ് എന്ന് പറയുമ്പോഴേക്കും അവർ ചോദിക്കും, അയ്യോ ഇത് മദ്യപിക്കുന്ന ആൾക്കാർ മാത്രം വരുന്നല്ല, അല്ലെങ്കിൽ മദ്യപിക്കാത്ത ആൾക്കാരുടെ ബന്ധുക്കൾ പറയും, ഇതൊന്നും ഞങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആ ആള് ഒരു പക്ഷേ 10-25 കൊല്ലമായിട്ട് പ്രമേഹ രോഗിയായിരുന്നു, പ്രമേഹം കൺട്രോൾഡ് ആയിരുന്നു എങ്കിൽ പോലും ആ ഒരു പ്രമേഹം കൊണ്ട് തന്നെ ലിവറിൽ കൊഴുപ്പടിഞ്ഞ് മാറ്റങ്ങൾ വന്ന് ലിവർ സിറോസിസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിലെ നമ്പർ 1 കോസ് എന്ന് പറയുന്നത് ലിവറിലുണ്ടാകുന്ന ഫാറ്റാണ്. ഇത് തന്നെ വളരെ വളരെ തെറ്റിദ്ധാരണകളുള്ള ഒരു ഫീൽഡാണ്. അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു 50 വയസ്സുള്ള 100 പേരെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒരു അൾട്രാസൗണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഇത് ഒരു കൃത്യമായിട്ടുള്ള കണക്കല്ല, ഞാനൊരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ഒരു 30-40% ആൾക്കാർക്ക് SCOTCP ചെറുതായിട്ട് കൂടുതലായിരിക്കും. അവരുടെ ലിവർ സ്കാൻ ചെയ്യുമ്പോൾ Grade 1 fatty liver എന്നുള്ള റിപ്പോർട്ട് കാണും. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ പരിഭ്രമം ആശങ്ക ഉണ്ടാക്കും,
1: പേടിപ്പെടുത്തുന്നതാണ്.
0: ഞാൻ പറയും അത് 100% ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഈ നമ്മൾ പേടിക്കുന്ന രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്തുകൊണ്ടാണ് ഈ ഫാറ്റ് അടിഞ്ഞതെന്ന് ആദ്യം നോക്കുക. അതായത് നമുക്ക് പ്രമേഹമുണ്ടോ, നമുക്ക് അമിതവണ്ണമുണ്ടോ, നമ്മൾ എക്സസൈസ് ചെയ്യാത്ത ആളാണോ, നമുക്ക് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണോ, നമുക്ക് തൈറോയിഡ് ഉണ്ടോ, മദ്യപാനം വല്ലപ്പോഴും ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും മദ്യപിക്കുന്ന ആളാണോ, ഇനി അഥവാ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ലിവറിന് അസുഖമുണ്ടോ, ഇനി ആർക്കെങ്കിലും ലിവർ ക്യാൻസർ വന്നിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടാവില്ല, ഭക്ഷണ രീതി ശരിയായിരിക്കുകയല്ല, ഞാൻ കുറച്ച് കൂടുതൽ മദ്യപിക്കുന്ന ആളായിരിക്കും, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മളൊന്ന് ചിട്ട കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനവും ഈ പറയുന്ന ഫാറ്റി ലിവറിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഡെഫിനറ്റ്ലി അതിന് ഫോളോ അപ്പ് വേണം. ഏതെങ്കിലും തരത്തിൽ അത് കൈവിട്ട് പോകാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ഇന്റർവെൻഷൻസ് നമുക്കുണ്ട്, ആ രീതിയിൽ നമുക്ക് അതിനെ പരിഹരിക്കാനും അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും. ഇപ്പൊ എനിക്ക് ഫാറ്റി ലിവർ കണ്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിൽ ആവശ്യത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിനെ മൊത്തം ബാധിക്കുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ലിവറിൽ വരുന്ന ഒരു മാറ്റം മാത്രമാണ്. അതായത് അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും പ്രമേഹം കാണും, അങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഹൈപ്പർടെൻഷൻ കാണും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും അവർക്ക്. ഈ ദുർമേധസ്, അതെ, വയറിലെ വണ്ണം, അബ്ഡോമിനൽ ഒബീസിറ്റി എന്ന് പറയും, വിസറൽ ആ ഭാഗത്ത് വണ്ണം കൂടുതലായിരിക്കും. ആൻഡ് അവർക്ക് മരണനിരക്ക് കൂടുതലാണ്. അവർ മരിക്കുന്നത് ലിവറിന്റെ അസുഖം കൊണ്ടല്ല, പലപ്പോഴും ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ രക്തക്കുള്ളിന്റെ അസുഖങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോഴേക്കും അത്

0: നമ്മുടെ
1: എല്ലാം കൂടെ
0: എൻ്റെ
1: ചേർന്നുള്ള ഒരു
0: എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. അതായത് ഹാർട്ട് നോക്കണം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, ഷുഗർ കൺട്രോൾ ചെയ്യണം, എക്സസൈസ് വേണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയും ഭക്ഷണകാര്യത്തിൽ നന്നായിട്ട് ക്രമീകരണം വരുത്തുകയും ഒക്കെ ചെയ്താൽ തന്നെ എൻറ്റയർ ബോഡിക്ക്, അതായത് ഹാർട്ടിന്, നിങ്ങളുടെ ലിവറിന്, നിങ്ങളുടെ പ്രഷറിന്, ഷുഗറിന് എല്ലാം നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജീവിതചര്യയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു മാറ്റം വരുത്തുക, അല്ലാതെ അതിനെക്കുറിച്ച് നോക്കി ഗൂഗിളിൽ നോക്കി എല്ലാ മാസം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നോക്കുകയല്ല ചെയ്യേണ്ടത്.
1: നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കണം,
0: തിരിഞ്ഞു നോക്കുക ആത്മാർത്ഥമായിട്ട്. അതായത് നമ്മൾ തന്നെ പറയണം, പലരും പറയും ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഈ വലിയ ട്രെഡ്മില്ലൊക്കെ വാങ്ങിച്ചു വെക്കും, വീട്ടിൽ തന്നെ ഒരു ജിം സെറ്റ് ചെയ്യും, ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ വീട് പണിയുമ്പോൾ ഒരു മുറി ജിമ്മായിട്ട് മാറ്റി വെക്കും. അതിന്റെ ഒരു 75% ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അതാണ് സത്യം. അതായത് നമ്മളൊക്കെ പറയുമെങ്കിലും നമ്മളാരും വേണ്ട രീതിയിൽ എക്സസൈസ്, ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ തന്നെ പലപ്പോഴും അത് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്, സമയമില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണ്.
1: സമയം ക്രമീകരിക്കണം,
0: സമയം ക്രമീകരിക്കണം. നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊന്ന് ചിട്ട വരുത്തി കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും.
1: ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള വാക്ക് തന്നെ പലപ്പോഴും മഞ്ഞപ്പിത്തം എന്നുള്ള വാക്കിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്, കരൾ വീക്കം എന്നുള്ള വാക്കിലല്ല. അപ്പോൾ നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പറഞ്ഞു നമുക്ക് ഇത് അവസാനിപ്പിക്കാം.
0: ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സൈലന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ആക്രമിക്കുന്ന ഒരു അസുഖമാണ്. ഉദാഹരണം പറഞ്ഞാൽ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഡയബറ്റീസ് ഒക്കെ പോലെ തന്നെ. അതായത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ല, നമുക്ക് യാതൊരു സിംറ്റവും ഇല്ല. നമ്മൾ ബ്ലഡ് നോക്കുമ്പോൾ SUVT SUPT വളരെ മൈൽഡായിട്ട് കൂടി നിൽക്കുകയായിരിക്കും. പക്ഷേ അത് വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞൊരു വില്ലൻ ചിലപ്പോൾ ഒളിച്ചിരിപ്പുണ്ടാവും. അതിനെ നമ്മൾ സമയത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതിനെ കൃത്യമായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ, അത് ആ ഒരു അസുഖം കൊണ്ട് വരുന്ന എല്ലാ ഭവിഷ്യങ്ങളും നമുക്ക് തടയാൻ പറ്റും.
1: അത് തന്നെയാണ് നമ്മൾ ജനങ്ങളോടും പറയാനിരിക്കുന്നത്.
0: അതെ, പ്രിവെൻഷൻ ആൻഡ് ഏർലി
1: ഡിറ്റക്ഷൻ. അപ്പോൾ കരൾ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി കൂടിയാണ് കരൾ. അതേസമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ കുറെ കൊഴുപ്പ് കരളിൽ നിക്ഷേപിക്കാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം വരുത്തി വെക്കും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ കൃത്യമായ പരിശോധനകളും വ്യായാമവും എല്ലാം നമ്മളെ കരളിനെ സംരക്ഷിക്കും, ഒപ്പം നമ്മുടെ ജീവനെയും സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇന്ന് പങ്കുവച്ച ഈ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു.
0: നന്ദി.
2: ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം, ഈ വിഷയത്തെക്കുറിച്ച് കൺസൾട്ടന്റ് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്. FM ഹെൽത്ത് ലൈൻ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ ഐഎച്ച്ആർഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആന്റ് ഐടി, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 60 41 16. കോട്ടയം മാടപ്പള്ളി അഡീഷണൽ ICDS പ്രോജക്ട് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിയുന്നവരും SSLC വിജയിക്കാത്തവരുമായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 18 വൈകിട്ട് 5 ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ നൽകണം. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനം ഈ മാസം 10 വരെ അപേക്ഷിക്കാം. SC ST വിഭാഗക്കാർക്ക് മുൻഗണന. കുറഞ്ഞ യോഗ്യത ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PG, BEd, SET എന്നിവയായിരിക്കണം. രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സീനിയർ സൂപ്രണ്ട്

0: ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര, വാടക്കൽ PO, ആലപ്പുഴ 3. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 96 23 23 99.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലബാർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റു വിവരങ്ങളും ഓഫീസിൽ ലഭിക്കും. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള 4 ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളായ BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom ഫിനാൻസ് കോഴ്സുകളാണ് ഉള്ളത്. അഡ്മിഷൻ .uoc.ac.inലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനുശേഷം IHRD ക്വാർട്ടർ സീറ്റിലേക്കായി admissions.ihrd.ac.in എന്ന വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ നടത്തണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 00 50 61. സമയം 8 കഴിഞ്ഞ് 30. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ ക്ഷത്രിയൻ എന്ന സിനിമയിലെ ഗാനം, പാടിയത് സ്വർണലത. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വാലി, സംഗീതം ഇളയരാജ.

0: ക്ഷത്രിയൻ എന്ന ചിത്രത്തിൽ സ്വർണലത പാടിയ ഗാനമാണ് നിങ്ങൾ ഈവനിംഗ് മെലഡിയിലൂടെ കേട്ടത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഭാരതീയ തപാൽ വകുപ്പിന്റെ ആലപ്പുഴ ഡിവിഷന് കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലേക്ക് ഡയറക്ട് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തെരഞ്ഞെടുക്കുന്നു. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ളവർക്കാണ് അവസരം. ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 68 03 24. കോട്ടയം ഇടയിരിക്കപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതന നിരക്കിൽ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ നിയമിക്കുന്നതിനായി ഈ മാസം 10 ഉച്ചകഴിഞ്ഞ് 2 വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 1 മുൻപായി പരിശോധനയ്ക്കായി ഹാജരാക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്കും വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കും മുൻഗണന. കെൽട്രോണിന്റെ നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകൾക്ക് 10% ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. ഈ മാസം 30 വരെയാണ് ഫീസ് ഇളവ് ലഭിക്കുക. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62 82

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിൽ താൽക്കാലിക നിയമനത്തിനായി റൂസയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രോജക്ട് അസിസ്റ്റന്റ് ലെവൽ 1 ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ nybinremel@qsat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 18 മുൻപായി അയക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484286173. 0484286173.

കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും രണ്ടാമത്തേത് 23-24 തീയതികളിലും നടക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04952-36-50-91 04952-36-50-91. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. അരിജിത് സിംഗ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം പ്രീതം.

റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ചിത്രത്തിൽ അരിജിത് സിംഗും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റും 16 സെക്കൻഡും. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കടകളിൽ സാധനം വാങ്ങാൻ വന്നവരും വക്കീലന്മാരുടെ മുറികളിലുള്ളവരും ബാങ്കിലെത്തിയവരും രജിസ്റ്റർ ഓഫീസിൽ സ്ഥലക്കച്ചവടത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നവരും ബസ് എന്ന അപൂർവ വാഹനം കാണാൻ ഹോട്ടലിന് മുമ്പിലേക്ക് ഒഴുകിയെത്തി. അപ്പോഴൊക്കെ സണ്ണി സായിവിൻ്റെ ശബ്ദവും പൊങ്ങിക്കൊണ്ടിരുന്നു. ഒട്ടും മയമില്ലാത്ത രീതിയിലാണ് അയാൾ ഒച്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളുടെ സ്കൂളിൽ പുതുതായി വന്ന പണിക്കർ മാഷ് ബസ് കാണാൻ വേണ്ടി വന്നപ്പോൾ കുട്ടികൾ ആർത്തു ചിരിച്ചു. സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയത് മാത്രമേ ഉപയോഗിക്കൂ എന്ന ദൃഢവ്രതത്തിലാണ് മാഷ്. ധരിച്ചിരിക്കുന്ന ഷർട്ടും മുണ്ടും സ്വന്തം കൈകൊണ്ട് നൂറ്റതാണ്. അദ്ദേഹം ഉപയോഗിക്കാറുള്ള കാക്കിക്കുട പനയോല മുറിച്ച് സ്വന്തമായി ഉണ്ടാക്കിയതാണ്. ഇടതുകൈയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വാച്ച് മാഷ് തന്നെ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ എഡിസൺ മാഷ് എന്നാണ് വിളിച്ചിരുന്നത്. സ്വദേശി ബോധം കൂടുതലാണെങ്കിലും ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്ന വാശിക്കാരനായിരുന്നു അദ്ദേഹം. എല്ലാവരോടും മാഷ് ഇംഗ്ലീഷ് മാത്രം പറഞ്ഞു. ഇംഗ്ലീഷ് പറഞ്ഞാലേ ഇംഗ്ലീഷുകാരെ ഓടിക്കാൻ കഴിയൂ എന്ന വിശ്വാസമാണ് മാഷ് പുലർത്തിയിരുന്നത്. കുട്ടികൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ മാഷ് ചോദിച്ചു, വൈ ആർ യു ലാഫിംഗ്? ഡോണ്ട് മേക്ക് നോയ്സ്. പിന്നെ ബസിന്റെ മുന്നിൽ ചെന്ന് എഞ്ചിന്റെ പേര് വായിച്ചു. എല്ലാവരും കേൾക്കാൻ വേണ്ടി സ്പെല്ലിംഗ് ഉച്ചത്തിൽ വായിക്കുകയായിരുന്നു. FARGO, ഫാർഗോ. ദാറ്റ് മീൻസ് ടു ഗോ ഫാർ അവേ. ഗുഡ് നെയിം. പണിക്കർ മാഷുടെ സംസാരം കേട്ട് കുട്ടികൾ വീണ്ടും ആർത്തു ചിരിച്ചു, ഒപ്പം നാട്ടുകാരും. അത് അവസാനിച്ചത് മാതാമ്മ ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴാണ്. കണ്ടവർക്കാർക്കും അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇറങ്ങി വരുന്നത് മാതാമ്മയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവർ ഊഹിക്കുകയായിരുന്നു. സ്തംഭിച്ചു നിൽക്കുന്ന നാട്ടുകാരുടെ മുമ്പിലൂടെ മാതാമ്മ നടന്നു വന്ന് ബസിന്റെ അരികിലെത്തി. തൊട്ടടുത്തായപ്പോൾ നാട്ടുകാർ ഉറപ്പിച്ചു, ഇത് മാതാമ്മ തന്നെ. മാതാമ്മ കുപ്പായം ധരിച്ചിരിക്കുന്നു. ബസിന്റെ പച്ച നിറത്തോട് ചേരുന്നതായിരുന്നു കുപ്പായത്തിന്റെ നിറവും. ബ്ലൗസ് ധരിച്ചതോടെ നാട്ടിൽ കുപ്പായം ധരിക്കുന്ന ആദ്യത്തെ കീഴ്ജാതിക്കാരിയായി മാതാമ്മ മാറിയിരിക്കുന്നു. കോവിലകത്തുള്ളവരെ ചൊടിപ്പിക്കാതിരിക്കില്ല. എന്നാൽ അതിനെക്കുറിച്ചൊന്നും അവർക്ക് ഒട്ടും ഉത്കണ്ഠയില്ലെന്ന് തോന്നി. കുപ്പായ

0: കുപ്പായത്തിനു മീതെ അവർ ഒരു തോർത്ത് കുറുകെയിട്ടിരുന്നു. ആദ്യമായി കുപ്പായമിടുന്നതിൻ്റെ അസ്വസ്ഥത മാറാനെന്നോണം അവർ തോർത്ത് ഇടയ്ക്കിടെ സ്ഥാനം മാറ്റിയിട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് കണ്ണച്ചനും എത്തിയിരുന്നു. കുപ്പായം ധരിച്ചിരിക്കുന്ന മാതാമയെ കണ്ട് കണ്ണച്ചൻ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പിന്നെ അത് സ്വാഭാവികമാണെന്ന് കരുതി ഒന്നും പറയാതെ ചിരിച്ചു. ആദ്യത്തെ യാത്രക്കാരൻ എന്ന നിലയിൽ കണ്ണച്ചൻ എത്തിയതോടെ മാതാമ ചോദിച്ചു, ഡൈവറെ ഇനി ഇമ്മക്ക് പോയിക്കൂടെ? നേരത്തെ കരുതി വച്ചിരുന്ന പാത്രത്തിൽ പാതി ഉടച്ച തേങ്ങയും കദളിപ്പഴവും കത്തിച്ച ചന്ദനത്തിരിയും മാതാമയുടെ കയ്യിൽ കൊടുത്തിട്ട് സണ്ണി സാഹിബ് മാതാമയോട് പറഞ്ഞു, നിങ്ങളതൊന്ന് ഒഴിഞ്ഞാട്ടെ. അതിനുശേഷം വളഞ്ഞ ഒരു ഇരുമ്പ് ദണ്ഡെടുത്ത് എഞ്ചിൻ്റെ മുൻഭാഗത്തെ ദ്വാരത്തിലിട്ട് ഡ്രൈവർ കറക്കാൻ തുടങ്ങി. തെല്ലിട കഴിഞ്ഞപ്പോൾ എഞ്ചിന് ജീവൻ വെച്ചു. എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് തിളച്ച വെള്ളവും പുകയും പുറത്തു ചാടി. ആളുകൾ പെട്ടെന്ന് അകന്നു മാറി. എന്നാൽ കയറിയിൻ. ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് സണ്ണി സാഹിബ് ആവശ്യപ്പെട്ടു. തൊട്ടടുത്തുള്ള ബലൂൺ പോലുള്ള ഒന്നിൽ പിടിച്ചമർത്തിയപ്പോൾ പ്രേ പ്രേ എന്ന ശബ്ദമുണ്ടായി. ആളുകൾക്ക് അതും രസമായി തോന്നി. ആദ്യം കണ്ണച്ചൻ കയറി. തൊട്ടുപിറകിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാതാമ്മയും. അവർ ആദ്യമായിട്ടാണ് തക്ഷൻ കുന്നിൽ നിന്നും പുറത്തു പോകുന്നത്. മറ്റു ചിലരും കയറി. ഏറ്റവും ഒടുവിലായി യാത്രക്കാരനിൽ നിന്ന് പണം വാങ്ങാൻ കറുത്ത ബാഗുമായി അമ്പൂട്ടിയും. അമ്പൂട്ടി നീണ്ട വിസിലടിച്ചു. ബസ് ശബ്ദമുണ്ടാക്കി പൊടിയുയർത്തി തക്ഷൻ കുന്നങ്ങാടിയിലൂടെ നേരെ കിഴക്കോട്ട്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 FM ഡയറിയിൽ കേൾക്കാം.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: അശ്വമേധം. 1962 തോപ്പിൽ ഭാസി പ്രസിദ്ധീകരിച്ച അശ്വമേധം നിരവധി അരങ്ങുകളെ സജീവമാക്കിയ നാടകമാണ്. ഗഹനമായ ഒരു വിഷയം ഗൗരവപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് പ്രബോധനാത്മകമായ സന്ദേശം പ്രേക്ഷകർക്ക് നൽകാൻ തോപ്പിൽ ഭാസിക്ക് കഴിഞ്ഞിരിക്കുന്നു. കുഷ്ഠരോഗവും സമൂഹവും എന്ന വിഷയമാണ് ഈ നാടകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പൊതുജനാരോഗ്യ പ്രചാരണം, കുഷ്ഠരോഗ നിവാരണം എന്നീ ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ നാടകം വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. കുഷ്ഠരോഗിയായ വ്യക്തിയുടെ മനോഭാവം, സഹജീവികളുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം അശ്വമേധത്തിൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നു. നിത്യജീവിതത്തിൽ നിന്ന് നാടകവേദിയിലേക്ക് കടന്നു വന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. കടുത്ത അന്ധവിശ്വാസിയായ കേശവസ്വാമിയുടെ മകളാണ് സരോജം. അവൾക്ക് 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. താൻ സ്നേഹിക്കുന്ന മോഹനനുമായുള്ള സരോജത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ചിത്രകാരി കൂടിയായ സരോജം വിരലിൽ തരിപ്പ് തോന്നിയതിനാലാണ് ഡോക്ടറെ കാണുന്നത്. തനിക്ക് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞ് അവൾ തകർന്നു പോകുന്നു. സങ്കടത്തോടെ മോഹനോട് ഈ വിവരം അവൾ അറിയിക്കുന്നു. ഒടുവിൽ അവൾ സാനിറ്റോറിയത്തിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. സരോജത്തിൻ്റെ രോഗം ആരോ കൂടോത്രം ചെയ്തിട്ടാണെന്ന് കേശവസ്വാമി കരുതുന്നു. സരോജത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ തോമസ് ആദർശധീരനായ ഒരു വ്യക്തിയാണ്. കുഷ്ഠരോഗികളോട് അയാൾ പ്രകടിപ്പിക്കുന്ന സഹതാപവും കരുണയും അയാളുടെ വീട്ടുകാരെ അലോസരപ്പെടുത്തുന്നുണ്ട്. സരോജത്തോട് അടുക്കുന്ന ഒരു ഭിക്ഷക്കാരൻ ഉണ്ട് നാടകത്തിൽ. അയാളോട് ഡോക്ടർ തോമസ് പരുഷമായാണ് പെരുമാറുന്നത്. അയാൾ ഡോക്ടർ തോമസിനോട് പറയുന്നു, ലോകം വെറുത്തവരാണ് യമാനെ കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗിയോട് ഭാര്യയ്ക്കും വെറുപ്പാണ്, മക്കൾക്ക് വെറുപ്പാണ്, എല്ലാവർക്കും വെറുപ്പാണ്. സരോജത്തിൻ്റെ രോഗം ഭേദമായി എങ്കിലും പഴയ പോലെ വീട്ടുകാർ അവളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന മോഹനനും അവളിൽ നിന്നകന്നു. ഒടുവിൽ ഡോക്ടർ തോമസ് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അതും അവൾ നിരസിച്ചു. ഒരു നേഴ്സായി സമൂഹത്തെ സേവിക്കാനും കുഷ്ഠരോഗികളെയും സമൂഹത്തെയും ബോധവത്കരിക്കാനുമാണ് തൻ്റെ താൽപ്പര്യം എന്ന് സരോജം അറിയിക്കുന്നു. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, ശാസ്ത്രത്തിന് തോൽവിയില്ല സർ.

0: സങ്കോചം. എന്നാൽ അതിന് ഒട്ടനവധി രക്തസാക്ഷികൾ ഉണ്ട്. ഈ സംഭാഷണത്തോടെ അശ്വമേധം അവസാനിക്കുന്നു. ഹൃദയസ്പർശിയായ ഒരു ശോകനാടകമാണ് തോപ്പിൽ ഭാസിയുടെ അശ്വമേധം. കുഷ്ഠരോഗികളുടെ മനസ്സ് ലോകത്തിനു മുൻപിൽ തുറന്നു വയ്ക്കുകയും അന്ധവിശ്വാസജടിലമായ സമൂഹം അവരോട് കാട്ടുന്ന അവഗണന തുറന്നു കാട്ടുകയും ചെയ്യുന്നു ഈ നാടകം. അങ്ങനെ മലയാളത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു നാടകമായി അശ്വമേധം മാറുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

പ്രിയശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവുമതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ടാക്സോണമിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം, സ്വീഡിഷ് ജീവശാസ്ത്രജ്ഞനായ കാൾ ലിനേയസ് ആണ് ടാക്സോണമിയുടെ പിതാവായി അറിയപ്പെടുന്നത്. ജീവികളെ കണ്ടെത്തി ശാസ്ത്രീയമായി നാമകരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. 4400 സസ്യജന്തുജാലകങ്ങൾ ലിനേയസിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഉദാഹരണം, ഹോമോസാപ്പിയൻസ് ലിനേയസ്. നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, യൂസഫ് അലി കേജേരിയുടെ 1000 നാവുള്ള മൌനം എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. 7:10 ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.

നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം പ്രത്യേക പരിപാടി. 7:20 വിപണി വാരാന്താവലോകനം. രാത്രി 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമ

കാലികം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ? തുടർന്ന് 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ടെക്കിപീഡിയ എന്ന ടെക് എഡ്യൂക്കേഷൻ ആന്റ് അവയർനെസ് ഇനീഷ്യേറ്റീവിന്റെ സ്ഥാപകനും സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റുമായ ബ്രയാൻ റോയ് മാത്യുവുമായ അഭിമുഖം. ആദ്യ

മാത്യുവുമായി അഭിമുഖം ആദ്യ ഭാഗം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. രാത്രി 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് നാളത്തെ പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35 മുതൽ 9:00 വരെ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം തെന്നൽ പാടിയ ഗാനം, നാടകം ആലില പോലൊരു വീട്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് പള്ളിപ്പുറം മോഹനചന്ദ്രൻ, സംഗീതം കുമരകം രാജപ്പൻ.

ഈ ഗാനത്തോടെ നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ചിത്രം വൈരം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ.

എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം സാഗർ ഏലിയസ് ജാക്കി റീലോഡഡ്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.

ഗോപിസുന്ദർ സംഗീതം നൽകി പാടിയത് ചിത്രം അൻവർ. കൂടെ പാടിയത് ഉമ എ വി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്.

രാജേഷ് കൃഷ്ണൻ പാടിയ ഗാനം ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്. ഈ ഗാനത്തിൻ്റെ വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിൽ കല്യാണി മേനോൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേ ബച്ചൻ. ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി ജൂൺ 8 വൈകിട്ട്

വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, ജൂൺ 8 വൈകിട്ട് 6 മണിക്ക്.

സമയം 10 മണി കഴിഞ്ഞ് 59:30. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഹിന്ദിയിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ്ഹിന്ദ്.